റേഡിയോ സുനോ 91.7 FM. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ.

0: വചനങ്ങളിലൂടെ.
1: ഒഴുകുന്ന നദിക്കരയിലാണെങ്കിൽ പോലും വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനു. കൊടിയേറ്റിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ കേട്ടോ. ഇതിപ്പോ മെയ് മാസത്തിലെ ആദ്യത്തെ സൺഡേ ആണ്. ആദ്യത്തെ ദിവസങ്ങൾക്കും അവസാനത്തെ ദിവസങ്ങൾക്കും ഇത്തിരി ഒരു പ്രത്യേകത ഉണ്ടാകും. ആദ്യത്തേത് എന്ന് പറയുമ്പോൾ തുടങ്ങാനുള്ള ദിവസമാണല്ലോ. പലതും പുതുതായിട്ട് തുടങ്ങാനുണ്ടാകും, പലതും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും. അവസാനത്തേത് എന്ന് പറയുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്, പക്ഷെ അവിടെയും ഒരു തുടക്കം ഉണ്ടാകും. എന്തായാലും നല്ല കാര്യങ്ങൾ തുടങ്ങാനായിട്ട് ഈ ദിവസം എല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണം, അതും നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കണം. ഒന്നും മാറ്റങ്ങളൊന്നും വരുത്താതെ, അല്ലെങ്കിൽ മാറ്റങ്ങളൊന്നും വരാതെ ഇങ്ങനെ വളരെ ഡ്രൈ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് തന്നെ ബോറടിച്ച് തുടങ്ങും. ഇതെന്താന്ന് വിചാരിക്കും. പക്ഷേ നല്ല നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നു, നമ്മൾക്കത് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നു. തീർച്ചയായിട്ടും അതിലും വലിയൊരു ഭാഗ്യം വേറെ ഒന്നും ഉണ്ടാവാനില്ല. അപ്പോ ഭാഗ്യം കൊണ്ടു തരട്ടെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. സ്റ്റേ ട്യൂൻഡ്.

0: വളരെ പേഴ്സണലായിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കട്ടെ?
1: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമാണ്,
0: കൂടെയുള്ളത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. ഇപ്പൊ നമ്മൾ പബ്ലിക്കായിട്ടൊരു പ്ലേസിലിരുന്നിട്ട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പെരുമാറുമ്പോഴെല്ലാം നമ്മളൊന്ന് കോൺഷ്യസ് ആവാറുണ്ട്, നമ്മൾ നമ്മുടെ വീട്ടിൽ ബിഹേവ് ചെയ്യുന്നത് പോലെയല്ലല്ലോ ഒരു പബ്ലിക് സ്പേസിൽ ഇരുന്നുകൊണ്ട് ബിഹേവ് ചെയ്യുന്നത്. വീട്ടിൽ നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട്, അത് നമ്മുടെ സ്പേസാണ്, നമ്മുടെ മാത്രം. അതിൽ വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരാണല്ലോ സ്ട്രേഞ്ചേഴ്സ്, കാരണം അത് നമ്മുടെ സ്പേസാണ്. അപ്പം നമുക്ക് മാക്സിമം ഫ്രീഡം ഉണ്ട്. അപ്പം നമ്മൾ ഉറക്കെ സംസാരിച്ചെന്നിരിക്കും, നമ്മൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചെന്നിരിക്കും, നമുക്ക് വിഷമം വന്നാൽ നമ്മൾ ആരെയും മൈൻഡ് ചെയ്യാതെ കരഞ്ഞു എന്നിരിക്കും, നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചു എന്നിരിക്കും. നമ്മൾ നമ്മൾക്ക് വേണ്ട എന്തും ചെയ്യാനുള്ള ഒരു സ്പേസാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു റൂം ആയിക്കോട്ടെ, ഫ്ലാറ്റ് ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുന്നത് അവിടെ നമ്മൾക്ക് നമ്മളായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരമുണ്ട്. നമ്മൾ നമ്മളായിട്ട് ജീവിക്കുന്നതും പലപ്പോഴും അങ്ങനെയുള്ള നമ്മുടെ സ്പേസിലായിരിക്കും. ഇവിടെ ഈ ഇങ്ങനെയുള്ള നമ്മുടെ ഒരു സ്പേസിൽ നിന്നും ബിഹേവ് ചെയ്യുന്നത് പോലെയാണോ നമ്മൾ പബ്ലിക്കായിട്ട് ചെയ്യുന്നത്? അല്ലല്ലോ. ഇത് ചോദിക്കാൻ ഒരു റീസൺ ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. പക്ഷെ കേട്ടുകൊണ്ടിരിക്കുക റേഡിയോസിനോ.

കേട്ടോണ്ടിരിക്കുന്നു റേഡിയോ സുനോ കൂടിയെത്തിയത്. ഈ സൺഡേ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നും ബിഹേവ് ചെയ്യുന്നത് പോലെയാണ് നമ്മളൊരു പബ്ലിക് സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ ബിഹേവ് ചെയ്യുന്നതും സംസാരിക്കുന്നതും ചിരിക്കുന്നതും അല്ലല്ലോ. നമ്മൾ കോൺഷ്യസ് ആകും, നമ്മൾ ചിലപ്പോൾ നമ്മളല്ലാതിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന്. അപ്പൊ നമുക്കത് പെരുമാറാൻ സാധിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് അറിയോ? കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ചു പേര് കൂടി ഒരു മൂവി കാണാനായിട്ട് പോയി, മോഹിനിയാട്ടം. ഭരതനാട്യത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് മോഹിനിയാട്ടം, നമ്മൾ കാണാനായിട്ട് പോയി. അപ്പൊ കണ്ടോണ്ടിരുന്നപ്പോ അതിന്റെ ഒരു സെക്കൻഡ് ഹാഫ് വന്നപ്പോ അത്യാവശ്യം ചിരിക്കുന്നു. അപ്പൊ ചിരിക്കുമ്പോ കൂട്ടത്തിലൊരാള് പറയണത് എന്താച്ചാ, അയ്യോ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ചിരിക്കല്ലേ ട്ടോ, നീ വീട്ടിലല്ല തിയേറ്ററിലാണെന്നുള്ള ഒരു ഓർമ്മ വേണം മറ്റുള്ളവരെല്ലാം കേൾക്കുന്നു. അപ്പോഴാണ് നമ്മളൊന്ന് കോൺഷ്യസ് ആവുന്നത്, ഓക്കെ ഞാൻ വീട്ടിലല്ല ഞാൻ തിയേറ്ററിലാണ്, അപ്പൊ ഞാൻ ശബ്ദം എടുത്ത് ചിരിക്കുകയായിരുന്നോ എന്ന് നമ്മളെ ചിന്തിക്കുന്നത് അങ്ങനെ ഒരാൾ നമ്മളോട് പറയുമ്പോഴാണ്. പക്ഷെ അവസ്ഥ മറ്റുള്ളവരെ നോക്കുമ്പോ അവരും ഒന്നും ചിന്തിക്കാതെ പരിസരം മറന്ന് ചിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു സിനിമ കാണുന്നു അല്ലെങ്കിൽ എന്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് ചിരിക്കണമെന്ന് തോന്നിയാൽ ചിരിക്കുന്നത് അത്രയ്ക്ക് വലിയൊരു കുറ്റാണോ? കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

പബ്ലിക് ആയിട്ടൊരു തിയേറ്ററിൽ പോയിരുന്നു കൊണ്ട് ഒരു സിനിമ കാണുമ്പോ ചിരിക്കാൻ തോന്നിയാൽ ചിരിച്ചാൽ അതൊരു കുറ്റായിട്ട് മാറുമോ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. ആസ്വാദനം എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കും. ഇപ്പൊ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരാൾ ഒരു മിമിക്രി ചെയ്യുന്നു എന്ന് വിചാരിക്കുക, വളരെ തമാശയോടുകൂടി ഒരു സ്റ്റേജ് ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അവരോടൊരു പ്രോത്സാഹനം എന്ന് പറയുന്നത് ഓഡിയൻസ് ആണ്. അപ്പൊ നമ്മളെ ചിരിപ്പിക്കാൻ ഒരാൾ ഒരു കോമഡി കാണിക്കുന്നു സ്റ്റേജിൽ, നമ്മൾ മസിൽ പിടിച്ച് ചിരിക്കാതിരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അതേസമയം നമ്മൾ ആ കോമഡി ആസ്വദിക്കുന്നു, നമ്മളതിന് പ്രോത്സാഹനം എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ കൈയടിക്കുന്നതായിരിക്കും, നമ്മൾ ചിലപ്പോൾ ചിരിക്കുന്നതായിരിക്കും. നമ്മുടെ റെസ്പോൺസ് ആണ് അവരുടെ പ്രോത്സാഹനമായിട്ടുണ്ടാവുക. അപ്പൊ അതിനനുസരിച്ചിട്ട് അവരുടെ പെർഫോമൻസ് നന്നാക്കിയിട്ട് കൊണ്ടുവരാനും നന്നായിട്ട് വരുന്നതും ഈ ഒരു പ്രോത്സാഹനം കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് വീട്ടിലല്ല, നീ പബ്ലിക് സ്പേസിലാണ് ചിരിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റുക? എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു കാര്യം, പ്രത്യേകിച്ചിട്ട് ഒരു കോമഡി പോലുള്ള ഒരു സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കരുത് എന്ന് പറയുന്നത് ന്യായമാണോ? അങ്ങനെ ചിരി വന്നാൽ കടിച്ചു പിടിച്ച് അയ്യോ ഏ അത് പാടില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരാണോ നമ്മളെല്ലാവരും? ഞാനങ്ങനെയല്ല കേട്ടോ. എനിവേ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

ഗുഡ് മോർണിംഗ് ഞാൻ സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം. മോർണിംഗ് സവാരിയിലേക്ക് എന്ത് പറ്റി കുറച്ചധികം ലേറ്റായി പോയല്ലോ എന്നുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ. എന്തായാലും ഇന്ന് തൊണ്ടവേദന കുറച്ചധികമായി പോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അങ്ങനത്തെ ചെറിയൊരു വിക്സ് പോലത്തെ എന്തെങ്കിലുമൊക്കെ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഷോപ്പിൽ കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് എൻ്റെ ഫോൺ ഞാൻ അവിടെ വെച്ച് മറന്നുപോയെന്നുള്ളത്. പിന്നെ അവിടെ പോയി ഫോൺ എടുത്ത് തിരിച്ചു വന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. May 3 ഞായറാഴ്ച ദിവസമാണ്. എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വളരെ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മളിതാ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് അങ്ങ് പോകാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. വളരെ നേരത്തെ തന്നെ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രഭു മാടമ്പിക്കാട്ടിൽ ഗുഡ് മോർണിംഗ്, ഷാജഹാൻജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷബീർ, ജീവിതം അതൊരു പ്രതീക്ഷയാണ്, ആ പ്രതീക്ഷയിൽ അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് ഷബീർ ജുലാനി ആളുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇഷാനിക്കുട്ടി എത്തിയിട്ടുണ്ട്. റോസ് ഫാമിലി ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഓൾവിൽ ആൻഡ് എവ്ലിൻ ആണ് മെസ്സേജ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആഡം എയ്ഡൻ അൽന, അവർ പുറത്തു പോയ സമയത്ത് ഒരു നല്ല ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു വന്നിട്ടുണ്ട്. അടിപൊളി. ഖത്തറിൽ നിന്നും തിരുവുകാരൻ, അടിപൊളി. ഇതാരാണ്? ഓക്കെ, പേര് വെച്ചിട്ടില്ല, തിരുവുകാരൻ എന്നാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു മോർണിംഗ് പറയുന്നു. ഹർഷിക, നന്ദിക, എല്ലാവരും എത്തിയിട്ടുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ റിയാസ് എത്തിയിട്ടുണ്ട്. കൂർഗിൽ നിന്നാണ് റിയാസ് എൻ്റെ മെസ്സേജ്. ഗുഡ് മോർണിംഗ് നിസാ എന്ന് പറഞ്ഞിട്ട് അരുൺ എസിൻ്റെ മെസ്സേജും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. സലീം മൂക്കത്തിൽ ഗുഡ് മോർണിംഗ്, സുഖമാണോ, ചായ കുടിച്ചു? അങ്ങനെ വീക്കെൻഡ് കഴിഞ്ഞ് 2 അവധിക്ക് ശേഷം വീണ്ടും ഡ്യൂട്ടിയിലേക്ക് പുറപ്പെട്ടു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സലീം മൂക്കുതല മെസ്സേജ് ചെയ്യുന്നുണ്ട്. ജിനീഷ് ഓലി സ്കൂളിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഹായ് നിസ, ഗുഡ് മോർണിംഗ്, സുഖമല്ലേ? ഞാൻ നാട്ടിൽ നിന്നാണ്, മിനിഞ്ഞാന്ന് പോകുന്നു. ഓ, അടിപൊളി. ഫ്രൈഡേ ആയതുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല എന്നല്ലേ. ഓക്കെ ഓക്കെ. അപ്പം നാട്ടിൽ എന്തായാലും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും ഫാമിലിയുടെ അടുത്തൊക്കെ പ്രത്യേകം നമ്മളുടെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക. ഹംസക്കുട്ടിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പം നേരെ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ചോദ്യത്തിലേക്ക് കൂടി പോകാം എന്ന് ഞാൻ കരുതുകയാണ്. സമയം 6 കഴിഞ്ഞ് 19 ആണ് കേട്ടോ. ഇത് ഞാൻ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് കേട്ടോ. അതായത് ഈ എവിടെ എന്താണ് ആ സ്ഥലത്തിനൊരു പേരുണ്ട്. അപ്പോൾ ആ ഒരു പേര് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. വേൾഡ്സ് ലാർജസ്റ്റ് സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഡിസ്ട്രിക്ട് എന്നറിയപ്പെടുന്ന ഒരു ഏരിയ ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് ബുക്സിൻ്റെ ഒരു വലിയൊരു ഭയങ്കര അത്രമാത്രം ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ടൗൺ ആണെന്നോ അല്ലെങ്കിൽ ടൗൺ തന്നെ തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. ഇത് ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്, ഇത് എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. വേൾഡ്സ് ലാർജസ്റ്റ് സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഡിസ്ട്രിക്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ അറിയപ്പെടുന്ന ഒരു ഒരു ഒരു സ്ഥലമുണ്ട്. അതെവിടെയാണ് ആ ഒരു സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഡിസ്ട്രിക്ട്? ലോകത്തിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് ബുക്കുകളുടെ ഒരു വലിയ ശേഖരമുള്ള ഒരു ഒരു ടൗൺ തന്നെ ഉണ്ട്. അതെവിടെയാണ് ആ ടൗൺ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. വേൾഡ്സ് ലാർജസ്റ്റ് സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഡിസ്ട്രിക്ട് അത് എവിടെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യമായിട്ട് എനിക്കിതാ സ്കൂൾ ബസ് സ്റ്റോറീസിൽ ചോദിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു. പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ജസ്റ്റ് ഇങ്ങനെ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം നിങ്ങളുടെ കൺമുന്നിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേഗം ഉത്തരം എനിക്ക് അയച്ചു തന്നു. 5000917 എന്ന നമ്പറിലേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അടുത്ത പാട്ടുകൂടി കേൾക്കാം. തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലെ പാട്ടാണ് ഇപ്പതാ വരുന്നത്. സമയം 6 കഴിഞ്ഞ് 21 ആണ്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: Only on Radio Suno 91.7 FM.
6: Malabar Golden Diamonds Morning Sawari,
7: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
10: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
11: Just feel like you're
12: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ, റൈറ്റ് ആൻസേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ ടു ഓൾ എന്ന് പറഞ്ഞിട്ട് നായികയും നിയാനും ജോയിൻ ചെയ്യുന്നു. ഐഡിയലിലാണ് പഠിക്കുന്നത്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമ്മുടെ ഹർഷിക നന്ദിക റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, സുഖമാണോ? നിൽക്കുമോ? സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ആൻഡ് ജോവ്ലിൻ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ്. ഐദിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഹെലൻ ആണ് നെക്സ്റ്റ് മെസ്സേജുമായിട്ട് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഷീജ ജേക്കബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരാണ് മെസ്സേജ് ചെയ്തിട്ടുള്ള ആൾ? ജസ്വിൻ ആണോ? ജസ്വിൻ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഞാൻ ചോദിച്ച സ്ഥലം ജപ്പാനിലാണ് കേട്ടോ. ജപ്പാനിലുള്ളൊരു സ്ഥലത്തിൻ്റെ പേരാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിക്കൂ. നോക്കൂ, നീതി മോഹൻ മെസ്സേജ് ചെയ്യുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് മന്നക്കുട്ടിയാണ്. മന്നക്കുട്ടി പറയുന്നത് ബിർല പബ്ലിക് സ്കൂളിലെ 6th grade എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹായി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മന്നക്കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പം 6th grade ബിർലയിൽ പഠിക്കുന്ന എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും, ഫുൾ ബിർല സ്കൂളിലെ എല്ലാവർക്കും നമ്മളൊരു സ്പെഷ്യൽ ഹായ് ഇതാ പറഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് ഭവൻ സ്കൂളിൽ നിന്നും എത്തിയിരിക്കുന്ന ആരാണ്? നമ്മളുടെ ആൻഡ്രൂ അരുണും എബ്രഹാം ജോസഫ് അരുണും ആണ്. ഓക്കെ, ആൻഡ്രൂ അരുണിൻ്റെ അടിപൊളി ഒരു ഡ്രോയിങ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നൈസായിട്ടുണ്ടല്ലോ. ഭയങ്കര സിമ്പിൾ, പക്ഷേ ഭയങ്കര സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ സിമ്പിളിനെ ഞാൻ പെട്ടെന്ന് അറിയാതെ പറഞ്ഞതാണ്. സിമ്പിൾ അല്ല, ഇങ്ങനെ വരച്ചെടുക്കുക എന്ന് പറയുന്നത് സിമ്പിൾ പരിപാടിയല്ല. പക്ഷേ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ, ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ കണ്ടിന്യൂ ചെയ്യട്ടോ. ആൻഡ്രൂ അരുൺ അടിപൊളി, സൂപ്പർ കേട്ടോ. നെക്സ്റ്റ് ഹിസ മെഹറിൻ ആണ് മെസ്സേജ് ചെയ്ത്. ഹിസക്കുട്ടി മാത്രമല്ല കേട്ടോ, റാസി, റയാൻ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഐഡിയലിൽ പഠിക്കുന്നു. എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവന്തിക സാജൻ മോർണിംഗ് മെസ്സേജ് പറയുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി കിഡ്സ് അപ്പിയറിംഗ് ഫോർ നീറ്റ് എക്സാംസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തികേയൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി. നെക്സ്റ്റ് വന്നിരിക്കുന്ന നൗറിനും നസ്റിനും ആണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. അവർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. മുകേഷിൻ്റെ വക ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഹെലൻ്റെ അക്കൗണ്ടിൽ നിന്നും, ഹെലൻ ഇങ്ങനെ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും കേട്ടോ. ചോദ്യം ഇതാണ്, വേൾഡ്സ് ലാർജസ്റ്റ് സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഡിസ്ട്രിക്ട്. ഇത് ജപ്പാനിലുള്ള ഒരു ഒരു ഒരു ഒരു ബുക്ക് ടൗൺ വേണമെങ്കിൽ നമുക്ക് ഈ സ്ഥലത്തെ പറയാൻ പറ്റും. അത്രമാത്രം ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബുക്ക് സ്റ്റോർ ടൗൺ ആണിത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൗണിൻ്റെ പേര് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വേൾഡ്സ് ലാർജസ്റ്റ് സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഡിസ്ട്രിക്ട് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഒരു ഒരു പ്രദേശമാണിത്. അത്രമാത്രം യൂസ്ഡ് ആയി, നമ്മൾ സെക്കൻഡ് ഹാൻഡ് യൂസ് ചെയ്യുന്ന പുസ്തകങ്ങളുടെ ഒരു വലിയ ഒരു കളക്ഷൻസും ഒക്കെയുള്ള വലിയൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഞാൻ ചോദിക്കുന്നത്. വേൾഡ്സ് ലാർജസ്റ്റ് സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഡിസ്ട്രിക്ട് എന്നറിയപ്പെടുന്ന ആ ഒരു ഒരു ഒരു സ്ഥലം, ആ ഒരു പ്രദേശം ഏതാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കേട്ടോ. ചോദ്യം കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു അവന്തിക്കക്കുട്ടി. ഉത്തരം അയച്ചോളൂ കേട്ടോ. ഗുഡ് മോർണിംഗ്, അപ്പുണ്ണി നിസ്സ, പ്രോഗ്രാം നന്നാവുന്നുണ്ട്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. കമളുദ്ദീൻ HMC ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഡോക്ടർ ഷംസീന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ ഇതാ വന്നിട്ടുണ്ട്. നമ്മുടെ അലിനും അസിനും അസിനുമാണ് റൈറ്റ് ആൻസർ അയക്കുന്നത്. അടിപൊളി. അപ്പൊ ശരി ഉത്തരങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് ഹൈസ കുട്ടി എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഹൈസ നസൽ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അബ്രാമിന്റെ നോട്ട് അബ്രാം. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ഷുവർ ഷുവർ, ഞാൻ ഇനി ശ്രദ്ധിക്കാം കേട്ടോ. പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വായിച്ചങ്ങോട്ട് പോയത് കൊണ്ടാണ് കേട്ടോ, നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കണ്ടുപിടിക്കൂ. വേൾഡ്സ് ലാർജസ്റ്റ് സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഡിസ്ട്രിക്റ്റ്, അത് ജപ്പാനിലെ ഒരു ഏരിയ ആണ്. ആ ഏരിയയുടെ പേര് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കുട്ടീസൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ, ഒത്തിരി വീഡിയോസൊക്കെ, ഒരുപാട് ആളുകൾ ചെയ്ത വീഡിയോസൊക്കെ ഉണ്ട്. അതൊക്കെ കയറി ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ട്, കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സ്ഥലമൊക്കെ കാണാനൂടെ പറ്റുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ബിനു റാഫേലിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ ഹെലൻ അയച്ചിട്ടുണ്ട്, കറക്റ്റാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ആൻഡ് ജോവ്ലിൻ റൈറ്റ് ആൻസർ അയക്കുന്നു. അപ്പോൾ ശരി ഉത്തരങ്ങൾ പോരട്ടെ. 5000 എന്ന നമ്പറിലേക്ക് വാഴ ടൂലെ പാട്ടാണ് ഇനി നിങ്ങൾക്ക് അരികിലേക്ക് എത്താനായിട്ട് പോകുന്നത്. മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീ ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: This is Morning Safari. Morning Safari. Morning Safari. Morning
6: Safari. Malabar Golden Diamonds Morning Safari.
7: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
10: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

മനസ്സറിഞ്ഞ് ഒന്ന് ചിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇന്ന് ലോക ചിരി ദിനമാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഈ ദിവസത്തിനുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടീസൊക്കെ ഇപ്പൊ കേട്ടുപോകുന്നവരുണ്ടെങ്കിൽ നല്ല ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഇവിടേക്ക് അയച്ചോളൂ കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ കേട്ടുപോകുന്നവരുണ്ടെങ്കിൽ നല്ല ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഇവിടേക്ക് അയച്ചോളൂ കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സാർ നിങ്ങളുടെ കൂടെ

തോമസിന്റെ ഒരു നല്ല മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ട്. നമ്മുടെ ദിവസം ഏറ്റവും ബ്രൈറ്റ് ആയിട്ടും വണ്ടർഫുൾ ആയിട്ടും ഒക്കെ മാറട്ടെ എന്നുള്ള സ്പെഷ്യൽ സ്നേഹവും സന്ദേശവും ഒക്കെ. മേ യുവർ ഡേ ബി ആസ് എ ബ്രൈറ്റ് ആൻഡ് വണ്ടർഫുൾ ആസ് യുവർ സ്മൈൽ എന്ന് പറഞ്ഞിട്ടൊരു നല്ല കോട്ടയ്ക്ക് അയച്ചു തന്നിട്ടുണ്ട്. മുഹമ്മദ് നാദാപുരം മെസ്സേജ് ചെയ്യുന്നുണ്ട്, കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട്. താങ്ക് യു സോ മച്ച് മുഹമ്മദിനും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് മാധവ് മനോജും മാനവ് മനോജും ആണ്, സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ്. പിന്നെ അവർ പറയുന്നുണ്ട്, ചോദ്യം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വേൾഡ്സ് ലാർജസ്റ്റ് സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഡിസ്ട്രിക്ട് അത് എവിടെയാണ്, ജപ്പാനിലെ ഒരു സ്ഥലമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അതോടൊപ്പം അവരുടെ വിഷസ് ഉണ്ട്, മെയ് ഫസ്റ്റ് വാസ് ബ്ലസ്സൻ അങ്കിൾ ആൻഡ് ബിനി ആൻറ്റിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഓക്കെ, അപ്പോൾ അവർക്കൊരു ബിലേറ്റഡ് വിഷസ് നമ്മൾക്ക് കൊടുക്കാം. ബിനി ആൻഡ് ബ്ലസ്സൻ രണ്ടുപേർക്കും ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് സ്പെഷ്യലി പറയുന്നു. മാധവും മാനവുമാണ് ഈ ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നത്. അജീഷ് എത്തിയിട്ടുണ്ട്, അർണവും അവന്യയുമാണ്, എല്ലാവർക്കും ഒരു നൈസ് ഡേ വിഷ് ചെയ്യുന്നു, കൂടെ റൈറ്റ് ആൻസറും നമുക്ക് അയച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അൽജു മാത്യുവിൻ്റെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറയുന്നു, എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ വിഷ് ചെയ്യുന്നു. ചേട്ടൻ്റെ പിള്ളേരെയും കൊണ്ട് ഒലിഫ് സ്കൂളിലേക്ക് പോകുന്നു, ആശംസകൾ നേർന്നുകൊണ്ട് സാമുവൽ സാവിയു സക്രിയ ആൻഡ് സാറ ഓക്കെ സാറ മോൾ അൽജു മാത്യു ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഫുൾ ടീമിന് ഫുൾ ഗ്യാങ്ങിന് ഒരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. ബിജു ക്ലീറ്റസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ആസ് പാക്ക് ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. അങ്കിത് അർപ്പിത് എത്തിയിട്ടുണ്ട്, അവരുടെ ഈ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നല്ലൊരു പേരാണല്ലോ, പ്രയാഗ ഭവൻ സ്കൂളിലാണ് പ്രയാഗ പഠിക്കുന്നത്. അപ്പോൾ പ്രയാഗയുടെ നല്ല ഫസ്റ്റ് മെസ്സേജാണോ പ്രയാഗയുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്കുള്ളത് ആണെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നറ്റാഷ കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് നറ്റാഷയ്ക്കും ഫാമിലിക്കും സ്പെഷ്യലി പറയുന്നു. നെക്സ്റ്റ് സെയ്ര കുട്ടി എത്തിയിട്ടുണ്ട്, സെയ്ര ഡെറിക്കാണ് മെസ്സേജ് ചെയ്യുന്നത്. ആഹാ, ഒരു അടിപൊളി ചിരി, ഞാൻ ചിരിദിനോ എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇതാ അങ്ങനെ ക്യൂട്ടായിട്ട് ചിരിച്ചുകൊണ്ട് എനിക്കൊരു നല്ല ഫോട്ടോ ഇതാ നമ്മുടെ സെയ്ര കുട്ടി അയക്കുന്നുണ്ട്. സെയ്ര ഡെറിക്കാണ് ഭവൻ സ്കൂളിൽ, ഐ ലവ് റേഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു മോളെ, നല്ലൊരു ക്യൂട്ട് ഫോട്ടോ കേട്ടോ. സജീഷ് സരീഷയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, പ്രയാഗ ഞാൻ പറഞ്ഞപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പം ഇനി എല്ലാ ദിവസവും പ്രയാഗ കൂടെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ റൈറ്റ് ആൻസറിലേക്ക് വരേണ്ട സമയം കൂടിയാണ് അല്ലേ. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കറക്റ്റാണ്, ആർക്കും കുറച്ച് പേർക്ക് മാത്രമേ തുടക്കത്തിലൊന്നും ആ ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നും മാറിപ്പോയിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും റൈറ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. ജപ്പാനിലെ ഒരു സ്ഥലമാണ് ജിംബോച്ചോ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ ഒരു സ്ഥലത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു ഏരിയനെക്കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ അറിയാനുള്ള കാരണം എന്തായിരുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. സതോഷി എഗിസാവ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയൊരു ജാപ്പനീസ് നോവലുണ്ട്, ഡേയ്സ് അറ്റ് ദ മൊറോസാക്കി ബുക്ക് ഷോപ്പ് എന്ന് പറയുന്ന നോവൽ അതിഗംഭീരമായിട്ട് എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഏറ്റവും ഈ ഒരു ജിംബോച്ചോ എന്ന് പറയുന്ന ഈ ബുക്ക് ടൗൺ ഉണ്ടല്ലോ, ഈ ബുക്ക് ടൗണിനെ കുറിച്ച് കൂടുതൽ ആളുകളൊക്കെ മനസ്സിലാക്കുകയും ഓൾറെഡി എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും അറിയാത്ത ആളുകളിലേക്ക് ആ ഒരു ഏരിയയൊക്കെ എത്തിയത് ആ ഒരു ബുക്കിലൂടെയാണെന്ന് പറയേണ്ടി വരും. പഴയ പുസ്തകങ്ങൾ നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള പുസ്തക പ്രേമികളെയും ചരിത്രകാരന്മാരെയും ഒക്കെ ഹിസ്റ്ററിയൊക്കെ പഠിക്കാനോ അന്വേഷിക്കാനോ ഒക്കെ പോകുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ജിംബോച്ചോ എന്ന് പറയുന്ന ആ ഒരു ഏരിയ. ആ ഒരു ഏരിയയിലേക്കൊക്കെ എപ്പോഴെങ്കിലും പോയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഈ ഒരു പുസ്തകം വായിച്ചിട്ടുള്ള ആളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പുസ്തക ബുക്ക് ഷോപ്പ്, ഈ നോവലിൽ പറയുന്ന മൊറിസാക്കി ബുക്ക് ഷോപ്പ് ഉള്ളത് ജിംബോച്ചയിലാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ജിംബോച്ച വിശേഷങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഒരു ജാപ്പനീസ് നോവലായിരുന്നു കേട്ടോ അത്. അപ്പോൾ ആ ഒരു വിശേഷം പറഞ്ഞുകൊണ്ട് ആ ഒരു സ്ഥലത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഇതൽ ഫ്രം ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് ഇതൽ കുട്ടിയുടെ ചിരിച്ചിരിക്കുന്ന അടുത്തൊരു ക്യൂട്ട് ഫോട്ടോ എത്തിയിട്ടുണ്ട്. മോൾക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് തനായ കുട്ടിയാണ്, ഐഡിയയിൽ നിന്നാണ് ടനായയുടെ മെസ്സേജ്. ടനായ എന്നില്ലാന്ന് തോന്നുന്നു അല്ലേ, ടനൈ എന്നാണെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നും ഹരീഷാണ് മെസ്സേജ് ചെയ്ത്. സൗണ്ടൊക്കെ പോയല്ലോ, അതേ സൗണ്ടൊക്കെ പോയി, ശരിയാവും, കുറച്ച് സമയം കഴിയുമ്പോൾ അങ്ങോട്ട് ശരിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പനിയായിട്ടില്ല, പക്ഷേ സൗണ്ട് ഒരു ചെറുതായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡോക്ടർ സൗമ്യയുടെ അക്കൗണ്ടിൽ നിന്ന് ഇതാ രണ്ട് പേര് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. നമ്മളുടെ വിസ്മയക്കുട്ടിയും വൈദേഹി കുട്ടിയാണ് മെസ്സേജ് ഫോട്ടോസ് അയച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അടിപൊളി. അപ്പം നിങ്ങൾക്കും ഫാമിലിക്കും
ഒരു സ്പെഷ്യൽ ഡേ സ്നേഹത്തോടെ വിഷ് ചെയ്യുന്നു കേട്ടോ. അപ്പം ഇന്ന് ചിരി ദിനം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നല്ല ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ പോരട്ടെ 5000917 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ അടുത്ത പാട്ട് സ്പെഷ്യലി തരാനായിട്ട് പോവാണ് കേട്ടോ. ഇത് വിജയ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിജയ് പാടിയ പാട്ടാണ്. ജനനായകൻ മൂവിയിലെ ചെല്ലമകളെ എന്നുള്ളൊരു ക്യൂട്ട് പാട്ടുണ്ട്. ആ പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. സമയം

6 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. ഗുഡ് മോർണിംഗ് നിസ സവാരി. ഓക്കെ, സക്കീർ മോർണിംഗ് അയക്കുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും പറയുന്നു. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ വിഷസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. മനോജിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാധവും മാനവും എത്തുന്നുണ്ട് അല്ലേ. നിങ്ങളുടെ ഫോട്ടോ ഇതാ ഇങ്ങനെ എനിക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാനത് ഇതിങ്ങനെ ജസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, ജസ്റ്റ് നോക്കാം കേട്ടോ. എന്താണെന്നറിയില്ല, പനി വരുമ്പോഴുള്ള സൗണ്ട് ഒരു പ്രത്യേക രസമാണ്, ശരിയാണ്. പക്ഷേ എനിക്ക് അത്ര സുഖമില്ല, ഈ ഈ ഒരു കരകരകരകര ഉള്ളതുകൊണ്ട് ഒരു ഇത്ര സുഖക്കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ പനി വരുമ്പോഴൊരു ശബ്ദം നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ, പാട്ടൊക്കെ പാടി നോക്കാം, ഓ കൊള്ളാമല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ മാധവിൻ്റെയും മാനവിൻ്റെയും, ഓ അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ സൂപ്പർ കേട്ടോ. അവരെന്താ ഗംഭീരമായിട്ട് ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചിരി ദിനമാണ് കേട്ടോ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പാട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനനായകൻ മൂവിയിലെ പാട്ട് നമുക്ക് കേൾക്കാം. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്ന് ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ സ്പെഷ്യൽ വിഷസ് ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് പറയാവുന്നതാണ്. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു എന്ന് പറഞ്ഞിട്ട് വീർ വിരാജ്, റാണി വേദിക, ഓക്കെ നിരഞ്ജന, ഭഗത് കൃഷ്ണ, നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ എല്ലാവരുടെയും മെസ്സേജ് എത്തിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. താങ്ക് യു പ്രശാന്തി, താങ്ക് യു സോ മച്ച്. ഒരു നല്ല ഡേ കൂടി വിഷ് ചെയ്തുകൊണ്ടാണ് ഞാൻ അടുത്ത പാട്ട് തരാനായിട്ട് പോകുന്നത്. ഈ പാട്ടുകൂടി നമുക്ക് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം കേട്ടോ.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: വിഷ്ണു
2: അരവിന്ദിന്റെ സംവിധാനത്തിൽ ഷർഫുദ്ദീൻ, ജഗദീഷ്, കല്യാണി പണിക്കർ, സായി കുമാർ തുടങ്ങി വമ്പൻ താരനിരയുമായി മധുവിധു.
3: എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്.
4: നാട്ടുകാര് പറഞ്ഞാലും കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ എന്തോ കുഴപ്പം.
2: മധുവിധു വിജയകരമായി പ്രദർശനം തുടരുന്നു.
5: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
6: You're listening to
7: Morning Safari.
6: Morning Safari.
7: Morning Safari.
2: Only on Radio.

0: Savari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസാ നിങ്ങളുടെ കൂടെയുണ്ട്. May 3rd ഞായറാഴ്ച ദിവസമാണ്, ഇന്ന് ചിരി ദിനം കൂടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു നല്ല ചിരിക്കുന്ന ഒരു ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ പോരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട്. ഇതാ നല്ലൊരു ക്യൂട്ട് ഫോട്ടോ ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. ദിലൻ്റെ ഫോട്ടോ ആണെന്ന് വിചാരിക്കും. ദിലനാണോ ഡെറിക്കാണോ? ഓക്കെ, എനിവേ നല്ലൊരു ക്യൂട്ട് ഫോട്ടോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അബിജ നിക്സന്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല, അബിജ നിക്സൺ ഫോട്ടോ അയച്ചിട്ടുണ്ടാവും, അതാണ്. ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് ആ ഒരു ഫാമിലിക്കും പറയാണ്. എസ്പെഷ്യലി ഇന്ന് എൻ്റെ പിറന്നാളാണ്. ഓക്കെ, ആശംസകൾ അറിയിക്കണേ. ഓ, ഉറപ്പായിട്ടും ഇന്ന് പ്രദീപ് അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. വളരെ വളരെ സ്നേഹത്തോടുകൂടി വളരെ വളരെ സ്പെഷ്യലായിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ അദ്ദേഹത്തിന് എന്താ വിഷയം.

ദിലീപ് മോഹന്റെ മെസ്സേജ് ഉണ്ട്. പലപ്പോഴും പലർക്കും നമ്മൾ പല വാക്കുകളും നൽകാറുണ്ട്, എന്നാൽ എല്ലാ വാക്കുകളും പാലിക്കപ്പെടണം എന്നില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന വാക്കുകൾ മാത്രം മറ്റുള്ളവർക്ക് നൽകുക. കാരണം വിശ്വാസം നേടാൻ വർഷങ്ങൾ വേണ്ടിവരും, നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി. ഈ ഓർമ്മപ്പെടുത്തലോടെ എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും നേരുന്നു നല്ലൊരു ദിവസം എന്ന് പറഞ്ഞിട്ടാണ് ദിലീപ് മോഹന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഞാൻ ആൾക്ക് ഇൻസ്റ്റയിൽ ആ ഒരു പോസ്റ്റ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് കാശി എത്തിയിട്ടുണ്ട്. ആ കാശിയുടെ ഫോട്ടോ എത്തിയിട്ടുണ്ടോ? ഓക്കെ, ഗുഡ് മോർണിംഗ്. നല്ല ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണെന്ന് തോന്നുന്നത്, ഓൺ ദ വേ ആണ് കേട്ടോ. ഓക്കെ, ഫോട്ടോ വീണ്ടും എനിക്ക് തോന്നുന്നത് എനിക്കിത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. എനിവേ, കാശിക്കും ഫാമിലിക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് പറയുന്നു. ടോഷിയുടെ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങളുടെ പിക്ക് കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നത്, കിട്ടി, നിങ്ങളുടെ പിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നറ്റാഷ കുട്ടിയുടെയും ഫാദറിൻ്റെയും ഫോട്ടോ എത്തിയിട്ടുണ്ട്. രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ഫോട്ടോയും കൂടെ വന്നിട്ടുണ്ട്. ഇത് അയച്ചിരിക്കുന്നത് മുഹമ്മദ് നാദാപുര. അടിപൊളി ഫുൾ ടീമാണ് കേട്ടോ, അടിപൊളി. എല്ലാവർക്കും ഒരു സ്പെഷ്യൽ മോർണിംഗ് വിഷ് ചെയ്യുന്നു, ഒരു അടിപൊളി ഡേ ആയിട്ട് മാറട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ. എല്ലാവരുടെയും പേരുകൾ എന്തൊക്കെയാണ്? മുഹമ്മദിൻ്റെ പേര് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, കൂടെ ബാക്കിൽ ടോട്ടൽ 4 പേരുണ്ടല്ലേ. ഓക്കെ, അടിപൊളി, സൂപ്പർ. നെക്സ്റ്റ് മെസ്സേജ് എത്തിയിട്ടുള്ളത് വെരി ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അടുത്തൊരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് ചിരി ദിനമാണെന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ പി ഒ ബോക്സിൽ അത്തരത്തിലുള്ള സ്ഥലപ്പേരുകൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് അന്വേഷിച്ചാലോ. ഇന്ന് ഞാൻ ഹിസ്റ്ററിയിലേക്ക് പോയിട്ടില്ല, ഇന്ന് നിങ്ങളുടെ അടുത്താണ് ചോദ്യം. ഈ പുഞ്ചിരി, ചിരി അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലപ്പേരുകൾ അറിയുന്നവരുണ്ടോ? എപ്പോഴേക്കോ നമ്മളങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു പോയതായിട്ടൊരു ഓർമ്മ എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിരി, പുഞ്ചിരി എന്ന് ചിരിദിനായതുകൊണ്ട് അത്രത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലപ്പേരുകൾ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000097 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത്. അതോടൊപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്ന ഇൻസ്റ്റയിലെ ഒരു ട്രെൻഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ആ ട്രെൻഡ് എന്താണ് എന്നുള്ളത് ഞാൻ വഴിയേ പറയാം. ഓൾറെഡി നിങ്ങളൊക്കെ ചിലപ്പോൾ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അബ്ബാസിൻ്റെ ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തായാലും ചിരി പുഞ്ചിരി റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലപ്പേരുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജിൽ അയച്ചോളൂ 5000097.

0: 91.7 FM.
1: Kathos Happiness Frequency. This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: മലയാള സിനിമയിൽ നിന്നും ഒരു പുത്തൻ പരീക്ഷണ ചിത്രം. രസകരമായ ഒരു യാത്രയുടെ കഥ പറയുന്ന സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്യുന്ന കറക്കം. സംഗീതം സൗത്ത് ഇന്ത്യൻ ഹിറ്റ് മേക്കർ സാം സിയസ്, ശ്രീനാഥ് ഭാസി, സിദ്ധാർത്ഥ് ഭരതൻ, ജീൻ പോളാൽ, ബിശുക്കുട്ടൻ തുടങ്ങിയ മികച്ച താരനിരയും. കറക്കം May 8 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. And
2: Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

ബ്രഹ്മാസ്ത്ര മൂവിയിലെ പാട്ടാണ് കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. അങ്ങനെ പി ഒ ബോക്സില് ഇന്ന് ചിരിദിനാണ്, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലപ്പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് എത്തുന്നുണ്ടോ എന്നായിരുന്നു നമ്മളിങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അബ്ബാസ് ഗുരുവായൂർ പറയുന്നത്, തൃശൂർ ഡിസ്ട്രിക്റ്റില് നിയർ പെരുമ്പിലാവ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് പുഞ്ചിരിക്കാവ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അത്രേ അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പെരുമ്പിലാവ് ഭാഗത്ത് പുഞ്ചിരിക്കാവുണ്ട്, അങ്ങനെ ഒരു സ്ഥലത്തിന്റെ പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സക്കീർ പറയുന്ന പുഞ്ചക്കിരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, നമ്മുടെ ട്രിവാൻഡ്രത്ത് തിരുവല്ലം ആ ഒരു ഭാഗത്ത് ആണ് എന്ന് പറഞ്ഞിട്ടാണ് സക്കീറിന്റെ വോയിസ് നോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അസ്ലം മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, വയനാട് ഭാഗത്ത് ഒരു നല്ല പേരാണ് കേട്ടോ, പുഞ്ചിരി മറ്റം, അങ്ങനെ ഒരു സ്ഥലപ്പേരുണ്ട്, വയനാട് ഭാഗത്താണ് ആ സ്ഥലം ഉള്ളത് എന്നാണ് അസ്ലം പറഞ്ഞിട്ടുള്ളത്. കൂടെ ഈശാനിക്കുട്ടിയും ഇത്തളും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. അവർക്കും സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു ട്രെൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളൊക്കെ ചിലപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ കുട്ടി വോഷനും നമ്മുടെ വലിയ വോഷനും തമ്മിലുള്ള ആ ഒരു ഫോട്ടോസ് പലരും ജെമിനിന്നൊക്കെ ചാറ്റ് ജിപിടിയിൽ നിന്നും ജെമിനിന്നും ഒക്കെ അങ്ങനത്തെ പ്രോംപ്റ്റ് കൊടുത്ത് അങ്ങനത്തെ ഫോട്ടോസ് ഇടുന്ന ഒരു ട്രെൻഡ് ഈ അടുത്ത് ഒത്തിരി പേര് ആ ഒരു പോസ്റ്റുകൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അത് ചെയ്ത് കാണും എന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും നമ്മളുടെ കുട്ടി വോഷനും നമ്മളും ഉള്ളൊരു ഫോട്ടോ ഇങ്ങനെ നോക്കി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് നോക്കിയിരിക്കുന്ന ഒരു ഒരു ഫോട്ടോ ആണ് ഒരു ട്രെൻഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും പലരും അത്തരം ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇങ്ങനെ വായിച്ചു പോവുകയും ചെയ്തു കേട്ടോ അതിനെക്കുറിച്ച്. ഇത് വെറും ഒരു പ്രോംപ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മളെ ബാല്യകാലത്തിലെ നമ്മുടെ കുഞ്ഞ് നമ്മളുമായിട്ട് നമ്മളൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരിക്കും. പല ആളുകളും അതിൻ്റെ പല പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു, നീ ഇപ്പം എന്ത് ചെയ്യുന്നു, അപ്പം ഞാൻ പഠിച്ചു ഇന്ന ജോലിയിലേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഫോട്ടോസിൻ്റെ കൂടെ തന്നെ അതിന് ഡയലോഗ് കൊടുത്തിട്ടുള്ള ഒരുപാട് വീഡിയോസും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ബേബി വേർഷനുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എന്നൊക്കെ പറയുമായിരിക്കും നമ്മളിപ്പം നമ്മളുടെ ചെറിയ വേർഷൻ, നമ്മളുടെ ബേബി വേർഷനുമായിട്ട് നമ്മൾ നമ്മുടെ ബാല്യകാലത്ത് നമ്മളുമായിട്ട് നമ്മളൊന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെ നമ്മൾ സംസാരിക്കാൻ സാധ്യതയുണ്ട്, നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചോദിക്കുക, നമുക്കതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ. ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് രസകരമായിട്ട് അതിനെ ഒന്ന് കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് ആ കാര്യങ്ങൾ സംസാരിക്കാം. 444-99-17 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഡയലോഗ് വേർഷനിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കുറച്ച് വിശേഷങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചോദിക്കുന്ന വിശേഷങ്ങൾ, നിങ്ങളും നിങ്ങളുടെ ബാല്യകാലത്തിൽ നിങ്ങളും തമ്മിലുള്ളൊരു സംസാരം, നിങ്ങളും നിങ്ങളുടെ ബേബി വേർഷനുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇന്ന് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് പിടികിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാം കേട്ടോ. 444-99-17 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ അത് അയച്ചുതരികയും ചെയ്യാം. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടും അത് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്തെ നിങ്ങളുമായിട്ട്, നിങ്ങളുടെ ഒരു ബേബി വേർഷനുമായിട്ട് നിങ്ങളിപ്പോൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും രസമായിട്ട് സംസാരിക്കുക. അപ്പോൾ രസകരമായിട്ട് ആ ഒരു വിശേഷങ്ങളെ ഒന്ന് കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, മനസ്സിൽ കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ. 444-99-17 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജിൽ ആ വിശേഷങ്ങൾ പോരട്ടെ കേട്ടോ. 500-00-917 എന്ന നമ്പറിലേക്ക് ആ വിശേഷങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് ഇന്ന് പുഞ്ചിരി അല്ലെങ്കിൽ ചിരിദിനായകൊണ്ട് ഒരു ചിരി റിലേറ്റഡ് ആയിട്ടുള്ളൊരു പാട്ടിലേക്ക് തന്നെ പോകുന്നു. സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.

ശ്വാസത്തരിയൻ ചാരത്തിരേ.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Ghana. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: You're listening to... Morning Safari. Only on Radio Suno 90.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

ഫൈനൽസ് മൂവിയിലെ പാട്ടായിരുന്നു നമ്മളിപ്പോ കേട്ടത്. പ്രിയ പി വാര്യരും നരീഷ് ഐരുമായിരുന്നു ആ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ് നിസ, ഒരു ചെറു പുഞ്ചിരി മതി പൊൻകിരണമേറ്റ മഞ്ഞുതുള്ളി പോലെ എല്ലാം അലിഞ്ഞില്ലാതാവാൻ. തീർച്ചയായിട്ടും ആ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഒരു പുഞ്ചിരി കൊണ്ട് പലതിനും പരിഹാരം കാണാൻ പറ്റും എന്ന് പറയുന്ന ആ ഒരു നല്ല ചിന്തയുണ്ടല്ലോ, ആ ഒരു ശുഭചിന്തയിൽ നിന്നാണ് ലോക ചിരി ദിനത്തിന്റെ ഒരു പിറവി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്നാണ് ചിരിക്കാനായിട്ടൊരു ദിവസം എന്ന് പറയുന്ന ആശയം ലോകത്തിന് സമ്മാനമായിട്ട് ലഭിച്ചത്, അല്ലെങ്കിൽ ലോകത്തിന് ചിരിദിനം എന്ന് പറയുന്ന കാര്യം സമ്മാനിച്ചത് നമ്മളുടെ ഇന്ത്യയിൽ നിന്നാണ് എന്നുള്ളത് ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള കാര്യം കൂടിയാണ്. 98 ജനുവരി 10 ബോംബെയിലായിരുന്നു ചിരിദിനത്തിന്റെ ആദ്യത്തെ ആഘോഷം നടന്നിട്ടുണ്ടായിരുന്നത്. അതാണ് അതിനൊരു ചരിത്രമായിട്ട്, ചിരിദിനത്തിൻ്റെ ചരിത്രമായിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോകാനായിട്ട് പറ്റുന്ന കാര്യം. അതോടൊപ്പം തന്നെ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ട്രെൻഡ്, വലുതായ നമ്മളും ചെറുതായ നമ്മളും ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ പലരും പ്രോംപ്റ്റ് കൊടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ചെറിയ നമ്മളും വലുതായ നമ്മളും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പരസ്പരം എന്തൊക്കെയായിരിക്കും പറയുക, എന്തൊക്കെ നമ്മൾ സംസാരിക്കാൻ സാധ്യതയുണ്ട്, നമ്മളുടെ കുഞ്ഞ് നമ്മളോടൊപ്പം ഇരുന്ന് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്ന ആളുകളും ഉപദേശങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൊടുക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജീവിതം ഒട്ടും എളുപ്പമല്ല, കഷ്ടപ്പെട്ടാൽ ഉയരങ്ങൾ കീഴടക്കാൻ പറ്റും, അങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൊടുക്കുന്ന ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം ഇത് തന്നെയാണ്, ചെറിയ നമ്മളും വലുതായ നമ്മളും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പരസ്പരം എന്തൊക്കെയായിരിക്കും സംസാരിക്കുക, കുറച്ചും കൂടി അടിപൊളിയായിട്ട് മുന്നോട്ട് വരട്ടെ എന്നായിരിക്കുമോ പറയുക, എന്തായിരിക്കും ചെറിയ നമ്മളും വലിയ നമ്മളും കണ്ടുമുട്ടി കഴിയുമ്പോൾ സംസാരിക്കുന്നത്. രസകരമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. 5000 00 917 എന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്തൊക്കെയായിരിക്കും സംസാരിക്കുക എന്നുള്ളതൊന്ന് സാങ്കല്പികമായിട്ട് കാണാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്ന് ടൈപ്പ് ചെയ്തിട്ട് അയക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിളിച്ച് സംസാരിക്കാം കേട്ടോ. 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. പ്രോംപ്റ്റ് കൊടുത്ത ആൾക്കാരുണ്ട്, ദാ ഫൈസൽ യോയോ അയക്കുന്നുണ്ട്, ആൾ ആ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഒരു അടിപൊളി ഫോട്ടോ ഇവിടേക്ക് അയച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയായിരിക്കും സംസാരിക്കുക അതുകൂടി ഒന്ന് മെസ്സേജിൽ പോരട്ടെ കേട്ടോ. ഫൈസൽ, കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോ പോലും എടുക്കാനില്ല, എന്നാലും ട്രെൻഡല്ലേ, ചെയ്യാതിരിക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചിട്ട് ആളുടെ ഇൻസ്റ്റയിൽ ഷഫീർ കല്ലടയാണ് കേട്ടോ, ആളുടെ ഇൻസ്റ്റയിൽ ഇട്ട ഒരു ഒരു ഒരു ഫോട്ടോ ഇവിടേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ എന്നെ പിടിച്ച് ഇവിടെ ഇരുത്തിയ ബാപ്പ, ഇതെന്താ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയേക്കുന്നത് എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യാൻ, എൻ്റെ ചെറുപ്പത്തിലൊരു ഫോട്ടോ പോലും, ഓ അങ്ങനെ മോൻ്റെ ഫോട്ടോ വെച്ചിട്ട് ആൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ, അയ്യോടാ അത് കൊള്ളാം, എന്തായാലും കൊള്ളാം കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ആ ഒരു ഐഡിയ എന്തായാലും നന്നായിട്ടുണ്ട്. ഓക്കെ, ഷഫീറാണ് ആ ഒരു പോസ്റ്റ് അയച്ചത്, ഇതാണ് അവസ്ഥ, എന്താ ചെയ്യല്ലേ. ഓക്കെ, പക്ഷെ എന്തായാലും അതൊരു ഐഡിയ കൊള്ളാമായിരുന്നു, ആ ഒരു ഐഡിയ. കറക്റ്റ് സമയത്ത് നമ്മൾ ആ ട്രെൻഡിനൂടെ പോകാമെന്നുള്ളതാണല്ലോ പ്രധാനം, അത് ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ആ എന്തായാലും തകർത്തു ഷഫീറെ. നെക്സ്റ്റ് വന്നിരിക്കുന്ന നിസാമിൻ്റെ ഒരു മെസ്സേജാണ്. സുഖാണോ നിസ്സാം? സുഖാണല്ലോ, നല്ല സംസാരം, താങ്ക് യു, താങ്ക് യു നിസ്സാം. നെക്സ്റ്റ് സജ്നയ്ക്കൊരു ആശംസ കൊടുക്കാമോ? റയാനാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു വിഷസ് കൊടുക്കാം. ഗുഡ് മോർണിംഗ് നിസ്സാം എന്ന് പറഞ്ഞിട്ട് ജ്യോതി എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ജ്യോതി. RCB കപ്പടിക്കില്ലേ എന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ ചെറിയ നിങ്ങളും വലിയ നിങ്ങളും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ, ചെറിയ നിങ്ങളും വലുതായ നിങ്ങളും കണ്ടുമുട്ടിയാൽ പരസ്പരം എന്തൊക്കെയായിരിക്കും സംസാരിക്കുക, എന്തൊക്കെ ചോദ്യമായിരിക്കും ചോദിക്കുക, ഒന്ന് സാങ്കല്പികമായിട്ട് അത് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ ആ വിശേഷം പറയാം കേട്ടോ. 5000 00 917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിൽ അത് ടൈപ്പ് ചെയ്ത് അയക്കാം. അതല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പം തന്നെ വിളിക്കുക കേട്ടോ. 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കോൾസ് പോരട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാണ്. കൂടെ ഈ ഒരു ട്രെൻഡ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ആ ഫോട്ടോസ് കൂടി ഇവിടേക്ക് അയക്കാം കേട്ടോ. നിങ്ങൾ ഈ ഒരു ട്രെൻഡ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടേക്ക് ആ ഫോട്ടോ തന്നെ അയച്ചു തരാം കേട്ടോ. ഫൈസൽ ജി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓ അടിപൊളി കേട്ടോ, ഇതാരാണ് ഇത് അയച്ചത്? മിർസ റഫീഖ് ആണല്ലേ. മിർസ റഫീഖ് കറക്റ്റ് അയച്ചിട്ടുണ്ട്. നോ പറയാൻ പഠിക്കാൻ പറഞ്ഞു കൊടുക്കും, അതാണ് നോ പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കും എന്നാണ് കൊടുത്തിട്ടുള്ളത്. അടിപൊളി കേട്ടോ, ഇത് പലരുടെയും ലൈഫിൽ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഭയങ്കര ഹൈലി റിലേറ്റബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണ് മിർസ റഫീഖ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. ആൾക്കെ അദ്ദേഹത്തിൻ്റെ മെസ്സേജ്, ഹായ് നിസ വലുതാവേണ്ടായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ പറയാനുള്ള സാധ്യതയുണ്ട്. പലരുടെയും ഒരു ഒരു ചിന്തയാണ്. നമ്മളെപ്പോഴും എപ്പോഴും പറയാറുണ്ട്, കുഞ്ഞായിരിക്കും നമ്മൾ വിചാരിക്കും ഓ എങ്ങനെയെങ്കിലും ഒന്ന് വലുതായി കഴിഞ്ഞാൽ മതിയായിരുന്നു, വലുതാകുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ
ചെറുപ്പത്തിലേക്ക് വീണ്ടും പോയാൽ മതിയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നൊരു ഒരു ചിന്ത അതായിരിക്കും പറയുക എന്നാണ് ആർ കെ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ചെറിയ നമ്മളും വലുതായ നമ്മളും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പരസ്പരം എന്തൊക്കെ സംസാരിക്കും, അതോടൊപ്പം ആ ഒരു പ്രോംപ്റ്റ് കൊടുത്ത് ഫോട്ടോസ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അതൊന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000 9017 എന്ന നമ്പറിലേക്ക്. വീണ്ടും ഒരു നരീഷ് അയ്യർ സോങ്ങാണ് വാരണമായിരം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: കേരള രാഷ്ട്രീയം നെഞ്ചിടിപ്പോടെ ഉറ്റുനോക്കുന്ന വിധിദിനം. വമ്പൻ പ്രതീക്ഷകളോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട മുന്നണികൾ. ഭരണത്തിന് തുടർച്ചയോ മാറ്റമോ? കുതിച്ചുയർന്ന പോളിംഗ് സൂചിപ്പിക്കുന്നതെന്ത്? നിശബ്ദ വോട്ടുകൾ ആരെ പിന്തുണയ്ക്കും? പ്രവചനാതീതമായ ജനവിധിയുടെ ലൈവ് അപ്ഡേറ്റ് ഓൺ റേഡിയോ സുനോ. On air and online. Mirza Group presents Suno Booth 140. The complete election updates.
2: Presented by
3: Mirza Hypermarket. Be fresh, be you.
2: Supported by
3: Signature by Mirza and Sky Digital.
1: Elevating brands in the digital sky.
4: അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ താജുദ്ദീൻ വടകര.
3: യു ആർ ലിസണിംഗ് ടു
4: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. And
2: Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 കഴിഞ്ഞ് 43 ആണ്. നമ്മളൊരു ചെറിയ വിശേഷത്തിലൂടെയാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ നമ്മളും വലുതായ നമ്മളും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പരസ്പരം എന്തൊക്കെയായിരിക്കും സംസാരിക്കുക? ഈ ഒരു ചെറിയ ചോദ്യം ചോദിക്കാനുള്ള കാര്യം, ഇൻസ്റ്റയിൽ ഈ ഒരു ട്രെൻഡ് ഫോട്ടോസ് പല ആളുകളും ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ട്രെൻഡ് നമ്മളുടെ ബേബി വേർഷനുമായിട്ട് നമ്മളിരിക്കുന്ന ഫോട്ടോസ് ട്രെൻഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ആഴ്ചകളായിട്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ചെയ്ത ആളുകളുണ്ടോ, ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തവരുണ്ടോ, എന്തായിരിക്കും നിങ്ങൾ ചെറിയ നിങ്ങളും വലുതായ നിങ്ങളും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംസാരിക്കും, ഇതൊക്കെയാണ് നമ്മളിങ്ങനെ സംസാരിച്ച് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്ന കാര്യം. അപ്പം നമ്മുടെ ഫൈസൽജി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഫാദർ പറഞ്ഞതുപോലെ എല്ലാവരെയും ബഹുമാനിക്കുക എന്നുള്ള കാര്യമായിരിക്കും പറയുക, അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുക എന്നാണ് ഫൈസൽജി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ഇതുവരെ ചെയ്ത് നോക്കാത്ത ആളുകളുണ്ട്, ഒരു കൗതുകം ഉണ്ടെങ്കിൽ, ലേശം കൗതുകം കൂടുതലുള്ള ആളുകളുണ്ടെങ്കിൽ, ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ ജെമിനിയോ ചാറ്റ് GPT ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ചെറുപ്പത്തിലെ ഫോട്ടോസും ഇപ്പോഴത്തെ ഫോട്ടോസും കൂടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ആ ഒരു പ്രോംപ്റ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബേബി മീടെ കൂടെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും, സംസാരിക്കാം, കമൻസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ രസമായിട്ട് ഇത് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ, ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. രസമായിട്ട് ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്തോളൂ. രാജീവ് ആനന്ദിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. അജയ് കൊച്ചിൻ ഗുഡ് മോർണിംഗ് പറയുന്നു. അദ്ദേഹത്തിന് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ ഇനിയുള്ള സമയങ്ങൾ, ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്താണ് കേരളം മുഴുവൻ ചിന്തിച്ചത് എന്നറിയാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്.
4: Marza Group presents Suno Booth 140, the complete election updates, presented by
5: Marza Hypermarket, be fresh, be you,
4: supported by
5: Signature by Marza and Sky Digital,
4: elevating brands in the digital sky.
3: ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നാളെ ഒരു 8 മണി കഴിയുന്നതോടുകൂടി തന്നെ നമ്മൾ ആ ഒരു ആവേശത്തിലേക്ക്, ഇന്നലെ കണ്ടെനിക്കൊന്ന് ഇന്നലെ സ്റ്റോ ഏറ്റവും അധികം

സ്റ്റൈലിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു തിങ്കളാഴ്ചയ്ക്കായിട്ട് ഇത്രമാത്രം വെയിറ്റ് ചെയ്തിട്ടില്ല. സാധാരണ തിങ്കളാഴ്ച ഒരു മടിയാണല്ലോ ഫീൽ ചെയ്യുക, പക്ഷെ ഒരു തിങ്കളാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഇത്രമാത്രം വെയിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കാണാൻ പറ്റിയ പോസ്റ്റുകൾ, നാളത്തെ പരിപാടി എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ചാനൽസ് ടി വി ചാനൽസ് എല്ലാം ഓപ്പൺ ചെയ്തിട്ട് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു ഒരു കൗതുകമാണ് ഏറ്റവും അധികം പോസ്റ്റുകളായിട്ട്. കുറേ ആളുകൾക്ക് ലീവ് വേണം എന്നൊക്കെ പറഞ്ഞ്, നാട്ടിൽ മൺഡേ ലീവ് എന്തായാലും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ലീവ് എടുക്കാൻ പോകുന്നതിൻ്റെ കുറേ വീഡിയോസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ആവേശം ഒട്ടും ചോരാതെ ഇനിയിപ്പം മണിക്കൂറുകൾ മാത്രം, കേരളം എന്താണ് ചിന്തിച്ചത് എന്നറിയാനായിട്ട് ഇനിയിപ്പം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നാട്ടിൽ മാത്രം എനിക്ക് നാട്ടിലേക്കാൾ കൂടുതൽ ആവേശം ഒരു പക്ഷേ നമ്മൾക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. ആവേശം കടൽ കടന്ന് നമ്മുടെ പ്രവാസ ലോകത്തും വളരെയധികം സജീവമാണ്. കൂട്ടിക്കിഴിക്കലുകൾ, കണക്കുകൾ, അങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ മണിക്കൂറുകൾ മാത്രം, നാളെ ഒന്നായി കിട്ടിയാൽ മതി എന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. മലയാളി പ്രവാസി സമൂഹവും വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെ തിരഞ്ഞെടുപ്പ് ഫലത്തെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ നിങ്ങൾ ഇന്നലെ ആ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. സീറ്റ് നില നിങ്ങൾക്ക് പ്രവചിക്കാം എന്നുള്ള കാര്യം. അപ്പോൾ സീറ്റ് നില പ്രവചിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെസ്സേജിലും അയക്കാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഒരു പ്രവചനം ഏത് തരത്തിലാണ് എന്നുള്ളത് ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000097 എന്ന നമ്പറിലേക്ക് സീറ്റ് നില നിങ്ങൾക്ക് പ്രവചിക്കാവുന്നതാണ്. ഇത്തവണ ആര് തൂക്കും എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വേഗം നിങ്ങൾക്ക് ആ ഒരു പ്രഡിക്ഷൻസ് നിങ്ങൾക്ക് അയച്ചിടാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക് മർസ ഗ്രൂപ്പ് നൽകുന്ന സമ്മാനങ്ങളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. കൂടെ നമ്മളുടെ കുട്ടി ബേബി വോഷിനോട് സംസാരിക്കാം എന്നുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് സംസാരിച്ചു വന്നത് അല്ലേ. അപ്പം അതിന് പറ്റിയൊരു പാട്ടുകൂടി നമ്മളുടെ എല്ലാ ബേബി വോഷനും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ടങ്ങടെ ഡെഡിക്കേറ്റ് ചെയ്യാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ചിരിക്കാൻ റെഡി ആയിക്കോളൂ, മധുവിത ഒരുങ്ങി.
5: എ ബ്രാൻഡ് ന്യൂ അമൃതരാജ്,
6: മിസ്റ്റർ മോസ്റ്റ് എലിജിബിൾ ബാച്ചലർ ഓഫ് കൊച്ചമ്പലം ജനിച്ചു.
4: വിഷ്ണു അരവിന്ദിന്റെ സംവിധാനത്തിൽ ഷർഫുദ്ദീൻ, ജഗദീഷ്, കല്യാണി പണിക്കർ, സായി കുമാർ തുടങ്ങി വമ്പൻ താരനിരയുമായി മധുവിധു.
7: എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്.
8: നാട്ടുകാർ പറഞ്ഞാലും കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ എന്തോ കുഴപ്പം.
4: മധുവിധു വിജയകരമായി പ്രദർശനം തുടരുന്നു.
9: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
10: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
11: You're listening to...
12: Only on Radio Suno.

0: Morning Safari. Only on Radio Snow 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel-

0: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. 54th അമീർ കപ്പ് ഫൈനൽ മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ വെബ്സൈറ്റ് വഴി ടിക്കറ്റ് വാങ്ങാം. May 9 വൈകിട്ട് 5:30 ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ പോരാട്ടം. 50, 30, 10 എന്നീ നിരക്കുകളിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. ഒരു വ്യക്തിക്ക് പരമാവധി 6 ടിക്കറ്റുകൾ വരെ വാങ്ങാം. ഫൈനൽ മത്സരത്തിനോട് അനുബന്ധിച്ച് സ്റ്റേഡിയത്തിലെ ഫാൻ സോണിൽ ആരാധകർക്ക് വിനോദ സാംസ്കാരിക പരിപാടികളും ആസ്വദിക്കാൻ സാധിക്കും. ഖത്തറിലെ എല്ലാ സമുദ്ര ഗതാഗത പ്രവർത്തനങ്ങളും പൂർണ്ണ തോതിൽ പുനരാരംഭിച്ചു. എല്ലാ നാവിക പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും കടൽ യാത്രയ്ക്ക് മുൻപും യാത്രയ്ക്കിടയിലും ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ കൈവശം ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാനും സമുദ്രയാത്രകളിൽ ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനും ഇത് അനിവാര്യമാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 35th ദോഹ രാജ്യാന്തര പുസ്തകമേള May 14 ആരംഭിക്കും. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററാണ് വേദിയാകുന്നത്. സാംസ്കാരിക മന്ത്രാലയമാണ് മേള സംഘടിപ്പിക്കുന്നത്. രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് 3 മുതൽ രാത്രി 10 വരെയുമാണ് മേളയിൽ പ്രവേശനം. ഈ വർഷം നടക്കുന്ന വനിതാ 2020 ലോകകപ്പിനുള്ള 15 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൌർ തന്നെയാണ് ടീമിനെ നയിക്കുക. സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 38°C, കുറഞ്ഞ താപനില 27°C.
1: Weather report powered by Qatar Meteorology Department. This is
2: Radio Sunoo 91.7 FM,
1: Qatar's happiness frequency. Now available on Apple Podcast
2: and
1: Google Podcast. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, JEE കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Sunoo 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: This is
4: Morning Safari.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like you're home.
11: Sunoo Bollywood.
12: Hindi hit of the hour.

0: 101.7 FM. Qatar's happiness frequency.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: കേരള രാഷ്ട്രീയം നെഞ്ചിടിപ്പോടെ ഉറ്റുനോക്കുന്ന വിധിദിനം. വമ്പൻ പ്രതീക്ഷകളോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട മുന്നണികൾ. ഭരണത്തിന് തുടർച്ചയോ മാറ്റമോ? കുതിച്ചുയർന്ന പോളിംഗ് സൂചിപ്പിക്കുന്നതെന്ത്? നിശബ്ദ വോട്ടുകൾ ആരെ പിന്തുണയ്ക്കും? പ്രവചനാതീതമായ ജനവിധിയുടെ ലൈവ് അപ്ഡേറ്റ് ഓൺ റേഡിയോ സുനോ. ഓൺ എയർ ആൻഡ് ഓൺലൈൻ. മർജ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. Presented by
5: Marsa Hypermarket. Be fresh, be you.
4: Supported by
5: Signature by Marsa and Sky Digital.
4: Elevating brands in the digital sky. Action.
6: Mone Dinesha, adimohamana, adimoham.
4: Horror.
7: Thanikku pogan anuvada illa.
4: Or drama.
8: Ente kudumbam, ente swargaraji.
4: Ishta genre idanengilum ivide. To get ready, Radio Suno Cinematic Universe Matinee Mashup. Nyayar mudal vyadam vare uchakki 2 mani mudal.
9: Brought to you by Safari, world class shopping experience, Doha, Qatar, and
10: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
11: Hi everyone, this is Vijay Shudas.
12: You're listening to
11: Radio Suno 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. And
2: Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
2: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആണ്. നമ്മളൊരു ചെറിയ ചോദ്യത്തിലായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ പോയിട്ടുണ്ടായിരുന്നത്. ചെറിയ നമ്മളും വലുതായ നമ്മളും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ പരസ്പരം എന്തൊക്കെ സംസാരിക്കും? ഈ അടുത്ത് ഇൻസ്റ്റയിൽ വളരെ ട്രെൻഡായിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോ റിലേറ്റഡ് ആയിട്ടായിരുന്നു ഞാൻ ഈ ഒരു ചോദ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാജീവ് ആനന്ദിൻ്റെ മെസ്സേജ് ഉണ്ട്, എന്തിനാ വളർന്ന് വലുതായ അങ്ങനെ തന്നെ ബേബിയായി ഇരുന്നാൽ പോരെ എന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഏറ്റവും സൂപ്പർ ലൈഫ് ബേബി ആയിരിക്കുമ്പോഴാണ് ല്ലോ തീർച്ചയായിട്ടും അതെ, അങ്ങനെ ഒരു ചോദ്യമായിരിക്കും ചോദിക്കാന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും ചോദ്യങ്ങളും വിശേഷങ്ങളും ഒക്കെ സംസാരിച്ചു വരുന്ന കൂട്ടത്തിൽ തന്നെ ഇനി ഉള്ള വലിയൊരു ആവേശ മത്സരം എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അമീർ കപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിനായിട്ട് നമ്മൾ ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ടിക്കറ്റ് വിതരണമൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും 5 May വൈകിട്ട് 5:30 ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് അതിഗംഭീരമായിട്ടുള്ള അമീർ കപ്പിന്റെ കലാശ പോരാട്ടം നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും QFA.QA വഴി നിങ്ങൾക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വിവിധ കാറ്റഗറികളിലായിട്ട് 50, 30, 10 റിയാൽ നിരക്കുകളുടെ ടിക്കറ്റുകൾ നമുക്ക് ലഭ്യമാണ്. ഒരാൾക്ക് പരമാവധി 6 ടിക്കറ്റുകൾ വരെ വാങ്ങാനായിട്ട് സാധിക്കും. 7 May മുതൽ റോഡ് ടു ഖത്തർ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമ്മൾക്ക് ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട്, ഇന്ന് ചിരിദിനമാണെന്ന് പറഞ്ഞല്ലോ, അതിന് പറ്റിയൊരു അതിഥിയുമായിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും. അതിനു മുൻപായിട്ട് അടുത്ത പാട്ടിലേക്ക് വിനയ് താണ്ടി വരവായ കേൾക്കാം. സമയം 8 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആണ്. ഇത് മോർണിംഗ് സവാരിയാണ്. ഞെന്നിസ നിങ്ങൾക്കൊപ്പം ബനീദയാൽ കല്യാണി മേനോൻ പലരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ട്രാക്കാണിത്. കേൾക്കാം, ആസ്വദിക്കാം. മോർണിംഗ് സവാരിയിലൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio
1: Suno. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: ഹലോ, നമസ്കാരം, ഞാൻ അജു വർഗീസ്.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: യു ആർ ലിസണിംഗ് ടു
3: on Radio Suno 91.7 FM.
5: You are listening to Radio Suno 91.7 FM.

0: വിധു പ്രതാപ് പാട്ടുകളുടെ ഒരു എനർജി അതിഗംഭീരമാണ്. അതിപ്പോ ഓൺ സ്റ്റേജ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ റെക്കോർഡിംഗിലാണെങ്കിലും ശരി, അദ്ദേഹം നൽകുന്ന ഒരു എനർജി അതിഗംഭീരമാണ്.
1: അതെ, മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്ന് ചിരി ദിനത്തിന്റെ ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അതിഥി കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ,
1: അപ്പൊ എന്തായാലും നാട്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഇന്ന് ചിരിദിനത്തിന്റെ ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് പ്രോഗ്രാംസ് പല ഭാഗങ്ങളിലും നാട്ടിൽ നടക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ.
0: ചിരി യോഗയൊക്കെ ഇന്നത്തെ ദിവസം വീണ്ടും വീണ്ടും എല്ലാവരും ഒത്തുചേർന്നിട്ട് അതിന്റെ സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
1: അതുപോലെ തന്നെ സുനിൽ കുമാർ, നമ്മൾ കഴിഞ്ഞ വട്ടം അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു നാട്ടില്. അപ്പൊ ഈ പത്രസമ്മേളനത്തിന്റെ വീഡിയോ എന്ന് വെച്ചാൽ ഫുൾ ചിരിയാണ്. ഇവര് വന്നിരുന്ന ചിരിയോട് ചിരിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും അതുപോലെ തന്നെയുള്ള ഒരു ചിരി ക്ലബ്ബ് ഉണ്ട്, മലയാളി ചിരി ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് നാട്ടിലൊരു ചിരി ക്ലബ്ബ് ഉണ്ട്. ഒരുപാട് ക്ലബ്ബുകൾ ഉള്ള കൂട്ടത്തിൽ ഒരു ക്ലബ്ബാണ്. അപ്പൊ അവിടെ അതിൽ പ്രവർത്തിക്കുന്ന സണ്ണി അദ്ദേഹം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. എന്തൊക്കെയാണ് ആ ഒരു ചിരി ക്ലബിന്റെ വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് ചോദിക്കാം.
2: ഞങ്ങളുടെ ചിരി ക്ലബിന്റെ അത് ഞങ്ങളുടെ ചിരികൾ തന്നെ ഒരുപാട് ചിരികൾ ഉണ്ടല്ലോ, വ്യത്യസ്തമായ ഒരുപാട് ചിരികളുണ്ട്. പല ചിരികളും ഞങ്ങൾ ചെയ്യാറുണ്ട്. അല്ല, നമ്മൾ സാധാരണ ചായ കുടിക്കാറില്ലേ, ചായ കുടിക്കുമ്പോ ചായ അടിച്ചോണ്ട് ചിരിക്കാന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മള് എന്താ പറയുന്നേ, നമ്മള് ഷെയ്ക്കാൻഡ് കൊടുക്കൂലേ, ഷെയ്ക്കാൻഡ് കൊടുത്തോണ്ട് നമ്മള് വന്ന് നമ്മൾ ഷെയ്ക്കാൻഡ് കൊടുത്ത് ചിരിക്കും. അതുപോലെ തന്നെ നമ്മള് മറ്റുള്ളവരെ എന്താ പറയുന്നത്, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന പോലെ തന്നെ, ഗുഡ് ഈവനിങ് പറയും, ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്ന പോലെ തന്നെ ചിരിച്ചോണ്ട് തന്നെ നമ്മൾ അവരെ വിഷ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, ഫോൺ വിളിച്ചോണ്ട് ചിരിക്കാറുണ്ട്. മൊബൈൽ ഫോണിൽ നമ്മൾ ഹസ്ഹാന്ന് നമ്മൾ മറ്റുള്ളവരെ സംസാരിക്കുന്ന പോലെ തന്നെ ഹസ്ഹാന്ന് പറഞ്ഞ തന്നെ പല ചിരികൾ. പിന്നെ കുഞ്ഞു പിള്ളേരുടെ ചിരിയ, മിഡിൽ ഏജിന്റെ ചിരിയ, യങ്സ്റ്റേഴ്സിന്റെ ചിരിയ, പിന്നെ ഏജ്ഡ് ആയ ആൾക്കാരുടെ ചിരിയ, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ചിരിയുണ്ട്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത ഏകദേശം 10 വർഷമായി. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഇപ്പം സ്ക്രീൻ ടൈമിൽ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന സമയമാണ്, നമ്മുടെ ഒരു മെന്റൽ റിലാക്സേഷന് വേണ്ടി അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് ഇപ്പം കോർപ്പറേറ്റ് കമ്പനികളിലും അതുപോലെ നമ്മുടെ ബിസിനസ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ ഒരുപാട് സ്ട്രെസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചിലപ്പോൾ പാതിരാത്രി ആകുമ്പോഴേക്കും വീട്ടിൽ ചെന്ന് കയറുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ച് ഒരു മെന്റൽ റിലാക്സേഷൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഒരു ഒരു ഇതിൽ നിന്നാണ് ഞങ്ങൾ അങ്ങനെ ആലോചിച്ചത്, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ നമുക്ക് എല്ലാവരും ഒത്തുകൂടി തമാശകളൊക്കെ പറഞ്ഞ് തിരിച്ച് അങ്ങനെ അങ്ങ് പോവാം. അപ്പൊ അങ്ങനെ ഒരു ഇതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങള് കട്ടപ്പനയിലാണ് ഞങ്ങൾ ഇത് ആരംഭിക്കുന്നത്. കട്ടപ്പന ചിരി ക്ലബ് എന്നുകൊണ്ടാണ് ആരംഭിക്കുന്നത്. നമ്മുടെ കൂട്ടത്തില് കട്ടപ്പനയിൽ മാത്രം നമുക്കൊരു 70 members ഉണ്ട്, 70. പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഒരു 24,000 members ഉള്ള ഫേസ്ബുക്ക് പേജ് ഉണ്ട് നമുക്ക്. പിന്നെ നമുക്ക് അത് കൂടാതെ ഞങ്ങൾ മെയിൻ ആയിട്ട് ഇപ്പം ഈ ആക്ടിവിറ്റികൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞങ്ങള് ഈ കട്ടപ്പന അടക്കമുള്ള മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ ഈ ആൾക്കാർ പണിയെടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ അവർക്ക് കുടിവെള്ളം സംഭാരവുമായിട്ട് പോകുന്ന ഒരു ഒരു വണ്ടിയെ കൊണ്ടു നടന്ന് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്.
1: ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു, താങ്ക് യു സോ മച്ച്.
2: ഓക്കെ,
1: പലതരം ചിരികളുണ്ട്. ഇത് മാത്രല്ല, ഭയങ്കര വെറൈറ്റി ചിരികള് പല ചിരി ക്ലബുകളും ചെയ്യാറുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ചിരിദിനത്തിന്റെ ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ക്രോണിക് ബാച്ചിലർ ഇവിടെ ചിരിക്കുകയാണ്.
1: ആഹാ.

0: Morning Savari, only on Radio Snow 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
5: you're സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. മോർണിംഗ് സവാരി കേട്ടുകൊണ്ടിരിക്കുന്നു. May 3rd ഞായറാഴ്ച ദിവസമാണ്. May 3, നാളെ May 4.
6: അതാണ് കാരണം വെച്ചാ ഒരു തിങ്കളാഴ്ചക്കായിട്ട് മലയാളികൾ വെയിറ്റ് ചെയ്യുന്ന ഒരേ ഒരു തിങ്കളാഴ്ച നാളെയാണെന്നാണ് പറയപ്പെടുന്നത്.
5: അതെ, സാധാരണ തിങ്കളാഴ്ച എല്ലാവർക്കും മടിയുള്ള ഒരു ദിവസമാണ്. പക്ഷെ നാളെ രാവിലെ എണീറ്റ് കുളിച്ച് സുന്ദര കുട്ടപ്പന്മാരായിട്ട് നല്ല കട്ടൻ ചായയും അതുപോലെ തന്നെ ചിപ്സും ഒക്കെ ആയിട്ട് ടിവിയുടെ മുമ്പിൽ അങ്ങിരിക്കും. അത് കൂട്ടമായിട്ടും ഫാമിലി ആയിട്ടും ഓഫീസുകളിലാണെങ്കിൽ കൂടി ഒന്ന് ഒന്ന് ആലോചിച്ചു. പ്രവാസ ലോകത്തെ ലാപ്ടോപ്പുകളിലെ ഒരു സ്ക്രീൻ ഒരു ടാബ് ഏതായിരിക്കും?
6: ഇത് തന്നെയായിരിക്കും. പക്ഷെ ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ ചാനൽസ് നാളെ എങ്ങനെയാണ് ഇതിനെ കാണാൻ പോകുന്നത് എനിക്ക് ഭയങ്കര കൗതുകമുണ്ട് കേട്ടോ. കാരണം ബിഗ് ടിവിയും കൂടെ
5: വന്നതിന്
6: ശേഷമുള്ള അവരുടെ ഒരു അപ്പം മത്സരം കുറച്ച് കടുക്കുക. അപ്പൊ നമ്മൾ ചാനൽസ് മാറ്റി മാറ്റി കാണേണ്ട സിറ്റുവേഷൻ ആയിരിക്കും.
5: ഏത് ചാനലാണ് നാളെ വിജയിക്കുന്നത് എന്നുള്ളത് കാത്തിരിക്കുകയാണ്.
0: Marza Group presents Suno Booth 140, the complete election updates. Presented by
7: Marza Hypermarket, Be Fresh, Be You.
0: Supported by
7: Signature by Marza and Sky Digital.
0: Elevating brands in the digital sky.
5: Okay, abba innathe chodyam naalayanu. ഉത്തരം പറയേണ്ടത്.
6: അതെ, നാളെ ഉത്തരം നമ്മൾ അറിയും എന്നുള്ളതാണ്.
5: അപ്പൊ എന്തായാലും 3 മുന്നണികൾ തമ്മിലുള്ള ഒരു ത്രികോണ മത്സരമാണ് പല മണ്ഡലങ്ങളും നടന്നിരിക്കുന്നത്. മണ്ഡലങ്ങളിലും നടന്നിരിക്കും, കേരളത്തിലും 3 മുന്നണികളും തമ്മിലുള്ള ഒരു ശക്തമായ മത്സരം, പോരാട്ടം. ഇപ്പൊ കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളുകൾ എല്ലാം വന്നു, ഓരോ റിസൾട്ടുകൾ നമ്മൾ കണ്ടു. എന്താണ് നിങ്ങളുടെ ഒരു എക്സിറ്റ് പോൾ? എന്താണ് ഏത് മുന്നണി എത്ര സീറ്റ് നേടും? അതായത് വളരെ എളുപ്പമാണ്. UDF ഇത്ര മുതൽ ഇത്ര സീറ്റ് വരെ, LDF ഇത്ര മുതൽ ഇത്ര സീറ്റ് വരെ, NDA ഇത്ര
6: സീറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പ്രെഡിക്ഷൻസ് കൂടി നമ്മൾ ഈ ടൈമിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് പോകുന്ന സമയമാണ്. ഇവിടെ എല്ലാവർക്കും ചുമയും, രാവിലെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എല്ലാവർക്കും എന്നുള്ളത്. ചെറിയ ഒരാൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പടപടാന്ന് അടുത്തടുത്ത് വന്നോണ്ടിരിക്കുക. അപ്പൊ അതാണ് ത്രോട്ട് പെയിനും ചെറിയ ചെറിയ ചുമകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ
5: ഞങ്ങളുടെ മാർക്കറ്റിംഗ് വിപണന തന്ത്ര രംഗത്തെ തലവൻ ബഷാറാണ് ഇത് കൊണ്ടുവന്നത്.
6: സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട്. പക്ഷെ ചുമയും പ്രശ്നങ്ങളും ഒന്നും വകവെക്കാതെ നാളത്തെ ദിവസം നമ്മൾ ലൈവായിട്ട് നാട്ടില് വോട്ടെണ്ണി തുടങ്ങുന്ന സമയം മുതൽ നമ്മളും ഇവിടെ വോട്ടെണ്ണി തുടങ്ങുന്നതായിരിക്കും.
5: നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതോടൊപ്പം തന്നെ ഓൺ എയറിലും ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ടുണ്ടാവും. റേഡിയോ ട്യൂൺ ചെയ്ത്
6: വെക്കുക.
5: ഞങ്ങൾ
6: എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സീറ്റ് നില ഒന്ന് പ്രവചിക്കുക എന്നുള്ളതാണ്, ഒന്ന് പ്രെഡിക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഗംഭീരമായിട്ടുള്ള പ്രെഡിക്ഷൻസ് ഓൾറെഡി ഇവിടെ വന്ന് നിൽക്കുന്ന സമയമാണ്. എനിക്ക് നാട്ടിലേക്കാൾ കൂടുതൽ പ്രവാസ ലോകത്താണ് ചർച്ചകളും കണക്കുകൂട്ടലുകളും കൂട്ടിക്കിഴിക്കലുകളും ഒക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്.
5: ഫരിസാദിന്റെ ഈ കെയറിംഗ്, ഫരിസാദിന്റെ കെയറിംഗ് കാണാതെ പറ്റില്ല. അപ്പുണ്ണിയുടെ സൗണ്ട് പോയോ? നാളത്തേക്ക് സൗണ്ട് ആവശ്യമുള്ളതായിരുന്നു,
6: അതെ,
5: അത്യാവശ്യമായിരുന്നു എന്ന്.
6: ഓക്കെ,
5: ഷബീർ പറയുന്നത് UDF 81, LDF 57,
6: NDA 2
5: എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അല്ലേ ശംഷാദാണ് LDF 82, UDF 64, NDA 0 എന്ന കണക്കാണ് അദ്ദേഹം പറയുന്നത്. ഓരോരുത്തർ അവരുടേതായ പ്രവചനങ്ങൾ അറിയിക്കുന്നു.
6: ഓക്കെ, ഈ പ്രവചനങ്ങളൊക്കെ നാളെ ശരിയാകുമോ ഇല്ലയോ നമ്മൾ കാത്തു കാത്തിരിക്കുന്ന സമയമാണ്. അപ്പൊ പ്രെഡിക്ഷൻസ് നിങ്ങൾക്ക് അയക്കിതാരാണ് ഗംഭീരമായിട്ട് ഇങ്ങനെ അയച്ചിരിക്കുന്നത്. എബിൻ തോമസ് ആണ്.
5: ഓക്കെ, എബിൻ തോമസ് അറിയിക്കുന്നത് UDF 89, LDF 51, BJP ഒന്നും ഉണ്ടാകില്ല എന്നാണ്
6: ആളുടെ പ്രെഡിക്ഷൻ. എബിൻ തോമസിന്റെ പ്രെഡിക്ഷൻ.
5: ഓക്കെ, ഫിറോസ് ഖാൻ പറയുന്നത് UDF 95, LDF 44, NDA 1. തോമസ് മാത്യു അദ്ദേഹം പറയുന്നത് UDF 78, LDF 60, NDA 2 എന്നുള്ളതാണ്. കുറേ ചോദ്യങ്ങളുണ്ട്. ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത് എവിടെയായിരിക്കും?
6: അത് പാലാ ഒരു
5: ശക്തമായ
6: മത്സരമാണെന്ന്
5: നിയമം
6: കടുത്ത പോരാട്ടമാണ്. ആറന്മുള കടുത്ത മത്സരമാണ് തീർച്ചയായിട്ടും. ഒന്നും ചില മണ്ഡലങ്ങളെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല, ഇത് എങ്ങോട്ടാണ് ഇതിന്റെ ചായ്വ് എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റത്തില്ലാത്ത മണ്ഡലങ്ങളുണ്ട് ഈ സമയത്ത് നോക്കുമ്പോ.
5: ഓക്കെ, കുറെ ചോദ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ ശക്തമായ മത്സരം, ഏറ്റവും കൂടുതൽ വോട്ട് ഭൂരിപക്ഷം നേടുന്ന വ്യക്തി ആരായിരിക്കും?
6: തീർച്ചയായിട്ടും
5: ഒരുപാട് ചോദ്യങ്ങൾക്ക് നാളെ ഉത്തരങ്ങൾ എത്തും.
6: അതിനുവേണ്ടി നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു, ഏറ്റവും കൂടുതൽ കടുപ്പുള്ള മത്സരം നടക്കുന്നത് ഏതൊക്കെ മണ്ഡലങ്ങളാണ്? ഒന്ന്
5: നേമം, പാലക്കാട്, കളമശ്ശേരി.
6: കളമശ്ശേരി, ആ ഓക്കെ, ആ പാലക്കാട്, അതെ അതെ,
5: പാലക്കാട്
6: ശക്തമായ മത്സരം തന്നെയാണ്. പാലക്കാട്, കളമശ്ശേരി, പിന്നെ ഏതായിരുന്നു ആള് പറഞ്ഞ,
5: പാലക്കാട്
6: നേമം, തീർച്ചയായിട്ടും നേമം. ഓക്കെ, ഏതൊക്കെ മണ്ഡലങ്ങളാണ് ഏറ്റവും കടുപ്പത്തിൽ ഇപ്പൊ മത്സരങ്ങൾ നടക്കുന്നത്, അതും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. 5000917 എന്ന നമ്പറിലേക്ക്.
0: Booth 140, the complete election updates. Presented by
7: Marsa Hypermarket. Be fresh, be you.
0: Supported by
7: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: മലയാള സിനിമയിൽ നിന്നും ഒരു പുത്തൻ പരീക്ഷണ ചിത്രം, രസകരമായ ഒരു യാത്രയുടെ കഥ പറയുന്ന സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്യുന്ന കറക്കം. സംഗീതം സൗത്ത് ഇന്ത്യൻ ഹിറ്റ് മേക്കർ സാം സിയസ്, ശ്രീനാഥ് ഭാസി, സിദ്ധാർത്ഥ് ഭരതൻ, ജീൻ പോലാൽ, ബിശുക്കുട്ടൻ തുടങ്ങിയ മികച്ച താരനിരയും. കറക്കം May 8 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: ഹലോ, നമസ്കാരം, ഞാൻ അഖില ആണ്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: താണ്ഡവ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആകുമ്പോൾ മലയാളി എവിടെയുണ്ടോ അവിടെ ഇലക്ഷൻ ചൂടുണ്ടാകും. ഇലക്ഷൻ ആയ മലയാളിക്കും അത് ചൂടാണ്.
1: അതെ, തിരഞ്ഞെടുപ്പ് താണ്ഡവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില സ്ഥലങ്ങൾ, ഏതൊക്കെ മണ്ഡലങ്ങളാണ് ഏറ്റവും കടുപ്പമുള്ള അല്ലെങ്കിൽ കടുത്ത പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെ എന്നുള്ളതായിരുന്നു നമ്മൾ സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്.
0: ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നത് നേമം മണ്ഡലത്തെ കുറിച്ചാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നത് നമ്മൾ നേമം മണ്ഡലത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ, ശരി, ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ വാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലവും ഒരു ഇലക്ഷനുമാണ് ഈ നേമം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, നേമത്തിന് വേണ്ടിയിട്ടുള്ളത്. കാരണം ഇവിടെ നോക്കുന്ന സമയത്ത് ഒന്ന് രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തെ സംബന്ധിച്ച് അക്കൗണ്ട് തുറക്കുക, പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു
1: എന്നുള്ള
0: ആ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ജയിച്ചു വേണം മറ്റുള്ളവർക്ക് മാതൃകയാവാൻ. അദ്ദേഹത്തെ സംബന്ധിച്ച്
1: വലിയൊരു ഉത്തരവാദിത്തമാണ്.
0: പിന്നെ നോക്കുക, ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന് പറയാവുന്ന വി ശിവൻകുട്ടി,
1: അതെ
0: അല്ലേ, ഒരു താരമാണ്
1: അദ്ദേഹം.
0: അപ്പൊ അദ്ദേഹത്തിനും ജയം
1: അനിവാര്യമാണ്.
0: അതായത് മൂന്നാം മന്ത്രിസഭ അല്ലെങ്കിൽ മൂന്നാം വീണ്ടും LDF എന്ന് പറയുന്ന സമയത്ത് അതിലൊരു സ്റ്റാർ കാൻഡിഡേറ്റ് ആണ്. തുടർച്ച സംഭവിച്ചാൽ അല്ലെങ്കിൽ അതിന്റെ ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആണ് വി ശിവൻകുട്ടി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് നോക്കുക, UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള KS ശബരിനാഥൻ. ഈ രണ്ട് പുള്ളിക്കൊക്കെ ഈസി ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കാമായിരുന്ന സ്വാധീനമുള്ള അത്രയും മികച്ചൊരു നേതാവാണ്. അപ്പോഴാണ് അദ്ദേഹം ഒരു റിസ്ക് എടുത്തിട്ടാണ് ഈ മണ്ഡലത്തിൽ വരുന്നത്. അപ്പൊ ഈ നേമം മണ്ഡലത്തിലെ മത്സരം എന്ന് പറഞ്ഞാല് മൂന്ന് തരത്തിലും മൂന്ന് മുന്നണിക്കും
1: ഭയങ്കര പ്രാധാന്യമുള്ള
0: ഒരു ഒരു ഇലക്ഷൻ.
1: എനിക്ക് തോന്നുന്നു ചങ്കിടിപ്പോടു കൂടി തന്നെയാണ് മൂന്ന് മുന്നണികളും ആ ഒരു മണ്ഡലത്തെ നോക്കിക്കാണുന്നത്. എങ്ങനെയാകും എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്.
0: ആരോ ഞാൻ എവിടെ വായിച്ചൊരു സംഭവമാണ്, അതായത് ഒരു പക്ഷേ ആ മണ്ഡലത്തിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വോട്ട് 500 വരെ താഴെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്.
1: അങ്ങനെയും സംഭവിച്ചേക്കാം എന്ന് പറയുന്നു. അതുപോലെ തന്നെയുള്ള മറ്റൊരു സ്ഥലമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ആറന്മുള എന്ന് പറയുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തില് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന പത്തനംതിട്ടയിലെ ആറന്മുള മണ്ഡലത്തിലും ഇത്തവണ പ്രവചനാതീതമായിട്ടുള്ള ഒരു മത്സരത്തിനാണ് കളം ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ളത്. വീണ ജോർജ് ആണ് LDFൽ നിന്നും അവിടെ മത്സരിക്കുന്നത്. UDFൽ നിന്നും അബിൻ വർക്കിയാണ്, അതോടൊപ്പം NDAയിൽ നിന്നും കുമ്മനം രാജശേഖരൻ. അപ്പൊ എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു പോരാട്ടം? ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, എനിക്ക് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ആദ്യ സമയങ്ങളിൽ ഇത്ര കടുപ്പം തോന്നിയിരുന്നില്ല. അവസാന സ്റ്റേജിലേക്ക് വന്ന സമയത്താണ് ആദ്യം എല്ലാവരും അത്ര കടുപ്പമല്ല, അവിടെ മത്സരം ഈസി ആയിരിക്കാം ചിലപ്പം എന്നുള്ള ചർച്ചകളൊക്കെ തുടക്ക സമയത്ത്.
0: വീണ്ടും ഈ ആറന്മുളയും ഈ പറഞ്ഞതുപോലെ തന്നെ ത്രികോണ മത്സരം എന്ന് പറയുന്ന സമയത്ത് വീണ ജോർജ് നിലവിലെ മന്ത്രിയാണ്. വീണ ജോർജിന് വിജയം എന്താ
1: പറയുന്നത്,
0: അനിവാര്യമായിട്ടുള്ളതാണ്. കാരണം നമുക്കറിയാം അവസാന നാളുകളിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാല് UDFൽ നിന്നും സ്റ്റാർ കാൻഡിഡേറ്റ് ആണ് അബിൻ വർക്കി. അതായത് ചാനൽ ചർച്ചകളിലൂടെയൊക്കെ
1: സാന്നിധ്യമറിയിച്ച
0: വസ്തുതാപരമായിട്ട് സംസാരിക്കുന്ന ഒരു ഒരു ഒരു വക്താവ് കൂടിയാണ് അബിൻ വർക്കി. അപ്പൊ അബിൻ വർക്കി വരുന്നു, പിന്നെ എപ്പോഴും കുമ്മനം രാജശേഖരൻ
1: ചിരിച്ച മുഖത്തോടു കൂടി കാണുന്ന വ്യക്തി. അപ്പൊ എങ്ങനെയായിരിക്കും അവിടുത്തെ വോട്ട് ഷെയറിംഗ് പോവുക അല്ലേ?
0: അവിടെ ഒരുപാട് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന, രാഷ്ട്രീയത്തിന് വേണ്ടുന്ന സമവാക്യങ്ങൾ കൂട്ടിയും കുറച്ചുമൊക്കെ മുന്നണികൾക്ക് കാര്യങ്ങളെ നിയന്ത്രിക്കാം.
1: അതെ അതെ അതെ,
0: ഈ സമവാക്യങ്ങളും ഇതുമെല്ലാം
1: കൂടെ ചേരുമ്പോ അവസാന ഫലം എന്തായിരിക്കും? 2016 മുതല് മത്സര രംഗത്തുള്ള വീണ ജോർജിന് വീണ്ടും ഒരു വിജയം നേടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വലിയ ചരിത്രമായിട്ട് മാറ്റപ്പെടും എന്നുള്ളതാണ്. അത് സംഭവിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ എന്തായാലും അത് മാത്രമല്ല കേട്ടോ, പറഞ്ഞ പോലെ തന്നെ കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന ആ ഒരു പരീക്ഷണം,
0: അത് സീനിയർ ആയിട്ടുള്ള
1: ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹം അവിടെ എത്രമാത്രം വോട്ടുകൾ പിടിക്കും എന്നുള്ളതും ഈ പറഞ്ഞ പോലെ തന്നെ വലിയ രാഷ്ട്രീയ മുന്നണികളൊക്കെ ഒരുപോലെ നോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് ആറന്മുള എന്ന മണ്ഡലം.
0: ഇനി വരുന്ന മെസ്സേജുകളിലേക്കുള്ള മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടി നമ്മൾ എത്തുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് ഷോട്ടാ മുംബൈ. നിസ വീക്കെൻഡ് ആയില്ലല്ലോ
1: തന്നെ വന്നാണ്.

0: 91.7 FM. Qatar's happiness frequency.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: You're listening to...
5: Radio Suno 90.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: ഇപ്പോൾ പാലക്കാട് നിന്ന് നിസ്സ ചേരുന്നു. നിസ്സ, എങ്ങനെയാണ് പാലക്കാട് മണ്ഡലത്തിന്റെ വിധി നിർണയം?
1: തീർച്ചയായിട്ടും കാത്തിരിപ്പിന്റെ ദൈർഘ്യം കുറയുകയാണ് പൊണ്ണി. അടുത്ത 5 വർഷത്തേക്കുള്ള പാലക്കാട് എന്താണ് ജനവിധി എന്നുള്ളത് നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ അറിയാനായിട്ട് പോവുകയാണ്.
0: തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും പറഞ്ഞതുപോലെ തന്നെ ശക്തമായ ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ തുടക്ക സമയത്തൊക്കെ ഒരു ശൈലി ഉണ്ടായിരുന്നു.
1: അതായത് തുടക്ക സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ രമേശ് പിഷാരയുടെ സ്ഥാനാർത്ഥിയാകുന്നു. ആ സമയത്ത് രാഷ്ട്രീയ മത്സരത്തിന്റെ ആ ഒരു ഒരു പ്രാധാന്യം അത് കുറയ്ക്കുന്നുണ്ടോ എന്നുള്ള ചർച്ചകൾ തുടക്ക സമയത്ത് വന്നിരുന്നു.
0: അതെ, തീർച്ചയായിട്ടും പലപ്പോഴും എല്ലാവരും പറയാറുണ്ട്, ഇപ്പോ ഒരു സെലിബ്രിറ്റി വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സിനിമാ താരം വന്നത് കൊണ്ടോ ഒരു ഇൻഫ്ലുവൻസർ വന്നത് കൊണ്ടോ ഒന്നും മലയാളിയുടെ രാഷ്ട്രീയ ബോധത്തെയോ ബോധ്യത്തെയോ മാറ്റിമറിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു.
1: അതെ,
0: പക്ഷെ ഇവിടെ രമേശ് പിഷാരടി എന്ന് പറയുന്ന വ്യക്തി സെലിബ്രിറ്റി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ഇതെല്ലാം മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ പ്രചരണ സമയത്ത് അദ്ദേഹം നന്നായി സ്കോർ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.
1: നമുക്കറിയാം വാർത്തകളിൽ ആരൊക്കെ നിറയുന്നു അതായിരിക്കും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ വാർത്തകളെ നിറയുന്നത് അറിയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ക്രമേണ രമേശ് പിഷാരടി എന്ന സ്ഥാനാർത്ഥി ആണ് എന്നുള്ള രീതിയിൽ, ഒരു താരം എന്നതിനപ്പുറത്തേക്ക് ഒരു
0: സ്ഥാനാർത്ഥി
1: എന്നുള്ള രീതിയിലേക്ക് ആ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ മാറ്റപ്പെട്ടു എന്നുള്ളതാണ്.
0: മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻഡിഎയിൽ നിന്നും വളരെ സീനിയർ ആയിട്ടുള്ള ആരാധ്യയായ മറ്റൊരു നേതാവ് ശോഭാ സുരേന്ദ്രൻ എത്തുന്നു. അപ്പൊ അവിടെയും ആ മണ്ഡലത്തിന് ശക്തമായ മത്സരം. പിന്നീട് പ്രചരണ സമയത്താണ് NMR റസാഖ്.
1: അതെ, ഈ പ്രചരണം തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞ ആദ്യം എനിക്ക് തോന്നുന്നു അധികം ആളുകളിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അവസാന സ്റ്റേജ് ആയപ്പോഴേക്കും ഈ ഒരു പേര് ആളുകൾ മനസ്സിലാക്കി തുടങ്ങി, ഒരു നല്ല സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ഒരു പേരിലേക്കൊക്കെ വന്ന ഒരു ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനി വോട്ടായിട്ട് മാറ്റപ്പെട്ട് ആരാണ് അത് വിജയത്തിലേക്ക് എത്തുക എന്നുള്ളതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കടുപ്പം നിറഞ്ഞൊരു ചോദ്യം തന്നെയാണ്. നമ്മൾ പാലക്കാടാണെങ്കിലും തൃത്താല, ഒറ്റപ്പാലം, മലമ്പുഴ, ചിറ്റൂര് മണ്ഡലങ്ങളാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്.
0: തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് തന്നെ പ്രചരണമൊക്കെ അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു.
1: അതെ,
0: നേരത്തെ നിസ്സ പറഞ്ഞതുപോലെ തന്നെ പ്രചരണം ശക്തമാക്കുമ്പോഴാണ് അവർ വാർത്തകളിൽ
1: നിറയുക. തീർച്ചയായിട്ടും
0: അപ്പോഴാണ് നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചത്.
1: വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കും, ചാനൽസ് ശ്രദ്ധിക്കും.
0: അതെ അല്ലെ. അപ്പൊ അങ്ങനെ ഇത്തവണത്തെ ഏറ്റവും സ്റ്റാർ സ്ഥാനാർത്ഥി ആരാണ്? സെലിബ്രിറ്റി അല്ലാട്ടോ, നമ്മൾ
1: സെലിബ്രിറ്റി
0: സെലിബ്രിറ്റി അല്ല, ഇൻഫ്ലുവൻസറും അല്ല, ഇതൊന്നും അല്ലാതെ രാഷ്ട്രീയ വീര്യം കൊണ്ടും പോരാട്ടം കൊണ്ടും
1: പ്രചാരണത്തില്
0: ആ സ്റ്റാർ കാൻഡിഡേറ്റ് ആരായിരുന്നു? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ആ സ്റ്റാർ സ്ഥാനാർത്ഥി?
1: അതെ, 140 മണ്ഡലങ്ങൾ, ഇത്ര 400+ സ്ഥാനാർത്ഥികൾ,
0: അതെ,
1: ഇവരിൽ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുന്നത് ഏത് സ്ഥാനാർത്ഥിയാണ്?
0: വിജയ പരാജയങ്ങൾക്കപ്പുറത്തേക്ക് ഒരു സ്റ്റാർ കാൻഡിഡേറ്റ്,
1: ഒരു പാർട്ടി എന്നുള്ളൊന്നും അല്ലാതെ ആ വ്യക്തി കൊള്ളാം, അയാളുടെ പ്രചാരണം ഗംഭീരമായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളൊരു സ്റ്റാർ കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതാരായിരിക്കും?
0: ആർക്കാണ് നിങ്ങളുടെ വോട്ട്?
1: അതെ,
0: രേഖപ്പെടുത്താം 500-00917
1: 500-00917 എന്ന നമ്പറിലേക്ക് ഇപ്പൊ തന്നെ മെസ്സേജ് ചെയ്തോ.
2: ചെന്നൈ ബീറ്റ്സ്.

0: ഫ്രീക്വൻസി നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM. കേട്ടുകേ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

0: റെഡി
1: മൂവിക്കായിട്ട് നമ്മള് വെയിറ്റിംഗ് ആണ്. ബേസിൽ ടോവിനോ, റിയ ഷിബു ഒക്കെ തകർപ്പൻ റോളിലെത്താം. നമുക്ക് ഭയങ്കര പ്രതീക്ഷയോട് വെയിറ്റ് ചെയ്തിരിക്കുന്ന മൂവിയാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഇലക്ഷൻ വോട്ടെണ്ണലുകൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രം വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമ്മളും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾക്ക് ഫാത്തിമ തെഹ്ലിയ, റഫീഖ് പറയുന്ന സ്റ്റാർ കാൻഡിഡേറ്റ്
1: ഫാത്തിമ തെഹ്ലിയ,
0: അലമീൻ പറയുന്ന രമേഷ് പിഷാരടി തന്നെയാണ്. അതുപോലെ തന്നെ പ്രമോദ് പറയുന്നു വി ഡി സതീശൻ. നാസർ, അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്, നിസാപ്പുണ്ണി ഒട്ടും സംശയം വേണ്ട, ഈ വർഷത്തെ സ്റ്റാർ പുതുപ്പള്ളി മണ്ഡലത്തിലെ ചാണ്ടിയുമ്മൻ. ഒരു പോസ്റ്ററോ ബാനറോ ഇല്ലാതെ മത്സരത്തെ നേരിട്ട് അദ്ദേഹം തന്നെയാണ് സ്റ്റാർ നാസർ കാഞ്ഞിരപ്പള്ളി. ബിമിൻ പറയുന്നത് സഖാവ് പിണറായി വിജയൻ സാർ. സാജു പറയുന്നത് ലിൻഡോ ജോസഫിന്റെ പേര് പറയുന്നുണ്ട്. പി രാജീവിന്റെ പേരെത്തിയിട്ടുണ്ട്. ഓക്കെ,
1: അങ്ങനെയുള്ള സ്റ്റാർ കാൻഡിഡേറ്റ് നെയിംസ് ഒക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും നാളെ മെയ് 4 സംസ്ഥാനം വോട്ടെണ്ണലിനായിട്ട് ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്തൊരു മെസ്സേജ് കൂടെ ഉണ്ടല്ലേ.
0: ഓക്കെ, അടിപൊളി ടൈറ്റിലുകൾ തന്നിട്ടുണ്ട്.
1: അടിപൊളി. ഓക്കെ,
0: തുടരുമോ വിസ്മയം തീർക്കുമോ?
1: ഓക്കെ,
0: മാറാത്തത് മാറുമോ?
1: ഓക്കെ,
0: എല്ലാത്തിനും ഉത്തരം കിട്ടാൻ ഇനി മണിക്കൂറുകൾ
1: മാത്രം. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണത്.
2: Booth 140, the complete election updates. Presented by
3: Marsa Hypermarket, Be Fresh, Be You.
2: Supported by
3: Signature by Marsa and Sky Digital.
2: Elevating brands in the digital sky.
1: നാളെ ഈ സമയമാകുമ്പോഴത്തേക്ക് ചിത്രം തെളിയും എന്നുള്ളതാണ്. രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞാൽ പൂർത്തിയാകുന്നത് വരെ ഇടവേള ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രത്യേകത. അതായത് മണ്ഡലങ്ങളിലെ വരണാധികാരിയുടെ ചുമതലയിലാണ് ഓരോ കേന്ദ്രങ്ങളിലെയും വോട്ടെണ്ണൽ. ഒരു ഹാളിൽ 14 മേശകളായിരിക്കും ഉണ്ടാകുക. പോസ്റ്റൽ ബാലറ്റ് എണ്ണാനുള്ള മേശ അധികമായിട്ടുണ്ടാകും. പരമാവധി 500 പോസ്റ്റൽ ബാലറ്റുകളെ ഒരു മേശയിൽ എണ്ണാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം. 3000 തപാൽ വോട്ടുകൾ ഒരു മണ്ഡലത്തിലുണ്ടെങ്കിൽ 6 മേശ ഉണ്ടായിരിക്കും. അതോടൊപ്പം ഇരിക്കുന്നതിനും ചില കാര്യങ്ങളൊക്കെ ക്രമീകരണങ്ങളും കാര്യങ്ങളും സജ്ജീകരണങ്ങളുണ്ട്. 8 സ്റ്റാർട്ട് ചെയ്ത് തപാൽ വോട്ട് എണ്ണി തുടങ്ങുന്ന 30 ശേഷമാണ് ഇവിഎമ്മിലെ വോട്ടെണ്ണൽ തുടങ്ങുക. തപാൽ വോട്ടുകൾ ഇല്ലാത്ത മണ്ഡലങ്ങളാണെങ്കിൽ 8 തന്നെ ഇവിഎം വോട്ടെണ്ണൽ ആരംഭിക്കുകയും സാധിക്കും. നമ്മളിപ്പോ ഓരോ റൗണ്ട് എണ്ണി കഴിയുന്നു എന്ന് പറയുന്നത് 14 മേശകളിലും ഒരേ സമയത്താണ് വോട്ടെണ്ണൽ. ഇതിനെയാണ് ഒരു റൗണ്ട് എണ്ണി തീർക്കുക എന്ന് പറയുന്നത്. ഇന്നേ നമ്മള് കൗതുകവും എന്താ പറയാ ആവേശവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നാളെ ഒന്ന് ആയി കിട്ടിയാ മതി. ടൂറ് പോകുന്നതിന് മുമ്പുള്ള രാത്രി ഉണ്ടല്ലോ,
0: ഉറക്കം
1: കിട്ടാത്ത അവസ്ഥയുണ്ടല്ലോ.
0: ഓക്കെ, അപ്പൊ എന്തായാലും വളരെ നമ്മള് യഥാർത്ഥ രീതിയിൽ തന്നെ നമ്മള് ആളുകൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്ന് കരുതാം.
1: തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ആയിരുന്നു സംഭവിച്ചത്. ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നാളെ തെളിയും എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയാനായിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ കുളിച്ചു കുട്ടപ്പനായി രാവിലെ തന്നെ
0: വരുന്നതായിരിക്കും. അതിനു മുമ്പ് ശബ്ദമൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ,
1: അതെ, കുറച്ചു നേരം മിണ്ടാതിരുന്ന് ശബ്ദം സെറ്റാക്കാനുണ്ട്.
0: നാളെ അതിഗംഭീരമായിട്ടുള്ള ഒരു വോട്ടെണ്ണൽ ദിവസം നമുക്ക് കാത്തിരിക്കാം. ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുന്നത് പോലെ നമ്മളും കാത്തിരിക്കുകയാണ്. ആര് ഭരിക്കും നമ്മളെ, ആര് നയിക്കും നമ്മൾ,
1: വിധി ദിനത്തിനായിട്ട് കാത്തിരിക്കാം.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is home delivery only on Radio Suno 91.7 FM. Suno updates.
2: Suno updatesലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. 54th അമീർ കപ്പ് ഫൈനൽ മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ വെബ്സൈറ്റ് വഴി ടിക്കറ്റ് വാങ്ങാം. May 9 വൈകിട്ട് 5:30 ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ പോരാട്ടം. 50, 30, 10 എന്നീ നിരക്കുകളിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. ഒരു വ്യക്തിക്ക് പരമാവധി 6 ടിക്കറ്റുകൾ വരെ വാങ്ങാം. ഫൈനൽ മത്സരത്തിനോട് അനുബന്ധിച്ച് സ്റ്റേഡിയത്തിലെ ഫാൻ സോണിൽ ആരാധകർക്ക് വിനോദ സാംസ്കാരിക പരിപാടികളും ആസ്വദിക്കാൻ സാധിക്കും. ഖത്തറിലെ എല്ലാ സമുദ്ര ഗതാഗത പ്രവർത്തനങ്ങളും പൂർണ്ണ തോതിൽ പുനരാരംഭിച്ചു. എല്ലാ നാവിക പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും കടൽ യാത്രയ്ക്ക് മുൻപും യാത്രയ്ക്കിടയിലും ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങൾ കൈവശം ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാനും സമുദ്രയാത്രകളിൽ ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാനും ഇത് അനിവാര്യമാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 35th ദോഹ രാജ്യാന്തര പുസ്തകമേള May 14 ആരംഭിക്കും. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററാണ് വേദിയാകുന്നത്. സാംസ്കാരിക മന്ത്രാലയമാണ് മേള സംഘടിപ്പിക്കുന്നത്. രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് 3 മുതൽ രാത്രി 10 വരെയുമാണ് മേളയിൽ പ്രവേശനം. ഈ വർഷം നടക്കുന്ന വനിതാ 2020 ലോകകപ്പിനുള്ള 15 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൗർ തന്നെയാണ് ടീമിനെ നയിക്കുക. സ്മൃതി മന്ദാനയാണ് വൈസ് ക്യാപ്റ്റൻ. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം ദാ 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹോം ഡെലിവറി വിശേഷങ്ങളുമായി അങ്ങനെ നമ്മളുടെ ഈ ഒരു യാത്ര തുടങ്ങേണ്ട സമയമായിരിക്കുകയാണ്. അപ്പം ഈ ഒരു ടൈമിൽ എല്ലാവരും ഇപ്പം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന പല പല കാരണത്താലായിരിക്കാം. ജോലിയുടെ ഇടയിൽ ഇറങ്ങിയതാണോ, അതോ പെട്ടെന്ന് ജോലിക്ക് കയറിയിട്ട് പിന്നെ ഇപ്പം ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇറങ്ങിയതാണോ, അതോ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ലേറ്റായി പോയി എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വേണം ജോലിക്ക് പോകാൻ എന്നുള്ളൊരു മൈൻഡിലാണോ ഇറങ്ങിയത്? എന്നാലും ഇന്നത്തെ എൻ്റെ കുറച്ച് നേരത്തേക്കുള്ള ഒരു മെയിൻ ടോപ്പിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും നമ്മളീ പറയില്ലേ പല വീടുകളിലും നമുക്കൊരു ഒരു മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാവും. അതിപ്പം നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോകുമ്പോൾ അതനുസരിച്ച് ഇങ്ങനെ വേരി ആയിക്കൊണ്ടേയിരിക്കും. പക്ഷേ എനിക്കൊന്ന് എല്ലാ സ്ഥലത്തും ഒരുപോലെ ഉണ്ടാകുന്നൊരു സാധനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ദോശ തന്നെയായിരിക്കും. ഇഡ്ഡലി ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങ് നേരെ നോർത്ത് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഡ്ഡലിയെക്കാട്ടിയും ചിലപ്പോൾ ദോശ കഴിഞ്ഞാൽ ചിലപ്പം അല്ലെങ്കിൽ ദോശയെക്കാൾ മുന്നിൽ പത്തിരിയും സാധനങ്ങളൊക്കെ ആയിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് പത്തിരികളുണ്ട്, അങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും. നേരെ തിരിച്ച് നമുക്ക് ദോശ ഉണ്ടാവും, ഇഡ്ഡലി ഉണ്ടാവും, ഇടിയപ്പം ഉണ്ടാവും, അങ്ങനെ ഓരോ പല പല ഐറ്റംസ് ഉണ്ടാവും. പക്ഷെ ദോശ എപ്പോഴും ദോശ തന്നെയാണ്. എല്ലാ സ്ഥലത്തും ദോശ തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ ആഡ് ചെയ്യുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുമ്പം ദോശ തന്നെ പല വെറൈറ്റി ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ദോശ ഏതാണെന്നൊന്ന് പറയണേ. എന്തായാലും ദോശയെക്കുറിച്ച് പറയാനായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എത്താം. ഇപ്പോൾ തൽക്കാലം ഖുഷിയിലെ പാട്ടിൽ നമ്മൾ തുടങ്ങാണ്. ഹിഷാം അബ്ദുൽ വഹാബിൻ്റെ ബ്യൂട്ടിഫുൾ സോങ് സേ ഒരു മോർണിംഗ് ഡ്രൈവിൽ എൻ്റെ കൂടെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ നല്ല മീൻ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. അത് അടുത്ത ഗുഡ് മോർണിംഗ് വരുന്നു. ഹൗ ആർ യു സിസ്? ഐ എം റിയലി റിയലി റിയലി ഗുഡ്. എന്തായാലും ബ്യൂട്ടിഫുൾ സോങ്സും അതിനോടൊപ്പം നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് മെസ്സേജ് അയച്ചേ 5000 9 1 7 ലേക്ക്.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: Everyone, Jyotsna here.
2: You're listening to
1: Radio Suno. Radio Suno, Kete Kete, Kootukudam.

ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. എന്തായാലും ഞാൻ കുറച്ച് മുമ്പ് ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകിച്ചും ദോശയെ കുറിച്ചിട്ട് എടുത്ത് പറഞ്ഞൊരു സമയമായിരുന്നു. എന്തായാലും അതിലേക്കൊക്കെ തന്നെ വരാം നമുക്ക്. പക്ഷെ അതിനിടയിൽ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ നന്ദുവിന് വേണ്ടിയിട്ടാണ്. നന്ദുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നിയക്കുട്ടി ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വക ആ ഒരു വിഷസ് അറിയിക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാട്ടിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. സോ ബേസിക്കലി അല്ലവീൻ അതെനിക്ക് ഡെലിവർ ചെയ്തു. അല്ലവീൻ്റെ ഇത്താത്തയുടെ മോളാണ് നിയ എന്ന് പറയുന്നത്. അപ്പം നിയയുടെ സ്വന്തം സുഹൃത്തായിട്ടുള്ള നന്ദുവിനൊരു പാട്ടും ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു ടൺസ് ഓഫ് ലവ് ആൻഡ് വിഷസ് അറിയിക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.

0: അതിനോടൊപ്പം ചോദിച്ചിരിക്കുന്ന പാട്ട് എന്ന് പറയുന്നത് വാഴ ചൂല സോങ് ആണ്. അതായത് തമ്മിൽ പിണങ്ങി പോകല്ലേ, വാഴ എന്താ വാടാതെ പോകല്ലേ പൊന്നെ, അങ്ങനെയല്ലേ എൻ്റെ വരികൾ. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അതിഗംഭീരമായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതുപോലെ പോകട്ടെ. സോ ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു നന്ദു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ച ചോദ്യത്തിനുള്ള ഒരുപാട് പേരുടെ മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ച നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് എന്താണ്, ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ദാ ഡോൺ ബോസ്കോന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഡോൺ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, വട സംഭവർ ഒരു ചെറിയ ചേഞ്ചിന് വേണമെങ്കിൽ തൈര് വടയാണെങ്കിലും ഓക്കെ എന്ന്. ഓക്കെ, ദീപുവിന്റെ മെസ്സേജാണ്. ഹൈ അശ്വമി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ദീപു. ക്രിസ്പി ഗീ റോസ്റ്റ് ഇസ് മൈ ഫേവറേറ്റ്. ദീപു, മൃദുല ആൻഡ് കാർത്തു ഇവരുടെ വക മെസ്സേജ് വന്നിരിക്കുകയാണ്. അടുത്തത് അമീൻ പറഞ്ഞിരിക്കുന്നത് മൈ ഫേവറേറ്റ് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് മുമ്പ്, എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ പൊറോട്ടയും ബീഫ് ഫ്രൈയും ഓടിക്കോടുന്നു, ഞാൻ ദോശയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടപ്പോൾ. ആ മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് മസാല ദോശ. അതാണ് അവിടെയാണ് കാര്യം എന്ന് പറയുന്നത്.
1: ഫേവറേറ്റ് ഫുഡ് ഇഡ്ലി ആർ ദോശ?
2: ദോശ.
1: ദോശ ആർ പൊറോട്ട?
2: ദോശ.
1: ദോശ ആർ പാസ്ത?
2: ദോശ.
1: ദോശ ആർ പുട്ട്?
2: ദോശ.
1: ദോശ ആർ ബിരിയാണി?
2: ദോശ.
0: ഇതുപോലെ കുറേ പേരുണ്ടാവും നമ്മുടെ ചുറ്റും ദോശ മാത്രം കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നവർ, അല്ലെങ്കിൽ എങ്ങനെ പോയാലും ദോശ തന്നെ എത്തുന്ന ആൾക്കാർ. ചെറുതായിട്ട് ഞാനും അങ്ങനെയാണ് കേട്ടോ, എവിടെ പോയാലും അവസാനം ഞാൻ മസാല ദോശയിൽ തന്നെ എത്തും. അപ്പം ഈ മസാല ദോശയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ വലിയ വലിയ വേൾഡ് ക്ലാസ് നെയിംസ്, അല്ലെങ്കിൽ അത്രയും വേൾഡ് ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മസാല ദോശ എന്ന് പറയുന്നത്. അപ്പം ആ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു ദോശ ലവർ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ടെൽ ദം. ആൻഡ് ഓൾസോ അവരുടെ പേര് അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ പോലെ മെസ്സേജ് അയക്കുക. നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദോശയാണെങ്കിൽ മെസ്സേജ് അയക്കുക 5000097 ലേക്ക്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: Home delivery.

നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ദാ മസാല ദോശയും ഒരു വടയും അത് ഓർഡർ ചെയ്തില്ലെങ്കിലും അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഈ പറഞ്ഞ പോലെ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു പോകുമ്പോൾ ഈവൻ രാത്രി ആണെങ്കിൽ പോലും നമുക്ക് ദോശ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു ഒരു ഇഷ്ടമാണേ. അതിപ്പം ഇങ്ങനെയാണെങ്കിലും പേപ്പർ ദോശയാണെങ്കിലും മസാല ദോശയാണെങ്കിലും അങ്ങനെ പല പല പല വെറൈറ്റി ഓഫ് ദോശകളുണ്ടല്ലോ. ഇത് ഈ കേൾക്കുമ്പോ എത്രമാത്രം ദോഷമില്ല, ഒറ്റ ശ്വാസത്തിൽ പാടുന്ന ആ ലൈനിൽ മാത്രമേ ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മസാല ദോശ തന്നെയാണ്. അങ്ങനെ വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുഡ് ഗൈഡ് ഉണ്ട്, ടേസ്റ്റ് അറ്റ്ലസ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഈ ടേസ്റ്റ് അറ്റ്ലസിൽ 2026 പ്രത്യേകിച്ചും ഈ മെയിൽ എഡിഷൻ വന്നിട്ടുണ്ടായിരുന്നു. വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 50 പാൻകേക്കുകളെയാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ പാൻകേക്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പാൻകേക്കും ദോശയും തമ്മിൽ എന്താ അങ്ങോട്ട് ബന്ധം. പക്ഷെ ഈ പാൻകേക്സിൽ തന്നെ വന്നിരിക്കുകയാണ്, ഇടം പിടിച്ചിരിക്കുകയാണ് മസാല ദോശ. 6th പൊസിഷനിലാണ് എത്തിയിരിക്കുന്നത് വേൾഡ് ക്ലാസ് റേറ്റിംഗിൽ, അതായത് 4.3 സ്റ്റാർ റേറ്റിംഗിലാണ് 6th സ്ഥാനം ഇത് നമ്മുടെ മസാല ദോശ എടുത്തിട്ടുള്ള ഒരു ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല കേട്ടോ, ഈവൻ നമ്മുടെ പേപ്പർ ദോശയുണ്ടല്ലോ, പേപ്പർ ദോശയാണ് 4.2 റേറ്റിംഗോടുകൂടി 15th പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം നോർമൽ ഒരു കാറ്റഗറി ഓഫ് ദോശ, അതിപ്പം സോറി നോർമൽ കാറ്റഗറി ഓഫ് ദോശ 15th പൊസിഷനിലും പേപ്പർ ദോശ എന്ന് പറയുന്നത് 35th പൊസിഷനിലുമാണ് എത്തിയിരിക്കുന്നത്. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞപ്പോൾ നമ്പർ മാറിപ്പോയതാണ്. അങ്ങനെ മസാല ദോശ 6th പൊസിഷൻ, സാദാ ദോശ കാറ്റഗറി 15th പൊസിഷൻ, പേപ്പർ ദോശ മാത്രം സ്പെഷ്യലായിട്ട് 35th പൊസിഷൻ. എന്തല്ലേ, ദോശയ്ക്കൊക്കെ ഈ പാൻകേക്കിൻ്റെ ഇതിനകത്ത് ഒരു ഒരു സ്ഥാനം കൊടുക്കുക എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ടോപ്പ് 5 ബെസ്റ്റ് പാൻകേക്കുകളുടെ ലിസ്റ്റിൽ എല്ലാം സ്വീറ്റ് ഡിഷുകളാണ്, സ്വീറ്റ്സ് ആണ്. അതായത് പോപ്പുലർ ഫുഡ് സ്ട്രീറ്റ് ഫുഡുകളും എല്ലാത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പാൻകേക്സ് ഉണ്ടല്ലോ, പാൻകേക്സിൻ്റെ ഒരു വിഭാഗത്തിൽ വരുന്ന പലതും ഉണ്ടല്ലോ. അതിപ്പം ഫ്രാൻസിൽ നിന്നുള്ളതുണ്ട്, ഫ്രഞ്ച് ക്രീപ്സ് ഉണ്ട്, ന്യൂട്ടല വെച്ചിട്ടുള്ളതുണ്ട്, ചൈനയുടെ ജ്യാങ്ബിംഗ് എന്ന് പറയുന്നൊരു ഫുഡ് ഐറ്റം ഉണ്ട്. ഇതൊക്കെയാണ് ആ ഒരു ലിസ്റ്റിൽ വരുന്നത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇതിൽ 6th പൊസിഷനിലെത്തിയിരിക്കുന്ന നമുക്കൊക്കെ തന്നെ ഭയങ്കര പ്രിയങ്കരമായിട്ടുള്ള ആ ഒരു ദോശ തന്നെയാണ്, അതേ മസാല ദോശയാണ്. പാൻകേക്ക് എന്ന് കേൾക്കുമ്പോൾ ഞാൻ കുറച്ചും പറഞ്ഞല്ലേ, മധുരമുള്ള വിഭവങ്ങൾ തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ പോലെ ദോശ ഒരു വലിയ പ്രത്യേകത തന്നെയായിരുന്നു. ഈ അരിയും ഉഴുന്നും കുതിർത്ത് അരച്ചിട്ടുണ്ടാക്കുന്ന പുളിപ്പിച്ചെടുക്കുന്ന ഒരു മാവ് കൊണ്ടാണല്ലോ നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ മൊരിഞ്ഞെടുക്കുന്നത്, ഇപ്പം നമ്മുടെ ഈ ക്രീപ്സൊക്കെ നമ്മൾ ചെയ്തെടുക്കില്ലേ, അപ്പോൾ അതേ ഒരു വിഭാഗത്തിൽ ഇതിനെയും പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് നേരെ തിരിച്ച് അത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്, അത് കൂടുതലും ഒരു കുറച്ച് എരിവ് ആ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ അതിൻ്റെ കൂടെയുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇതേ നല്ല പേപ്പർ ദോശയിൽ തന്നെ കുറച്ച് ന്യൂട്രല അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ അത് സ്വീറ്റായി, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പാൻകേക്കുകളുടെ അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വലിയ അച്ചീവ്മെൻ്റ് മസാല ദോശയ്ക്ക്, വേൾഡ് ക്ലാസ് അച്ചീവ്മെൻ്റ് മസാല ദോശയ്ക്ക് കിട്ടിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ പ്ലേ ചെയ്തല്ലോ ഒറ്റ ശ്വാസത്തിൽ പാടുന്ന ഒരു പാട്ട്, അത് ഏത് സിനിമയിലാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. തട്ടിൽക്കൂട്ട് ദോശ എവിടെയെന്ന് അറിയാം, പക്ഷെ ഈ ഒരു ദോശയുടെ എല്ലാ ടൈപ്പും പറയുന്നത് നമ്മുടെ കമ്മത്താൻ കമ്മത്തിലാണ്. യെസ് ജയചന്ദ്രചേട്ടനും ശങ്കർ മഹാദേവനും ഒരുമിച്ച് പാടിയ ബ്യൂട്ടിഫുൾ സോങ്, ദോശ നല്ലൊരു ദോശ വേണോ. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ദോശ സ്പോട്ട് എവിടെയാണ് ഖത്തറില്, അതും കൂടി പറയൂ, മെസ്സേജ് അയക്കൂ. ഏറ്റവും മസാല ദോശ സൂപ്പറായിട്ട് കഴിച്ചിട്ടുള്ള എവിടെയാണെന്ന് മെസ്സേജ് അയക്കണേ 5000917. ഞാൻ എന്റെ ഫേവറേറ്റ് സ്ഥലം നോക്കട്ടെ.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. അഷ്ടമിയാണ് കൂടെ ഉള്ളത്. എന്തായാലും ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് എസ് ടി എസ് ഗ്രൂപ്പിൽ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. അയച്ചു താരാണ് ജസ്റ്റിൻ ആണ്. ഓക്കെ, ഹായ് ജസ്റ്റിൻ. എന്തായാലും എസ് ടി എസ് ഗ്രൂപ്പിലെ എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയാം കേട്ടോ. അപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഒരു വീക്കെൻഡല്ല അതിഗംഭീരമായിട്ടുള്ള ഒരുപാട് മത്സരങ്ങളാണ് നടന്നത് അല്ലേ.
1: Presented by ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശീയ രുചിയുമായി ദേശീയ ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
0: അപ്പൊ സ്നാക്സ് സ്കോറിൽ പറയാനുള്ളത് വീക്കെൻഡിലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ജയങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ്. ആർ സി ബിക്കെതിരെ ഗുജറാത്ത് അങ്ങനെ ജയിച്ചിട്ടുണ്ടായിരുന്നു. 25 ബോള് ബാക്കി നിൽക്കുകയാണ്. 4 വിക്കറ്റിന്റെ ഡിഫറൻസിൽ 158 റൺസ് എടുത്ത് ഗുജറാത്ത് ജയിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് എ റിയലി ഗുഡ് മൂവ് ഫ്രം ഗുജറാത്ത്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ പോയിന്റ് ടേബിളിൽ ഈ നടുക്ക് കിടന്ന് ഭയങ്കര തത്രപ്പാടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഗുജറാത്തും ഡൽഹിയൊക്കെ. അപ്പൊ അത് നോക്കുമ്പോൾ അടുത്ത ഡൽഹിയുടെ വിജയമായിരുന്നു, അതും രാജസ്ഥാനെതിരെ. അതും അതിഗംഭീര ഒരു സ്കോറോടുകൂടിയാണ് ജയിച്ചത്. 226 റൺസ് ചേസ് ചെയ്തെടുത്ത് അങ്ങനെ ഡൽഹി ജയിച്ചൊരു മാച്ച് തന്നെയായിരുന്നു. 5 ബോൾ ബാക്കി നിൽക്കെ അത് കഴിഞ്ഞപ്പോൾ മുംബൈ ചെന്നൈ മത്സരത്തിൽ ചെന്നൈയുടെ വിജയമായിരുന്നു. 160 റൺസ് എടുത്തുകൊണ്ടുള്ള ഒരു വിജയമായിരുന്നു. അങ്ങനെ ഈ ഒരു വീക്കെൻഡിൽ നടന്ന മത്സരങ്ങൾ നോക്കുമ്പോൾ ആകെ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു പോയിന്റ് ടേബിളിനെ ഒന്ന് മറിച്ച് തിരിച്ചിടാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര രസകരമായിട്ടുള്ള മത്സരങ്ങളാണ് നടന്നത്. ബട്ട് സ്റ്റിൽ പോയിന്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ പല ടീമുകളും മുൻപിലാണ്, അങ്ങനെ നിൽക്കുന്നു. 12 പോയിന്റോടുകൂടി തന്നെ നമ്മുടെ രാജസ്ഥാനാണെങ്കിലും ഹൈദരാബാദ് ആണെങ്കിലും ആർ സി ബി ആണെങ്കിലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം പോയിന്റ് ടേബിളിൽ ഏറ്റവും മുന്നിൽ പഞ്ചാബ് 13 പോയിന്റോടുകൂടി തന്നെ നിൽക്കുന്നു. ചെന്നൈയാണെന്നുണ്ടെങ്കിൽ 8 പോയിന്റോടുകൂടി മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡൽഹിയും ഒപ്പം തന്നെയുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാ ടീമുകൾക്കും ഇനിയും ചാൻസസ് ഉണ്ട്. എല്ലാവരുടെയും 9 ഇത് മാച്ചസ് വെച്ച് ആയിട്ടേ ഉള്ളൂ. ഇതുവരെയായിട്ട് നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ മാത്രമാണ് ഇതുവരെയും 10 മാച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും മാച്ചസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇനിയും ചാൻസസ് ഉണ്ട്. ഇന്നത്തെയും മത്സരങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ പറയാനായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. തൽക്കാലം ഒരു നല്ല ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോയാലോ.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. കഥര ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഇനി എനിക്ക് പറയാനുള്ള വിശേഷം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ക്യാമ്പയിനെ കുറിച്ചിട്ടാണ് കേട്ടോ. വിസിറ്റ് ഖത്തർ അനൗൺസ് ചെയ്തിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് പ്രൊമോഷണൽ ക്യാമ്പയിൻ തന്നെയാണ്. പക്ഷെ അത് കിഡ്സ് ഗോ ഫ്രീ എന്നുള്ള രീതിയിൽ ഹലാ സമ്മർ 2026 ക്യാമ്പയിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഫാമിലി ഫോക്കസ്ഡ് ഓഫേഴ്സും അതിനോടൊപ്പം തന്നെ സിറ്റിസൺസിനും അതുപോലെ റെസിഡൻസിനും ഒക്കെ തന്നെ ഹോട്ടൽ ബുക്കിംഗ് ആണെങ്കിലും സ്റ്റേക്കേഷൻസ് ആണെങ്കിലും ലെഷോ അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. May 1 തുടങ്ങിക്കഴിഞ്ഞു. ഇനി September 30 വരെ നീണ്ടു നിൽക്കുന്ന ഒരു 5 month ക്യാമ്പയിൻ. അപ്പോൾ ഇതിൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്കാണെങ്കിലൊക്കെ തന്നെ കിഡ്സ് സ്റ്റേ ഫ്രീ എന്ന് പറഞ്ഞില്ല ഞാൻ ആ ഒരു ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം മോർ ദാൻ 100 ഹോട്ടൽസിലും റിസോർട്ട്സിലൊക്കെ തന്നെ രണ്ട് കുട്ടികളൊക്കെ ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ അഡീഷണൽ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. പേരൻസിന് റൂം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കോംപ്ലിമെൻ്ററി ആക്കിയിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, പിന്നെ റൂം സർവീസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് മാത്രം ഭയങ്കര എന്താ പറയുക ഫുൾ ഫ്രീ. എന്താ അല്ലേ, അതില്ലാതെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ എന്താ ഏതാണെന്നൊന്നും ഫുള്ളായിട്ട് പറയുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലോട്ട് ഓഫ് തിങ്സ് അണ്ടർ ലൈക്ക് സർവീസസിൻ്റെ ഇതിനകത്താണെങ്കിലും അങ്ങനെയൊക്കെ. ഇത് ഏറ്റവും കൂടുതൽ ഇപ്പം ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് തന്നെയാണ്. ആൻഡ് വൈ ദേ ആർ ഡൂയിങ് ഇറ്റ്, ബിക്കോസ് ഖത്തർ ടൂറിസം അല്ലെങ്കിൽ ഈവൻ വിസിറ്റ് ഖത്തർ ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു സമ്മർ ടൈം കുറച്ച് ഫാമിലി ഫോക്കസ്ഡ് ആയിരിക്കണം, ആ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടണം എന്നുള്ള ഒറ്റ മോട്ടീവോട് കൂടി തന്നെയാണ് ഇങ്ങനത്തെ ഒരു സംഭവമായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഖത്തർ ടോയ് ഫെസ്റ്റിവൽ മുതൽ ഈവൻ ഫോണ്ടാന സർക്കസ് പെർഫോമൻസ് അങ്ങനത്തെ പല ആക്ടിവിറ്റീസും വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ ഇപ്പം ഷോപ്പിംഗ് മാളുകളിലും എൻ്റർടൈൻമെൻറ്റ് സോണുകളിലും ഒക്കെ നടക്കുന്ന ആക്ടിവിറ്റീസിലും ഒക്കെ ഈ ഒരു സംഭവം ഉണ്ടാവുന്നതായിരിക്കും. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇനി അങ്ങോട്ടേക്ക് സെപ്റ്റംബർ വരെയുള്ള പല ഇവൻറ്റുകളിലും നമുക്ക് ഇനി കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ കുട്ടീസിനൊക്കെ ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ആകട്ടെ. അതിനോടൊപ്പം നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ പേരൻസിനൊക്കെ കുട്ടികളെ പലയിടത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റട്ടെ. എന്തായാലും മോർ ആൻഡ് മോർ ആക്ടിവിറ്റീസ് ആർ കമ്മിങ് അപ്പ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞങ്ങളും ഷെയർ ചെയ്തതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബ്യൂട്ടിഫുൾ ഒരു സോങ്ങിലേക്ക് പോകാം. പുതിയ മുഖത്തിലെ ശങ്കർ മഹാദേവൻ പാടിയ പാട്ട്.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: കല്യാണ കച്ചേരി പടാമെത്തി.
3: ഹായ്, ഞാൻ എം ജെ ചന്ദ്രൻ.
4: യു ആർ ലിസണിംഗ് ടു
3: Favorite radio station, Radio.

ഫാഷൻസ് ബിഗ്ഗസ്റ്റ് നൈറ്റിന് വേണ്ടി തന്നെയുള്ള ഒരു കാത്തിരിപ്പാണ്. എല്ലാവരും ആ ഒരു വെയിറ്റിംഗിൽ എന്ന് പറയുന്നത് മെഡ്ഗാലയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ടോട്ടലി മെഡ്ഗാലയൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. സെലിബ്രിറ്റീസ് ആണെങ്കിലും ഒക്കെ തന്നെ മെഡ്ഗാലയിൽ എത്തുന്നത് എങ്ങനെയാണ്, ആ ഒരു എല്ലാ വർഷവും നടക്കുന്ന ന്യൂയോർക്ക് സിറ്റിയിൽ നടക്കുന്ന ഈ ഒരു വലിയ ഇവൻറ്റിൽ എന്തൊക്കെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ എത്തിക്കുന്നത്, ഇതൊക്കെ നമ്മൾ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. കോസ്റ്റ്യൂം ആർട്ട് എന്ന തീമിലാണ് ഇത്തവണത്തെ മെഡ്ഗാല നാളെ നടക്കാൻ പോകുന്നത്, അതായത് മെയ് 4th. സോ ഫാഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടാണ്, അതുകൊണ്ട് തന്നെ കോസ്റ്റ്യൂം ആർട്ട് എന്നുള്ള രീതിയിൽ നടക്കുന്ന ഇത്തവണത്തെ ഒരു ഡ്രസ് കോഡ് വെച്ചിട്ടുള്ള മെഡ്ഗാല എങ്ങനെയായിരിക്കും എന്ന് കാണാൻ എല്ലാവരും ഭയങ്കര ഈഗർലി വെയിറ്റിംഗിൽ ഇരിക്കുമ്പോൾ, ഏറ്റവും ആദ്യം പറയേണ്ടത് മെഡ്ഗാലയിൽ എത്തുന്നവരിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരാൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇഷ അംബാനിയാണ്. അതെ, ഇഷ അംബാനി ഇത്തവണ ഒരു പ്രീ ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, മെഡ്ഗാലയുടെ തന്നെ ഒരു പ്രീ ഇവൻ്റ് ആയിരുന്നു ഇത്. ആ ഇവൻറ്റിന് വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രാഫ്റ്റ്മാൻഷിപ്പ് തന്നെയാണ്. എല്ലാ ഒരു ആർട്ടിസ്ട്രിയും കാണിക്കുന്ന രീതിയിൽ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഇഷ അംബാനിയുടെ പ്രീ മെഡ്ഗാല ലുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ആ ഒരു ലുക്ക് ഒന്ന് ഡീകോഡ് ചെയ്തെടുക്കണം, എന്തൊക്കെയാണ് അതിലുണ്ടായിരുന്നതെന്നും ആ ഒരു എലമെൻറ്റുകൾ ടോട്ടലി ഞാൻ പറയുന്നതായിരിക്കും. പക്ഷേ മെഡ്ഗാല കണ്ടിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും എനിക്കൊന്ന് കുറച്ചും കൂടി ഒരു യൂത്തിലേക്കാണ് ഇത് വരുന്നത്, സ്പെഷ്യലി ഗേൾസ് വിൽ ബി ഓവർ ഇറ്റ്. അപ്പോൾ അങ്ങനെ ഒരു മെഡ്ഗാല ലുക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും കുറേയും കൂടി നമ്മളുടെ റൂട്ട്സിനെ, അതായത് ഇന്ത്യൻ കൾച്ചറിനെ, ട്രഡീഷനെ എത്തിക്കുന്ന ഒരു ഒരു ഇൻ്റർനാഷണൽ പോഡിയം അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ വെന്യൂ എന്നുള്ള രീതിയിലും കൂടി നമ്മളെല്ലാവരും അതിനെടുക്കണം. ഐ മീൻ എല്ലാ ജനറേഷനും, കാരണം ഒരിക്കലും നമ്മുടെ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ പല സംഭവങ്ങളും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നെയ്ത്തില്ലേ, നെയ്ത്ത്, ആ നെയ്ത്ത് അല്ലെങ്കിൽ ഈവൻ പോട്ടെ നമ്മുടെ കസവ് ഉണ്ടല്ലോ, കസവ് അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കരകളുള്ള കുഞ്ഞു കുഞ്ഞ് ഇപ്പം സെറ്റ് മുണ്ട് അങ്ങനത്തെ ഒക്കെ ഇത് വെച്ചിട്ട് തന്നെ ഇത്തവണ ഒരു ഇൻ്റർനാഷണൽ ഫാഷൻ ഒരു ഇതിൽ ഞാൻ കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അത് വെച്ചിട്ടുള്ള പല പല സംഭവങ്ങളാണ്. സോ അങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് നമ്മളുടെ ഒരു കൾച്ചറിനെ എത്തിക്കുന്നു എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള സംഭവം അല്ലെങ്കിൽ നമ്മുടെ നെയ്ത്തല്ലേ അവിടെ എത്തിയിരിക്കുന്നത്, അങ്ങനത്തെ പല പല സംഭവങ്ങളുണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്കൊരുപാട് സന്തോഷം തോന്നും. കാരണം ഇറ്റ് ഓൾ ബിക്കോസ് ഓഫ് ദിസ് ഇൻ്റർനാഷണൽ ഫാഷൻ വെന്യൂ അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റ് കാരണം തന്നെയാണ്. അപ്പോൾ അതേപോലുള്ള ഒരു ഇവൻറ്റ് തന്നെയാണ് മെഡ്ഗാലയും. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും, അതിനോടൊപ്പം ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ ആ ഒരു ഇന്ത്യൻ ക്രാഫ്റ്റ്മാൻഷിപ്പ് ബ്യൂട്ടിഫുള്ളി കാണിച്ചിട്ടുള്ള ആ ഒരു ലുക്കിനെ കുറിച്ചിട്ടും, ഇഷ അംബാനി ലുക്കിനെ കുറിച്ചിട്ടും എനിക്ക് പറയാനായിട്ടുണ്ട്. എന്തായാലും അത് കേൾക്കാനായി കേട്ടുകൊണ്ടേ ഇരിക്കുക. ഒരു ചിക് ചിക് ചിക് ചിക് ചിറകിൽ ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും.

0: വചനങ്ങളിലൂടെ.
1: വെള്ളം തീയെ കെടുത്തും പോലെ ദാനധർമ്മങ്ങൾ തിന്മകളെ കെടുത്തിക്കളയും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ലഹരി മാങ്ങിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: You are listening to Radio Suno 91.7 FM
2: Qatar's happiness frequency.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: ആക്ഷൻ മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
8: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
9: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
10: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി.
11: റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
12: Brought to you by Safari, world class shopping experience, Doha, Qatar, and
13: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
14: Home delivery.

വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി ആണ്. വിശേഷങ്ങളുമായി അഷ്ടമിയാണ് കൂടെയുള്ളത്. ഞാൻ കുറച്ച് മുൻപ് ഈ പറഞ്ഞ പോലെ ഒരു ഫാഷൻ ഡേയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഫാഷൻ ഇവന്റിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് എത്താം. പക്ഷെ അതിന് മുൻപായിട്ട് എനിക്കൊരു സ്പെഷ്യൽ വിഷ് പറയാനായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്പെഷ്യൽ വിഷ് പറയാനായിട്ട് മെസ്സേജ് കുറച്ച് മുൻപ് അയച്ചതാണ്. പറയണേന്ന് പറഞ്ഞിരുന്നു. ഞാൻ എന്തായാലും അതിനിടയിൽ ചില വിശേഷങ്ങളിലേക്കൊന്ന് മാറിപ്പോയത് കൊണ്ടാണ് പറയാൻ ലേറ്റ് ആയത്. സോറി കേട്ടോ. അപ്പം നമുക്ക് നേരത്തെ നമ്മുടെ സഹലക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഷിലേക്ക് തന്നെ പോകാം. ഗുഡ് മോർണിംഗ് അഷ്ടമി, ഞാൻ സമദാണ്. ആഹാ, ഓക്കെ. സമദിന്റെ മകൾ സഹല ഫാത്തിമ. സഹലയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. മോൾക്ക് റേഡിയോസിനോടൊക്കെ എല്ലാ വിഷസും അറിയിക്കാനായിട്ട് എന്നെ ഇതാ ഈ ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ഷാസിൽ മോൻ, ഷസ്ല മോൾ, റിൻസ മോൾ, ഐന മോൾ, അച്ചടാ. അതിനോടൊപ്പം തന്നെ സമദും സമദിൻ്റെ ബാക്കി കുടുംബാംഗങ്ങളും എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ വിഷസ് ഞാൻ അറിയിക്കുകയാണ്. സോ ഹാപ്പി ഹാപ്പി

നേരെ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഫാഷൻ, ഫാഷൻ എന്ന് പറയുമ്പോൾ പല പല ഇന്റർനാഷണൽ ഇവൻറ്റുകളും നമ്മളുടെ മൈൻഡിലേക്ക് വരും. അതിലൊന്ന് തന്നെയാണ് എപ്പോഴും മെഡ്ഗാല എന്ന് പറയുന്നത്. അപ്പോൾ മെഡ്ഗാലയുടെ ഒരു പ്രീ ഇവൻറ്റിൽ ഇഷാ അംബാനി കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ജമ്മു ആൻഡ് കാശ്മീർ മുതൽ മഹാരാഷ്ട്ര മുതൽ ഏകദേശം 26 ബോർഡറുകൾ സെറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഡ്രസ്സായിരുന്നു. ആ ഒരു ഡ്രസ്സ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പല പല പാറ്റേൺസ് പല രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മനീഷ് മൽഹോത്രയും അതുപോലെ സ്വദേശ് ഓൺലൈൻ എന്ന് പറയുന്ന രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് ആർട്ടിസ്ട്രി എന്ന് പറയാൻ പറ്റും, സ്റ്റൈൽഡ് ബൈ അനൈത. സോ ഈ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഇന്ത്യൻ ഫാഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ കോമ്പിനേഷൻസ് ഓഫ് ആർട്ട് ആർട്ടിസ്ട്രി വരുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇപ്പം പാർസി ഗാര എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നമ്മുടെ മഹേശ്വരി മധ്യപ്രദേശിൻ്റെ ഒരു ഇതാണ്, അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ചീവരം പട്ടുണ്ടല്ലോ, അതിപ്പം കാഞ്ചീവരം പട്ട് നമ്മൾ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു വേരിയേഷൻ നമുക്ക് കർണാടകയിലും കാണാൻ പറ്റും. അതുപോലെ കാന്ത എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ തില്ല എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെയാണ്. അതിനോടൊപ്പം അജ്രക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രിൻ്റാണ് അജ്രക്ക്, അത് ഗുജറാത്തിൽ നിന്നുള്ളതാണല്ലോ അല്ലേ. അതുപോലെ ആഷവലി എന്ന് പറയുന്നതും ഗുജറാത്തിൽ നിന്നുള്ളതാണ്. സമ്പൽപൂരി എന്ന് പറയുന്നത് ഒഡീസയുടെയാണ്. ബനാറസി നമുക്ക് ബ്രൊക്കേഡുകൾ, ബനാറസി ബ്രൊക്കേഡുകൾ ഒരുപാട് നമുക്ക് കാണാൻ കിട്ടാറുണ്ട്, അത് ഉത്തർപ്രദേശിൻ്റെയാണ്. അതുപോലെ മംഗലാഗിരി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൻ്റെയാണ്. അപ്പം ഇങ്ങനത്തെ പല ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാഞ്ചീവരം പട്ടിൻ്റെ ഒരു പീസാണെങ്കിലും, അതുപോലെ ഈ പറഞ്ഞ ബ്രൊക്കേഡ് ബനാറസി ബ്രൊക്കേഡിൻ്റെ ഒരു പീസാണെങ്കിലും, അജ്രക്കിൻ്റെ പ്രിൻ്റ് വരുന്നൊരു പീസാണെങ്കിലും, ഇങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സംഭവങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്താണ് ഈ ഒരു ടോട്ടൽ ലുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അത് കാണാനായിട്ട്. എന്താണെന്ന് അറിയില്ല, കാരണം ആ ബോർഡേഴ്സ് ഇത്രയും വെച്ചിട്ട് ഭയങ്കര കളർഫുള്ളായതുകൊണ്ടാണോ എന്താണോ, ഭയങ്കര ബ്യൂട്ടി. എനിക്ക് ഭയങ്കര ആ ഒരു ഇന്ത്യൻ ഫീല് ഇൻ എ മോഡേൺ കൈൻഡ് ഓഫ് എ വെയർ ആണ് ഫീൽ ചെയ്തത്. അപ്പം അത് ഈ പറഞ്ഞ പോലെ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇപ്പം ഇൻസ്റ്റയിലൊക്കെ കാണാൻ പറ്റും ഇഷാ അംബാനിയുടെ ഈ ഒരു മെഡ്ഗാല പ്രീ ലുക്ക് എന്ന് പറയുന്നത്. അതിനകത്തൊരു റെഡ് ബ്ലാക്ക് ഗ്രീൻ ഗോൾഡൻ എന്ന ഒരു അറൗണ്ട് ദ ബ്രോൺസ് ടൈപ്പ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊരു ബ്യൂട്ടിഫുള്ളായിട്ട് ഇന്ത്യയുടെ ടോട്ടൽ ട്രഡീഷനെ ഒന്ന് എംബ്രേസ് ചെയ്തുകൊണ്ട് അതിനെ ഈ ഒരു ഇൻ്റർനാഷണൽ ഇവൻറ്റിലേക്ക് എത്തിക്കാനായിട്ട് ഇഷാ അംബാനിക്ക് പറ്റി. ഇനി എന്തായാലും അടുത്ത ദിവസങ്ങളിൽ, അതായത് നാളത്തെ ഓരോരോ ലുക്കുകൾ എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. ഈ പാട്ട് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഒരാളുണ്ടല്ലോ നമ്മുടെ സഹലക്കുട്ടി, ആൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
1: മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. കഥാസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫോൺ, മദ്ഗൂത്. മലയാള സിനിമയിൽ നിന്നും ഒരു പുത്തൻ പരീക്ഷണ ചിത്രം. രസകരമായ ഒരു യാത്രയുടെ കഥ പറയുന്ന, സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്യുന്ന കറക്കം. സംഗീതം സൗത്ത് ഇന്ത്യൻ ഹിറ്റ് മേക്കർ സാം സിയസ്, ശ്രീനാഥ് ഭാസി, സിദ്ധാർത്ഥ് ഭരതൻ, ജീൻ പോളാൽ, ബിശുക്കുട്ടൻ തുടങ്ങിയ മികച്ച താരനിരയും. കറക്കം മെയ് 8 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
2: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
3: യു ആർ ലിസണിംഗ് ടു
2: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കതാഷ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is home delivery only on Radio Suno 91.7 FM.
1: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
2: സമയം ദാ 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഇവിടെ ദാ ഞാൻ ചെറുതായിട്ടൊരു വിഷസ് ഒക്കെ പറഞ്ഞപ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ താങ്ക് യു സോ മച്ച്, ഞാൻ റെക്കോർഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അങ്ങനെ ചിലർക്ക് ആ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് എനിക്കും സന്തോഷമുണ്ട് കേട്ടോ. അതിനിടയിൽ വേറൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മുമ്പ് നാട്ടിലേക്കൊരു മെസ്സേജ് പറഞ്ഞത് കണ്ടിട്ട് ആ കുട്ടി അത് എത്തിക്കേണ്ട ആൾക്ക് അയച്ചു കൊടുത്തപ്പോൾ അത് കേട്ടതിന് ശേഷം ആള് കരഞ്ഞു. അപ്പോൾ ആ കരഞ്ഞതിൻ്റെയൊക്കെ ഇത് കണ്ടിട്ട് അയ്യോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ വളരെ വളരെ സന്തോഷം തോന്നുമില്ലേ. ആ ഒരു സന്തോഷം പല രീതിയിലായിരിക്കും നമ്മൾ പ്രകടിപ്പിക്കുക. ചിലർ ഭയങ്കരമായിട്ട് എന്താ പറയുക കരഞ്ഞുകൊണ്ടായിരിക്കാം, ചിലർ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും നമ്മൾക്ക് ഇമോഷണൽ ആവുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുക, ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ചിരിപ്പിക്കാനാണ് ഏറ്റവും പാട് എന്നുള്ളത്. പക്ഷേ ചിരിക്കാൻ അത്ര പാടില്ലെന്നേ, ചിരിപ്പിക്കാൻ പാടായിരിക്കാം ചിലത്. ഈ പറഞ്ഞ പോലെ നമ്മളൊരാളെ ചിരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ പറയുന്ന ജോക്ക് ചിലപ്പോൾ ഏറ്റവും വരില്ല, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പെട്ടെന്ന് ചിരിവൊക്കെ വരുമായിരിക്കും. പക്ഷെ അല്ലാത്തവരെ ചിരിപ്പിക്കാൻ, ഒരു കൂട്ടം ആൾക്കാരെ ചിരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു ഏകദേശം ഒരു വലിയ വലിയ ടീംസായി തിരിഞ്ഞുകൊണ്ട് അവരെയൊക്കെ തന്നെ ചിരിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചിരി എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിലെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, ഇതൊക്കെ ഒരു വലിയ കാര്യമല്ലേ. പ്രത്യേകിച്ചും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ്. ഇന്ന് ലോക ചിരി ദിനമാണ്. എല്ലാവരും ഞാനീ പറയുന്ന സമയത്ത് ഞാനിപ്പോൾ പറയുന്ന ഓരോ വാക്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഞാൻ ചിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചിരി നമ്മളുടെ വോയിസിൽ റിഫ്ലക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ചിരി നമ്മളുടെ കണ്ണിൽ റിഫ്ലക്റ്റ് ചെയ്യും. ചിരിച്ചുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ ആ കണ്ണിലൊരു ചിരി വരട്ടെ എന്നൊക്കെ പറയും. ഈ കണ്ണിലെങ്ങനെയാണ് ചിരി കൊണ്ടുവരുന്നത്? ഒന്നുമില്ല, മനസ്സിലാണെങ്കിലും പുറത്തേക്കാണെങ്കിലും നമ്മൾ ആ ചിരി കൊണ്ടുവരുമ്പോൾ തന്നെ ആ കണ്ണിൽ ആ ബ്രൈറ്റ്നസ് വരും. അതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഓരോ ഇൻറ്റേർണൽ ബോഡിയിലുള്ള ഓരോരോ സംഭവങ്ങളും കണക്റ്റഡ് ആണ്. നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ആ ചിരിയുടെ മസിൽസ് കാരണം ബ്രെയിനിന് പോകുന്ന സിഗ്നലുകൾ നമ്മൾ ചിരിക്കുകയാണ്, നമ്മൾ ഹാപ്പിയാണെന്ന് ഉള്ളൊരു സംഭവമാണ്. അതിലൂടെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ് ലെവൽ, കോർട്ടിസോൾ ലെവൽ, ഇങ്ങനത്തെ പല സംഭവങ്ങളിലും പല പല വേരിയേഷൻസ് വരും. അതൊക്കെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ബാലൻസ് ചെയ്യാനും പറ്റും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ചിരി. അപ്പം ഇന്ന് ഈ ഒരു ലോക ചിരി ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരും ചിരി എന്ന് പറയുന്നൊരു സംഭവം മുഖത്ത് നിന്ന് കളയരുത്. ആരെ കണ്ടാലും അതിപ്പോൾ അറിയാവുന്നവരായിക്കോട്ടെ അറിയാത്തവരായിക്കോട്ടെ, ഒരു ചിരി അതങ്ങോട്ട് പാസ്സാക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ചിന്തിക്കാന്ന് എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെ ചിരിക്കാൻ പഠിപ്പിക്കുന്ന ഒരാളും കൂടി ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി കേട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings presented by
4: Joy Alukas, world's favorite jeweler,
5: powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
7: in association with
8: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
10: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
11: ആൻഡ്
12: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
13: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
14: യു ആർ ലിസണിംഗ് ടു
13: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
15: Suno Bollywood
16: Hindi hit of the hour.

0: ഖത്തറിൽ നിന്നും റേഡിയോ സുനോ 91.7 FM-ൽ ഇന്ന് നമ്മളുടെ ലോക ചിരി ദിനത്തിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ജോയിൻ ചെയ്യുന്നത്. എല്ലാവരെയും ചിരിക്കാൻ പഠിപ്പിക്കുന്ന സുനിൽ കുമാർ, നമുക്ക് ആ ചിരിയിൽ തന്നെ തുടങ്ങിയാലോ. സുഖമല്ലേ? സുഖമല്ലേ? ചിരി എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ലാഫ്റ്റർ എക്സസൈസിനെ കുറിച്ചിട്ട് സംസാരിച്ചാലോ. പറയൂ, ഒരാള് ചിരിക്കുന്നത് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന്, അതിനോടൊപ്പം അതിലേക്ക് എങ്ങനെയാണ് സുനിലേട്ടൻ എത്തിയതെന്നും.
1: ഓക്കെ, ഞാൻ ഈ മേഖലയിൽ 13 വർഷമായി നിന്ന് നിപ്പ ചൂടാവുന്ന ആളായിരുന്നു ഞാന്. ട്രാൻസാക്ഷൻ എനിക്ക് ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ഫാഷൻ ഡിസൈനർ ആണ്. കേരളത്തിലെ എല്ലാ ജില്ല കവർ ചെയ്യാൻ സാധിച്ചു, 1000 വേദികൾ കവർ ചെയ്യാൻ സാധിച്ചു. നമുക്ക് വേണ്ടത്ര അത് കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. വെച്ചാല് സ്കൂളുകളിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. രാവിലെ അസംബ്ലി കഴിഞ്ഞിട്ട് മിറ്റ് ചിരിച്ചതിന് ശേഷം സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യാനെങ്കിൽ സ്കൂളിൽ വലിയ അധികം എഫക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, 100%. നമ്മളെ ഇന്റേണൽ ഓർഗൻ നമ്മൾ ആക്ടിവേറ്റ് ആവാനും, മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മരുന്നിന്റെ അളവ് കുറയ്ക്കാനും, കഴിക്കാത്തവരാണെങ്കിൽ കഴിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. പിന്നെ നമ്മളെ കൂടുതൽ ഓക്സിജന്റെ അളവ് നമുക്ക് ലഭിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുകയും പോവുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മളെ കൂടെ ഒരു എനർജി ഓറ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. ഏറ്റവും ആദ്യത്തിന് കിട്ടുന്ന എഫക്ട് എന്താ വെച്ചാൽ സ്ട്രെസ് നന്നായി കുറയ്ക്കാൻ സാധിക്കും. ഒരു സൈഡ് എഫക്റ്റ് ഇല്ല. 400 സ്റ്റഡീസ് ഇതിനെ കുറിച്ച് നടന്നിട്ടുണ്ട്. ഇതിന് സ്റ്റെപ്പ് വന്നിട്ട് ക്ലാപ്പിംഗ് ആണ്. ക്ലാപ്പിംഗ് എന്ന് പറയുമ്പോ 10 വിരല് നമ്മൾ ഒരുമിച്ച് അടിക്കും. ഒരു വിരലിന്റെ ഉള്ളിൽ കൂടെ ഒരു വിരല് കാണാത്ത രീതിയിലാണ് കയ്യിൽ അടിക്കുക. അപ്പൊ 19 ഓർഗനെ പ്രതിനിധാനം ചെയ്യുകയും നമ്മളെ എനർജി ലെവൽ വർദ്ധിക്കാനും സഹായിക്കും. പിന്നെ യോഗയിൽ നമ്മൾ ബ്രീത്ത് ഉപയോഗിക്കുന്ന മാതിരി ഔട്ട് ചെയ്യുന്നത് ചിരിച്ചുകൊണ്ട്. പിന്നെ ഓരോ ചിരി കഴിയുമ്പോൾ നമ്മൾ വെരി ഗുഡ് രണ്ട് തവണ പറയും. അത് മുൻവശത്തെ കാല് നിലത്തുറപ്പിച്ച് പുറകുവശത്തെ കാല് മുകളിലോട്ടാക്കി കൈ മുഴുവൻ സ്ട്രെച്ച് ചെയ്തിട്ടാണ് ഈന്ന് പറയുന്നത്. നെഗറ്റിവിറ്റി പുറത്തേക്ക് പോകാനും കാലിലൂടെ കാഫ് മസിൽ സ്ട്രോങ് ആവുന്നതിനും ബോഡി മുഴുവൻ സ്ട്രെച്ചിങ് നടക്കാനൊക്കെ നല്ലതാണ്. ഇനിയും നമ്മളെ പവർ പോയിന്റ് ആണ്. ഒരു ലോട്ടറി അടിച്ച നമ്മൾ അറിയാതെ ചെയറിൽ നിന്നിട്ട് ഈന്ന് പറയില്ലേ? ഒരു സിക്സർ അടിച്ച നമ്മൾ പറയില്ല സ്റ്റേറിൽ നിന്ന് എണീറ്റിട്ട് ഈന്ന്. അതേ ആ ഒരു ഗൗരവത്തോടു കൂടി സ്ട്രെച്ച് ചെയ്താണ് ഈന്ന് പറയുന്നത്. പിന്നെ ആദ്യം ജോക്സ് പറഞ്ഞായിരുന്നു തുടങ്ങിയത്. ജോക്സ് കുറെ കഴിയുമ്പോ തീർന്നു പോവും. കേട്ട ജോക്സ് വീണ്ടും കേട്ടാ ചിരിച്ചോളണമെന്നില്ല. ജോക്സ് പറയാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ ചിരിക്കുള്ളൂ. ജോക്സിനകത്ത് 3 മുതൽ 5 വരെയുള്ള ചിരിയുള്ളൂ. ശാസ്ത്രീയമായി ആവശ്യപ്പെടുന്നത് 10 മുതൽ 15 വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിരിയാണ് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നത്. നമ്മളെ ആയുസിന്റെ ദൈർഘ്യം വർദ്ധിക്കും, സൗന്ദര്യം വർദ്ധിക്കും. കണ്ടു കഴിഞ്ഞാൽ ഒരു 10 കുറേ തോന്നി.
0: അടിപൊളി. ചിരിക്കുന്നത് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായില്ലേ? പക്ഷെ ഞങ്ങളുടെ ചിരിയും വിശേഷങ്ങളും കഴിഞ്ഞിട്ടില്ല. കേട്ടുകൊണ്ടേ ഇരിക്കുക കഥന്റെ ഫേവറേറ്റ് വീഡിയോ സ്റ്റേഷനിൽ. ഹോ

0: ലാഫിംഗ് എക്സസൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തുമാത്രമാണ് നമ്മളുടെ ഒരു ഒരു ഇന്റേണൽ ഓർഗൻസിനൊക്കെ തന്നെ ഗുണം ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇത്രയും നന്നായി ചിരിക്കാൻ പഠിപ്പിക്കുന്ന സുനിൽ തന്നെയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ കൂടിയുള്ളത് അഷ്ടമിയാണ്. ദിവസവും എത്ര തവണ ചിരിക്കുമെന്ന് മനസ്സിലാണെങ്കിൽ പോലും കൗണ്ട് ചെയ്യാറുണ്ടോ?
1: കൗണ്ട് ചെയ്യാറൊന്നുമില്ല, ശുഭം ഫോണിലൊക്കെ ആണെങ്കിൽ ചിരിക്കാറുണ്ട്. പിന്നെ 1 hour ഞാൻ കലൂർ സ്റ്റേഡിയത്തിൽ ഉണ്ടാവും, ആ സമയത്തൊക്കെ ചിരിച്ചുകൊണ്ട് നടക്കാറും. ഞാൻ 4 hours 1 minute 14 seconds കണ്ടിന്യൂസ് ചിരിച്ച് ലോക റെക്കോർഡറാണ്. കണ്ടിന്യൂസ് ചിരിച്ച് യോഗ ചെയ്തും ലോക റെക്കോർഡറാണ്. ശാസ്ത്രീയമായി ചെയ്യാൻ പാടില്ല, എന്റെ റെക്കോർഡ് മറ്റുള്ളവർ തിരുത്തും എന്ന് വിചാരിച്ചിട്ടല്ല, ഞാൻ ചെയ്തത് മറ്റുള്ളവർ അനുകരിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാല് ഇത് ഇന്റേണൽ ഓർഗൻ ആക്റ്റീവ് ആവുന്നതിന് പകരം ഡാമേജ് ആക്കിക്കളയും. റെക്കോർഡിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് 1 hour 2 hours 3 hours 4 hours അങ്ങനെ പ്രാക്ടീസ് ചെയ്താണ് നമ്മളെ തട്ടേ കയറിയത്. 3 വർഷം മുന്നേ
0: എനിക്കൊരു 75
1: ശിഷ്യന്മാരുണ്ട് ഇപ്പൊ കേരളത്തില്.
0: ഈ ചിരിക്കുന്നതിന്റെ ഒരു പ്രാക്ടീസ് ചെയ്ത് ചെയ്തത് ഒരു ശീലമായി ഇപ്പോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചില സ്ഥലത്ത് ചില സന്ദർഭങ്ങളിൽ ചിരിച്ചിട്ട് വല്ല പണിയും കിട്ടിയിട്ടുണ്ടോ? അതായത് ഈ അസ്ഥാനത്ത് ചിരിക്കാന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലെ
1: പണി കിട്ടിയിട്ടുണ്ട് പറഞ്ഞാല് ഒരു പ്രാവശ്യം ഞാൻ കണ്ടു, ഞാൻ ഫാഷൻ ഡിസൈനർ ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ കസ്റ്റമർ വന്നപ്പോ ആ കസ്റ്റമർ ചിരിച്ചപ്പോ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അങ്ങനെ സംഭവിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അവര് എന്തിനാ നിങ്ങൾ ചിരിച്ച്, നിങ്ങൾ അനാവശ്യമായിട്ട് എന്താ ചിരിക്കുന്നത്? സംഭവിക്കാതെ എന്താ വെച്ചാൽ അതും നമ്മള് ചിരിച്ചും കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം മാത്രം, അല്ലാണ്ട് പുറകെ നമ്മൾ പോയി ഇതാക്കിയിട്ട് കാര്യമില്ല. ഞാൻ മെട്രോയിൽ കയറി വരുമ്പോ തന്നെ പറഞ്ഞ വേറെ ആള് എന്നെ കമന്റ് അടിച്ചിട്ട് ആക്കിയിരുന്നു. ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചിരിച്ചാണ് ഈ ഹോട്ടലില് കോറല് നമ്മളിന്ന് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്നപ്പോ അവിടെ ഒരു വ്യക്തി നെഗറ്റീവായിട്ട് ഞങ്ങൾ അടിച്ചു. അപ്പൊ തന്നെ ആ രീതിയിൽ തന്നെ കണ്ട് അത് മാറ്റി കളയും.
0: ഇതിൽ തന്നെ പല പുതിയ വേർഷൻസും വരാറുണ്ടോ? അപ്ഡേഷൻസ് ആയിട്ടൊക്കെ
1: അത് കുറച്ചും കൂടി മോഡിഫൈ ചെയ്തിട്ടിപ്പോ ഇതിലേക്ക് വന്നിട്ടുണ്ട്. എന്താ പറയാ, റൂംബൊക്കെ മാറി വന്നിട്ടുണ്ട്, ബ്രീത്തിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം വന്നത് മാളയിലാണ്, പിന്നെ ഞാൻ യഥാർത്ഥ ഗുരുവിൽ നിന്ന് പോയി പഠിച്ചു. പിന്നെ അംബാസിഡറാണ് ഞാൻ, 2 weeks പഠിച്ചാൽ ലീഡറാവും, 5 weeks പഠിച്ചാൽ ടീച്ചറാവും, പിന്നെ ഞാൻ അംബാസിഡർ ആവുന്നത്.
0: ഇനിയും ഒരുപാട് പേരെ ചിരിപ്പിക്കാൻ സാധിക്കട്ടെ.
1: താങ്ക് യു.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: കേരള രാഷ്ട്രീയം നെഞ്ചിടിപ്പോടെ ഉറ്റുനോക്കുന്ന വിധിദിനം. വമ്പൻ പ്രതീക്ഷകളോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട മുന്നണികൾ. ഭരണത്തിന് തുടർച്ചയോ മാറ്റമോ? കുതിച്ചുയർന്ന പോളിംഗ് സൂചിപ്പിക്കുന്നതെന്ത്? നിശബ്ദ വോട്ടുകൾ ആരെ പിന്തുണയ്ക്കും? പ്രവചനാതീതമായ ജനവിധിയുടെ ലൈവ് അപ്ഡേറ്റ് ഓൺ റേഡിയോ സുനോ. On air and online. Mirza Group presents Suno Booth 140. The complete election updates. Presented by
2: Mirza Hypermarket. Be fresh, be you.
1: Supported by
2: Signature by Mirza and Sky Digital.
1: Elevating brands in the digital sky.
3: ചിരിക്കാൻ റെഡി ആയിക്കോളൂ. മധുവിധു ഒരുങ്ങി
4: ബ്രാൻഡ് ന്യൂ അമൃതരാജ്.
5: മിസ്റ്റർ മോസ്റ്റ് എലിജിബിൾ ബാച്ചലർ ഓഫ് കൊച്ചമ്മലം ജനിച്ചു.
3: വിഷ്ണു അരവിന്ദിന്റെ സംവിധാനത്തിൽ ഷർഫുദ്ദീൻ, ജഗദീഷ്, കല്യാണി പണിക്കർ, സായി കുമാർ തുടങ്ങി വമ്പൻ താരനിരയുമായി മധുവിധു.
6: എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്.
7: നാട്ടുകാർ പറഞ്ഞാലും കാര്യം ഉണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ എന്തോ കുഴപ്പം.
3: മധുവിധു വിജയകരമായി പ്രദർശനം തുടരുന്നു.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
9: ഹായ്, ഞാൻ നരേൻ.
10: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിരിയെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാശ് ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്നത് ഒന്നാണ് ചിരി എന്ന് പറയുന്നത്. ചിരിക്കുക, ചിരിപ്പിക്കുക എന്ന് പറഞ്ഞുള്ള മെസ്സേജും ഇവിടെ വന്നിരുന്നു. ശരിയാണ്, നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക, ചിരിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത്, അതായത് നല്ല ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹാപ്പിനെസ് വരില്ലേ, ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് ഇനി ഞാൻ പോകാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എവിടെ പോകണം? BMRൽ പോകണം.
1: Taste of the hour brought to you by BMR Barwa Village. Swadinte nalla nimishangal.
0: അപ്പോൾ നല്ല സ്വാദേറിയ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ BMRലേക്ക് പോകാൻ മറക്കണ്ട. ബർവ വില്ലേജിലാണ് സഫാരിയുടെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഞാനിങ്ങനെ ബിരിയാണി മക്കാനി അല്ലെങ്കിൽ BMR എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു ബിരിയാണി ഫ്ലേവർ വരുമല്ലോ. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ബിരിയാണി റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ നിർത്താമെന്ന് വിചാരിച്ചു. അതായത് ഞാൻ ഈ ഷോ തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മസാല ദോശ ലോകത്തിലെ ഏറ്റവും

0: തെലങ്കാനയിലാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇതിന് വേണ്ടത് ചെറുപയറാണ്, അതായത് മൂങ്ങ് ദാൽ. ഒരു കപ്പോളം ഈ ഒരു ഹോൾ ഗ്രീൻ ഗ്രാംസ് വേണം. അതിനോടൊപ്പം ഒരു രണ്ട് മൂന്ന് ഗ്രീൻ ചില്ലി, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് റൈസ് എടുത്താൽ കുറച്ച് ക്രിസ്പിനെസ് കിട്ടും. അപ്പൊ അതിന് വേണ്ടി നമുക്കൊരു രണ്ടോ മൂന്നോ ടീസ്പൂൺ അരി കൂടി എടുക്കാം. ഒപ്പം കുറച്ച് ഉപ്പ്, വെള്ളം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ട സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ചെറുപയർ നല്ലപോലെ വാഷ് ചെയ്ത് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം ഇതെടുത്ത് അതിന്റെ കൂടെ കുറച്ച് ഈ പറഞ്ഞ പോലെ ഗ്രീൻ ചില്ലിയും ജിഞ്ചറും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഈ അരച്ചെടുക്കുമ്പോൾ ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്ത് ആവാനും പാടില്ല, അതായത് ഭയങ്കര മറ്റേ എന്താ പറയുക വാട്ടർ കൺസിസ്റ്റൻസിയിലേക്കൊന്നും പോകാനായിട്ട് പാടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഒന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് വയ്ക്കാറുണ്ട് സാധാരണ ദോശയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇതിന് ഫെർമെൻറ്റേഷൻ്റെ ഒരു ആവശ്യമില്ല, ഫ്രഷ് ആയിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. അത് കഴിഞ്ഞ് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ പാൻ ചൂടാവാനായിട്ട് വെച്ച് നല്ലപോലെ ആ കല്ല്, അതായത് ദോശക്കല്ല് ചൂടായി എന്ന് കാണുമ്പോൾ കുറച്ച് വെള്ളം എടുത്ത് അങ്ങനെ അങ്ങോട്ട് കുടയാ, അപ്പം അങ്ങനെ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. അതിലേക്ക് ദോശമാവ് ഒഴിച്ച് നല്ല തിന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക. ചിലർക്കത് ഭയങ്കര തിന്നിഷ്ടമല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടി വേണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് ആ പെസറട്ട് സ്റ്റൈലിൽ തന്നെ കിട്ടുകയുള്ളൂ. ഭയങ്കര തിന്നുമല്ല, എന്നാൽ ഭയങ്കര കട്ടിയിലും ആക്കാൻ പാടില്ല. എന്നിട്ട് അതിൻ്റെ എഡ്ജിലൊക്കെ കുറച്ച് ഗീ ആണെങ്കിൽ ഗീ, അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്താലും മതി. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ടോപ്പിംഗ്സ് പോലെ കുറച്ച് ഓണിയനും അതുപോലെ ഗ്രീൻ ചില്ലിയും ഒക്കെ തന്നെ ഇട്ടാൽ നമുക്ക് സെറ്റായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഫ്ലിപ്പ് ചെയ്യുന്നത് ഓപ്ഷനിലാണ്, നമുക്ക് ഫ്ലിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് സെറ്റായി കഴിഞ്ഞാൽ ആ കല്ലിൽ നിന്നും അതിങ്ങോട്ടേക്ക് എടുത്ത് നല്ല മാങ്ങയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ചട്നി ഉണ്ടല്ലോ, തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള, അതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ലെവലാണ്. അതില്ലെങ്കിൽ നല്ല ഉള്ളിയും പുളിയൊക്കെ ഇട്ടിട്ടുള്ള അത് വേറൊരു ടൈപ്പ് ചട്നി ഉണ്ട്, ഓഹ് അതിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ വേറെ ലെവലാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആന്ധ്ര സ്റ്റൈൽ പെസറട്ട്.
1: ടേസ്റ്റ് ഓഫ് ദി ആവർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR വൾവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: സോ ബേസിക്കലി ഇത് പറഞ്ഞപ്പോഴേക്കും ഇതാ ഹൈദരാബാദിലെ ഒരു അടിപൊളി ഫുഡ് ഐറ്റം ആണ് കേട്ടോ ഈ പറഞ്ഞ പെസറട്ട് ദോശ എന്ന് പറഞ്ഞിട്ട് അൽജോന്റെ മെസ്സേജ് ഉണ്ട്. അതാണ്, അത് ഭയങ്കര എന്താ പറയുക അവരുടെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണത്. അതിനിടയിൽ പാബ്ലോന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, സൈനബ് സോയ സെഹറിൻ ബർത്ത്ഡേ വിഷ് ചെയ്യുമോ? ഉറപ്പായിട്ടും പറയും. നമ്മുടെ സൈനബ് സോയ സെഹറിൻ, ഇത് ഒരാളുടെ ഫുൾ നെയിം ആണോ? മൂന്ന് പേരുടെ പേര് പോലുണ്ടല്ലോ. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ.

അങ്ങനെ ആ ഒരു വിശേഷം കൂടി പറഞ്ഞ് എനിക്ക് ആ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. ബാക്കിയുള്ളവരുടെ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഇനി തിരിച്ചു വരുന്നത് സിനിമാ വിശേഷങ്ങളുമായിട്ട് മാറ്റിനിയിലായിരിക്കും. അപ്പൊ നമുക്ക് കേട്ട് കേട്ട് കൂട്ടുകൂടാമെന്ന് പറഞ്ഞ് ഇന്ദ്രപ്രസ്ഥയിൽ നിന്നും നല്ലൊരു പാട്ട് വെച്ച് തന്നിട്ട് ദ ഹോം ഡെലിവറി ബൈ ജപ്പിയാണ്.

നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് കേട്ടോണ്ടിരിക്കുന്നതിന്റെ ഈ ഒരു ടൈമിൽ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസും കൂടി പറയണേ എന്നുള്ളൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിസാമിന്റെ മെസ്സേജ് ആണ് വന്നത്, നിസാം ബാലരാമപുരത്തിൽ നിന്നാണ്. അപ്പൊ നിസാമിന്റെ ആ ഒരു കുടുംബത്തിൽ നിന്നും തസ്നിയുടെയും തസ്നിയുടെ ഹസ്ബൻഡ് ഷാ സലീമിന്റെയും ആനിവേഴ്സറി ആണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി തസ്നിക്കും സാ ഷലീമിനും. ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. സച്ച് എ ബ്യൂട്ടിഫുൾ സോങ് ആൻഡ് ഹാപ്പി വെഡിങ്.

0: Marza Group presents Suno Booth 140, the complete election updates. Presented by
1: Marza Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marza and Sky Digital.
0: Elevating brands in the digital sky.
1: കേരളം വോട്ടെണ്ണലിനായി ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിച്ചാൽ പൂർത്തിയാകുന്നതുവരെ ഇടവേളയുണ്ടാകില്ല. അതത് മണ്ഡലങ്ങളിലെ വരണാധികാരിയുടെ ചുമതലയിലാണ് ഓരോ കേന്ദ്രത്തിലെയും വോട്ടെണ്ണൽ.
0: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. പ്രസന്റഡ് ബൈ
1: മർസ ഹൈപ്പർമാർക്കറ്റ്. Be fresh, be you.
0: Supported by
1: Signature by Marza and Sky Digital.
0: Elevating brands in the digital sky.

0: ഇരട്ട സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: Matinee Classics.
7: Matinee Classics.

0: ഹായ്, ദിസ് ഇസ് അപർണ ബാലമുരളി. റേഡിയോ സെനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂട.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: കേരള രാഷ്ട്രീയം നെഞ്ചിടിപ്പോടെ ഉറ്റുനോക്കുന്ന വിധിദിനം. വമ്പൻ പ്രതീക്ഷകളോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട മുന്നണികൾ. ഭരണത്തിന് തുടർച്ചയോ മാറ്റമോ? കുതിച്ചുയർന്ന പോളിംഗ് സൂചിപ്പിക്കുന്നതെന്ത്? നിശബ്ദ വോട്ടുകൾ ആരെ പിന്തുണയ്ക്കും? പ്രവചനാതീതമായ ജനവിധിയുടെ ലൈവ് അപ്ഡേറ്റ് ഓൺ റേഡിയോ സുനോ. ഓൺ എയർ ആൻഡ് ഓൺലൈൻ. മർജ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. Presented by
3: Marsa Hypermarket. Be fresh, be you.
2: Supported by
3: Signature by Marsa and Sky Digital.
2: Elevating brands in the digital sky.
4: ചിരിക്കാൻ റെഡി ആയിക്കോളൂ. മധുവിധു ഒരുങ്ങി.
5: A brand new Amrutraj.
6: Mr. Most Eligible Bachelor of Kochambalam ജനിച്ചു.
4: വിഷ്ണു അരവിന്ദിന്റെ സംവിധാനത്തിൽ ഷർഫുദ്ദീൻ, ജഗദീഷ്, കല്യാണി പണിക്കർ, സായി കുമാർ തുടങ്ങിയ വമ്പൻ താരനിരയുമായി മധുവിധു.
7: എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്.
8: നാട്ടുകാർ പറഞ്ഞാലും കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ എന്തോ കുഴപ്പം.
4: മധുവിധു വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിൽം.
9: മാറ്റിനി ക്ലാസിക്സ്.

0: മലയാള സിനിമയിൽ നിന്നും ഒരു പുത്തൻ പരീക്ഷണ ചിത്രം. രസകരമായ ഒരു യാത്രയുടെ കഥ പറയുന്ന സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്യുന്ന കറക്കം. സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്യുന്ന കറക്കം.
1: വണ്ടി ആരെടുക്കും?
2: അവന്മാരെ അതിനകത്തല്ലേ ഉള്ളത്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയ ആ ഒരു അനുഭവം പല അഭിനയിക്കുന്ന ആളുകളും പലപ്പോഴും പങ്കുവെക്കാറുണ്ടല്ലേ. ജനാർദ്ദനൻ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ് കേട്ടോ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ക്യാമറയ്ക്ക് മുന്നിലുള്ള ഒരു പ്രകടനം എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ ഒരിക്കലും ഡോക്യുമെന്ററിക്ക് വേണ്ടിയിട്ടായിരുന്നു. ആ ഡോക്യുമെന്ററിയിൽ ഒരു ഉദ്യോഗസ്ഥന്റെ വേഷമായിരുന്നു അദ്ദേഹത്തിന്. ഇവിടെ ആരുമില്ലേ, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡയലോഗ്. പിന്നീട് കെ എസ് സേതുമാധവന്റെ ആദ്യത്തെ കഥ എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിനായിട്ട് അദ്ദേഹം എത്തിയത് അരുണാചലം സ്റ്റുഡിയോയിലാണ്. അവിടേക്ക് എത്തിയ സമയത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ആ സ്റ്റുഡിയോയിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തെ സ്വീകരിച്ചത് പ്രേംനസീർ സർ ആയിരുന്നു. അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമേ ഉണ്ടാകൂ എന്ന് തോന്നിയിട്ടുണ്ട് എന്നുകൂടി ജനാർദ്ദനൻ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. സ്റ്റുഡിയോയില് വട്ടമിട്ടിരുന്ന് സംസാരിക്കുകയായിരുന്നു നസീർ സാറും സംഘവും. അടൂർ ബാസി, ബഹദൂർ, ഗോവിന്ദൻകുട്ടി ഇവരെല്ലാം ഒപ്പം ഉണ്ടായിരുന്നു. അവരിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കാതെ ജനാർദ്ദനൻ അദ്ദേഹം മുന്നോട്ടിങ്ങനെ ധൃതിയിൽ നടന്നു നീങ്ങിയ സമയത്ത് കൂട്ടത്തിൽ ഒരാൾ ശബ്ദമുയർത്തി വിളിച്ചു, ഹലോ ഇവിടെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ജനാർദ്ദനൻ അദ്ദേഹം ഇങ്ങനെ പരിങ്ങി നിന്ന സമയത്ത് ഇരിക്കടോ എന്ന് പൊട്ടിച്ചിരിയോടുകൂടി മറ്റൊരാൾ പറയുന്നു. ആദ്യം വിളിച്ചത് പ്രേംനസീർ സാറായിരുന്നു, പിന്നീട് ചിരി കലർത്തി പറഞ്ഞത് അടൂർ ബാസിയുമായിരുന്നു. ജനാർദ്ദനൻ എന്ന് പറയുന്ന താരത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് ഡയലോഗുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ. അടിച്ചൊടിക്കട അവന്റെ കാല്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് രസിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച കഥാപാത്രങ്ങളുണ്ട്. അത്തരം കഥാപാത്രങ്ങൾക്ക് പിന്നിലെ ചില കഥകളിലേക്ക് കൂടി ഇന്ന് നമുക്ക് വരാനായിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം മാറ്റിനി മാഷപ്പ്.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
0: കേരള രാഷ്ട്രീയം നെഞ്ചിടിപ്പോടെ ഉറ്റുനോക്കുന്ന വിധിദിനം. വമ്പൻ പ്രതീക്ഷകളോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട മുന്നണികൾ. ഭരണത്തിന് തുടർച്ചയോ മാറ്റമോ? കുതിച്ചുയർന്ന പോളിംഗ് സൂചിപ്പിക്കുന്നതെന്ത്? നിശബ്ദ വോട്ടുകൾ ആരെ പിന്തുണയ്ക്കും? പ്രവചനാതീതമായ ജനവിധിയുടെ ലൈവ് അപ്ഡേറ്റ് ഓൺ റേഡിയോ സുനോ. ഓൺ എയർ ആൻഡ് ഓൺലൈൻ. മർജ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. Presented by
3: Marsa Hypermarket. Be fresh, be you.
0: Supported by
3: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky. Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: ഞാൻ സുജാ ചേച്ചിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7.

0: അടിച്ചൊടിക്കടാ അവന്റെ ആ കാല്.
1: ആ കാലുകൾ എന്റേതാണ്, നിന്ന് കഥാപ്രസംഗം നടത്താതെ തന്റെ കാല് തന്നെ ഒടിക്കണാ.
0: ആ ഒരു ഡയലോഗൊക്കെ ഇന്നും സിനിമാ പ്രേമികൾക്ക് ഒരു ഹരം തന്നെയാണല്ലേ. കാലിൽ പ്ലാസ്റ്റർ ഇട്ട് പോകുന്ന ആളെ കാണുമ്പോൾ തല്ലി ഒടിക്കപ്പെട്ട കാലുമായി നീങ്ങുന്ന ആശാന്റെ ആ ഒരു ചിത്രം മനസ്സിലേക്ക് എത്തും. മാനാർ മത്തായി സ്പീക്കിംഗിലെ ഗർവാസിസ് ആശാനും അദ്ദേഹത്തിന്റെ നടത്തവും സംഭാഷണ രീതിയും ഒക്കെ സിനിമ കണ്ടവരുടെ മനസ്സിൽ നിന്ന് പോകില്ല. വില്ലൻ വേഷത്തിൽ നിന്ന് ചിരിയുടെ വഴിയിലേക്ക് ചേക്കേറിയ താരമാണ് ജനാർദ്ദനൻ. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം വൈക്കമാണ് കേട്ടോ. വൈക്കത്ത് ഉല്ലലയിൽ പറവൂർ കെ ഗോപാലകൃഷ്ണ പിള്ളയുടെയും ഗൗരിയമ്മയുടെയും ഇളയ മകനായിട്ടായിരുന്നു അദ്ദേഹം ജനിച്ചത്. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ ജനാർദ്ദനൻ പിന്നീട് 80s വില്ലൻ വേഷങ്ങളിലേക്ക് എത്തുന്നു. കെ പി ഉമ്മറും ഗോവിന്ദൻ കുട്ടിയും ജോസ് പ്രകാശുമെല്ലാം സ്വഭാവ നടന്മാരായപ്പോൾ അവർക്ക് പകരം മലയാള സിനിമ കണ്ടെത്തിയ പ്രതിനായകനായിരുന്നു ജനാർദ്ദനൻ. വില്ലൻ വേഷങ്ങളിൽ നിന്നും അദ്ദേഹം ഒന്ന് കളം മാറ്റി ചവിട്ടിയത് രാജസേനൻ സിനിമകളിലൂടെയായിരുന്നു. ഫ്രണ്ട്സും പഞ്ചാബി ഹൗസും മാനാർ മത്തായി സ്പീക്കിംഗും അങ്ങനെ ചിരി വേഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പിന്നെ വന്നു. അദ്ദേഹം ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തെ കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ. സിനിമയിൽ ഇത്രയും കാലം ജീവിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷവും അത്ഭുതവും. 80s ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ കഴിയുന്നു എന്നത് ചെറിയ കാര്യമല്ല, ജീവിതം നൽകുന്ന ബോണസായാണ് ഇതിനെയെല്ലാം കാണുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതുപോലെ ജനാർദ്ദനൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മെയിൻ ഡയലോഗ് എന്ന് പറയുന്നത് നീ പൊന്നപ്പനല്ലടാ തങ്കപ്പനാ തങ്കപ്പൻ. ആ സീനിന്റെ മുന്നിൽ ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ, അതെന്താന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഇത് മാറ്റിനി മാഷപ്പാണ്, ഞാൻ നിസ്സയാണ് നിങ്ങൾക്കൊപ്പം കേട്ടിക്ക്.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിടാൻ
1: നമ്മളാണെങ്കിലും സാധാരണ പറയുന്ന ഒരു ഡയലോഗാണല്ലോ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു എന്നുള്ളത്. ജനാർദ്ദനൻ എന്ന നമ്മുടെ പ്രിയ താരത്തെ കുറിച്ചാണ് ഇന്ന് മാറ്റിനി മാഷപ്പിലെ കുറച്ച് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങളൊന്ന് നമ്മൾ സംസാരിച്ച് വരികയാണ്. മനോർ മത്തായി സ്പീക്കിങ്ങിലെ തന്നെ നീ പൊന്നപ്പനല്ലടാ തങ്കപ്പന ആ ഒരു ഡയലോഗ് നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലേ. ആ ഒരു സീൻ വന്നതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് കേട്ടോ, ചെറിയൊരു കഥ. ഈ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറയ്ക്ക് മുൻപില് ജനാർദ്ദനൻ അദ്ദേഹത്തിന് സംഭവിച്ച ചെറിയൊരു പിശകാണ് ഇപ്പോഴും നമ്മൾ ഈ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മനോർ മത്തായി സ്പീക്കിംഗില് ജനാർദ്ദനൻ അദ്ദേഹം അവതരിപ്പിച്ച ഗർവാസി സാഷാൻ ഡയലോഗ് പറയുന്നതിനിടെ ഇന്ദ്രൻസിന്റെ പൊന്നപ്പൻ എന്ന കഥാപാത്രത്തെ പേര് തെറ്റി തങ്കപ്പൻ എന്ന് വിളിച്ചു. അപ്പോൾ തന്നെ തങ്കപ്പനല്ല പൊന്നപ്പൻ എന്ന് ഇന്ദ്രൻസ് സൂചിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു രംഗം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സംവിധായകരിൽ ഒരാളായിട്ടുള്ള സിദ്ദിഖ് അദ്ദേഹം ഓടിയെത്തിയിട്ട് പറഞ്ഞു, ഇതില് നമുക്കൊരു രസമുള്ളൊരു കാര്യം ചെയ്യാം, ആ പേര് മാറിയ സംഭവത്തെ കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം, അങ്ങനെ അതിനെ ഒന്ന് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു രസമുള്ളൊരു കാര്യം ചെയ്യാം, ആ പേര് മാറിയ സംഭവത്തെ കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം, അങ്ങനെ അതിനെ ഒന്ന് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞു.

0: Happiness Frequency. Now, available on Amazon Music.
1: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ചിരിക്കാൻ റെഡി ആയിക്കോളൂ, മധുവിധു ഒരുങ്ങി.
3: എ ബ്രാൻഡ് ന്യൂ അമൃതരാജ്,
4: മിസ്റ്റർ മോസ്റ്റ് എലിജിബിൾ ബാച്ചലർ ഓഫ് കൊച്ചമ്പലം ജനിച്ചു.
2: വിഷ്ണു അരവിന്ദിന്റെ സംവിധാനത്തിൽ ഷർഫുദ്ദീൻ, ജഗദീഷ്, കല്യാണി പണിക്കർ, സായി കുമാർ തുടങ്ങി വമ്പൻ താരനിരയുമായി മധുവിധു.
5: എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്.
6: നാട്ടുകാര് പറഞ്ഞാലും കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ എന്തോ കുഴപ്പം.
2: മധുവിധു വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: യു ആർ

0: മലയാള സിനിമയിൽ നിന്നും ഒരു പുത്തൻ പരീക്ഷണ ചിത്രം. രസകരമായ ഒരു യാത്രയുടെ കഥ പറയുന്ന സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്യുന്ന കറക്കം. സംഗീതം സൗത്ത് ഇന്ത്യൻ ഹിറ്റ് മേക്കർ സാം സിയസ്, ശ്രീനാഥ് ഭാസി, സിദ്ധാർത്ഥ് ഭരതൻ, ജീൻ പോളാൽ, ബിശുക്കുട്ടൻ തുടങ്ങിയ മികച്ച താരനിരയും. കറക്കം മെയ് 8 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
1: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. Presented by
0: Marsa Hypermarket. Be fresh, be you.
1: Supported by
0: Signature by Marsa and Sky Digital.
1: Elevating brands in the digital sky.
0: നാളെ രാവിലെ 8 മണിക്ക് തപാൽ വോട്ട് എണ്ണി തുടങ്ങും. 30 മിനിറ്റിന് ശേഷം ഇവിഎമ്മിലെ വോട്ടെണ്ണൽ തുടങ്ങും. തപാൽ വോട്ടുകൾ ഇല്ലാത്ത മണ്ഡലങ്ങളിൽ 8 മണിക്ക് തന്നെ ഇവിഎം വോട്ടെണ്ണൽ ആരംഭിക്കും. 14 മേശകളിലും ഒരേ സമയത്താണ് വോട്ടെണ്ണൽ.
1: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. പ്രസന്റഡ് ബൈ
0: മർസ ഹൈപ്പർമാർക്കറ്റ്. Be fresh, be you.
1: Supported by
0: Signature by Marsa and Sky Digital.
1: Elevating brands in the digital sky.

0: വചനങ്ങളിലൂടെ പരസ്പരം സൗഹാർദ്ദം സ്ഥാപിക്കലാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ ദാനം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറ ബാങ്കിനുള്ള സമയം.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ, അടിപൊളി ഒരു ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് സന്ദീപാണ് ജോയിൻ ചെയ്യുന്നത് ഓൺ മാറ്റിനി മാഷപ്പ്. ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. മെയ് 3-ാം തീയതി ഞായറാഴ്ച ദിവസം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീക്ക് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും വർക്കിന്റെ പുറകെ ആണെന്നുണ്ടെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സിനിമയുടെ കഥകളും, കഥകൾ മീൻസ് സിനിമയുടെ ബിഹൈൻഡ് സ്റ്റോറീസ് കേട്ടോ, അങ്ങനെ ആ കഥകളൊക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ ഇന്നത്തെ ദിവസം. ലാസ്റ്റ് വീക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് പേട്രിയോട്ട് എന്ന സിനിമ. ആ ഒരു സിനിമയിലെ ശരിക്കും പറഞ്ഞ ഒരു ഹിസ്റ്റോറിക് റീയൂണിയൻ, മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് വീണ്ടും ഒരു സിനിമയിൽ എത്തുന്നത് കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ടുള്ള സമയം ദാ പേട്രിയോട്ട് സിനിമ തന്നെയാണ്. അപ്പൊ ആ ഒരു റീയൂണിയൻ എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, മാസും ക്ലാസ്സും ഒക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് ായിരിക്കാം. ആ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വെർഷൻ ഞാൻ എന്തായാലും നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അഭിപ്രായങ്ങൾ തന്നെ ഒബ്വിയസ്ലി ഒത്തിരി റിവ്യൂസ് പേഴ്സണലി ആണെങ്കിലും അതേപോലെ തന്നെ ത്രൂ കോൾസ് ഫ്രണ്ട്സ് ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം കൂടിയാണ്, എന്തായാലും ആ ഒരു കാര്യത്തിലോട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കും ഒക്കെ നമുക്ക് വരാം. ബട്ട് ഇപ്പം നിങ്ങളത് ഈ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലോട്ട് കൂടി ഞാൻ കൊണ്ടുപോകുന്നു. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
0: This is only on
1: Radio Suno 91.7 FM,
0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
3: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനു 91.7 എഫ്എംൽ മാറ്റിനി മാഷപ്പിന്റെ ടൈം. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തുടങ്ങാനായിട്ടിരിക്കുകയായിരുന്നു. സ്പെഷ്യലി നമ്മൾ ലാസ്റ്റ് വീക്ക് ഒരുപാട് സിനിമകൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ടൈമാണ്. റിവ്യൂ ചെയ്യാൻ മാത്രമല്ല, ചിത്രത്തിലെ ഒരുപാട് കഥാപാത്രങ്ങളെ, ആ ഒരു മീറ്റപ്സ് ഒക്കെ വീണ്ടും കാണാനായിട്ട്. വെൽ, ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു റിവ്യൂ ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന പടം ആ മലയാള സിനിമ പേട്രിയോട്ട് എന്ന സിനിമ തന്നെയാണ്. മാസ്സായിട്ടുള്ള ഒരു സർവിലൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ചിത്രത്തിനുണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ടു സ്റ്റാർട്ട് വിത്ത്, സിനിമയുടെ ഒരു എനർജി എന്ന് പറയാനായിട്ട് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുള്ളി കൺസ്ട്രക്റ്റഡ്. പലപ്പോഴും സിനിമയുടെ ഡ്യൂറേഷൻ ഇപ്പോൾ ചർച്ചാ വിഷയമായി വരാറുണ്ട്. അത് എനിക്ക് തോന്നുന്നത് 3 മണിക്കൂർ നമ്മൾ പിടിച്ചിരുത്തുന്ന സിനിമകളുണ്ട്. പക്ഷെ ചില സിനിമകളിൽ 3 മണിക്കൂർ വരുമ്പോൾ ചില സീൻസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ അത് കുറച്ച് ലാഗ് അടിപ്പിച്ചില്ലേ എന്ന് തോന്നാം. അത് പേഴ്സണൽ അഭിപ്രായമാണ്. ഒബ്വിയസ്ലി പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കാം വരുന്നത്. ഇനി ചിത്രത്തിന്റെ മെയിൻ ക്യാരക്ടേഴ്സിലേക്ക് നമുക്ക് വരാം. ലാലേട്ടൻ, യെസ് റഹീം നായിക് എന്നുള്ള ആ ഒരു വണ്ടർഫുൾ ക്യാരക്ടറാണ് ലാലേട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, മമ്മൂക്ക ഒരു ഹൈ റാങ്കിംഗ് ഗവൺമെന്റ് ഒഫീഷ്യൽ ആയിട്ട് എത്തുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ പേര് ഡാനിയൽ ജെയിംസ് എന്നാണ്. ആസ് യൂഷ്വൽ ഹ്യൂജ് റെസ്പെക്ട്. രണ്ടുപേരുടെയും തന്നെ ആ ഒരു പീസ് ഓഫ് ആർട്ട് നമുക്ക് അറിയാന്നുള്ളതാണ്. എത്രത്തോളം മനോഹരമായിട്ടാണ് അവർക്ക് കൊടുക്കുന്ന ഓരോ ക്യാരക്ടേഴ്സും അവർ ചെയ്തു വെച്ചേക്കുന്നതെന്ന്. വെൽ, ഹിയർ ഇൻ ദിസ് മൂവി ഓൾസോ മാക്സിമം ജസ്റ്റിസ് ഇസ് ഡൺ ടു ദി ക്യാരക്ടേഴ്സ്. ആൻഡ് അത് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ്, ഇറ്റ് ഇസ് നോട്ട് എ ഫാൻ സർവീസ് മൂവി. ഫസ്റ്റ് തന്നെ നമ്മൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എപ്പോഴും ഒരു ഫാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സ്ലോ മോഷനിൽ നടന്നു വരുന്ന മുണ്ടൊക്കെ മടക്കി കുത്തി ആ ഒരു കോൺസെപ്റ്റിനോട് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യരുത് എന്നുള്ളതാണ് എന്റെ മനസ്സിലുള്ള ഒരു ഐഡിയ കേട്ടോ. വെൻ വി എക്സ്പെക്ട് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്, ശരിക്കും ഇതൊരു ഫാൻ സർവീസ് മൂവി അല്ല. സോ ഐ വുഡ് ലൈക്ക് ടു കോൾ ഇറ്റ് എ ഗ്രൗണ്ടഡ് സീരിയസ് ഡ്രാമ. മലയാളത്തിൽ അങ്ങനത്തെ ചിത്രങ്ങൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഒരു ഇമോഷണൽ ലിഫ്റ്റിംഗ് നടത്തിക്കൊണ്ട് പല ക്യാരക്ടേഴ്സും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മമ്മൂക്ക ഈ ഒരു സിനിമയിൽ ഒരു ഹെവി ഇമോഷണൽ ലിഫ്റ്റിംഗ് നമുക്ക് തരുമ്പോൾ തീർച്ചയായിട്ടും എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ക്യാമിയോ റോളാണ് ലാലേട്ടൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നടൻ പെർഫോം ചെയ്യുന്ന അതേ സിനിമയിൽ മറ്റൊരു നടൻ അതിമനോഹരമായിട്ട് ഒരു വണ്ടർഫുൾ ക്യാരക്ടർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടുള്ള ഒരു ഇഷ്ടം നമുക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. യെസ് ഐ എം ടോക്കിംഗ് അബൌട്ട് ഫഹദ് ഫാസിൽ. ശക്തി സുന്ദരം എന്നുള്ള ആ ഒരു ക്യാരക്ടർ ഒരു ടെക് മൊഗുൽ ഹോങ്ചോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. വെൽ, അദ്ദേഹം ചെയ്തിരിക്കുന്ന ക്യാരക്ടറും എനിക്ക് തോന്നുന്നു ഒരുപാട് ക്രിട്ടിക്സ് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്ന, പ്രേസ് ചെയ്തിരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. കാരണം അത് അത്ര നന്നായിട്ട് ആ ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മാക്സിമം രീതിയിൽ നമ്മുടെ അരികിലേക്ക് എത്തിക്കാനുള്ള ഒരു കാലിബർ കൂടിയുള്ള ഒരു വ്യക്തിയാണ് ചിത്രത്തിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. സംതിങ് ദാറ്റ് ഇസ് കമെന്റബിൾ. ഞാനിപ്പോൾ ഈ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000970917 സന്ദീപാണ് കൂടെ ഉള്ളത്. ദ സൺഡേ ഒരു ചിത്രത്തിന്റെ, നമ്മുടെ പേട്രിയോട്ട് എന്ന ചിത്രത്തിന്റെ റിവ്യൂമായിട്ട്. Now the our beautiful track like ningale njan kondu povunu and you have tuned into Katha's happiness frequency radio so 91.7 FM kete kete kutu kudam.

0: Marza Group presents Suno Booth 140, the complete election updates. Presented by
1: Marsa Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.
1: പെട്ടി പെട്ടി ബാലറ്റ് പെട്ടി പെട്ടി തുറന്നപ്പോൾ ആര് ജയിച്ചാലും തോറ്റാലും ഈ വരികൾ മാത്രം പാടുന്ന കാലമൊക്കെ കഴിഞ്ഞു. സിനിമാ പാരടികളും പുത്തൻ പാട്ടുകളും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു ആഹ്ലാദ ഗാനങ്ങളായി. ഇനി പുറത്തു വരാനിരിക്കുന്നത് ഓരോ സ്ഥാനാർത്ഥികളുടെയും എക്സ്ക്ലൂസീവായ ആഘോഷ പാട്ടുകളാണ്. പാരഡി പാട്ടുകളിലെ പുതിയ ട്രെൻഡ് വാഴാച്ചുവാണ്. എന്തായാലും ആരുടെയൊക്കെ പാട്ടുകൾ വെളിച്ചം കാണുമെന്നും ഏതെല്ലാം പാട്ടുകൾ പെട്ടിയിലിരിക്കുമെന്നും കാത്തിരുന്ന് കാണാം.
0: Marza Group presents Suno Booth 140, the complete election updates. Presented by
1: Marza Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marza and Sky Digital.
0: Elevating brands in the digital sky.
2: Radio Suno.
3: Radio Suno.
4: 91.7 FM.
2: Qatar's favorite radio station.
5: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
7: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
8: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
7: Power up your evenings with 917 evenings. Nyayar mudal gyaadam vare vaigeetu 5 mani mudal.
9: 917 Joy Alukas 917 evenings
10: presented by
11: Joy Alukas, world's favorite jeweler.
12: Powered by
13: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 400-1707
14: in association with
15: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
16: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecue sinum avashyamayathellam oruki Daiso.
17: Daiso, let's make every outing unforgettable.
18: And
19: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
8: This is
20: Matine Marsha.
8: Only on
19: Radio Suno 91.7 FM.
20: Matine Marsha.
8: Brought to you by
21: Safari. World-class shopping experience. Doha, Qatar.
8: And
22: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
23: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോസ് 91.7 FM ൽ മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സൺഡേ റിവ്യൂവിൽ നമ്മൾ പാട്രിയോട്ട് സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് പേര് തന്നെ മെസ്സേജ് അയച്ചത് അത്രയും ഡ്യൂറേഷന്റെ കാര്യം തന്നെയാണ്. വി ആക്ച്വലി ആർ ഇൻ എ ബിസി വേൾഡ് അല്ലേ, അതുകൊണ്ട് തന്നെ 3 മണിക്കൂർ ഒരു ചിത്രത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, അത് വേർത്ത് ഇട്ടാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഇപ്പം എല്ലാവരുടെയും. ഇറ്റ്സ് നോട്ട് അബൌട്ട് ജനറേഷനൽ, ഇതൊന്നും അല്ല. നമുക്ക് ശരിക്കും നമ്മൾ ഇൻവോൾവ് ആയി വരുന്ന ലൈഫും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ ചേഞ്ച് ആകുമ്പോൾ ഒരു പക്ഷേ ഇത്രമാത്രം സമയം ആ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തതുകൊണ്ട് വാസ് ഇറ്റ് വേർത്ത് ഇറ്റ് എന്നുള്ള ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാം. വിമർശനങ്ങൾക്കൊക്കെ തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, ഒരു പീസ് ഓഫ് ആർട്ട് അല്ലെങ്കിൽ കല എന്നുള്ള ഒരു രീതിയിൽ ഇഫ് യു ആർ ടാലന്റഡ് എനഫ് ടു എന്റർടൈൻ സംവൺ, തീർച്ചയായിട്ടും മറ്റുള്ള അഭിപ്രായങ്ങൾ കേട്ടല്ല സിനിമ കാണാൻ പോകേണ്ടത് എന്ന് നമ്മുടെ മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ അക്സെപ്റ്റ് ഇറ്റ് ദ റൈറ്റ് വേ. ശരിയാണ്, നമുക്ക് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ പേഴ്സണൽ അഭിപ്രായങ്ങൾ മാത്രമാണ്. എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ ചിലപ്പോൾ മറ്റൊരാൾക്ക് കാണുമ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്നിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസും ജോണേഴ്സും ഒക്കെ പക്ഷേ എല്ലാവരുടെയും ഡിഫറെന്റ് ആയതുകൊണ്ട് ചിത്രം കാണാനായിട്ട് മറക്കണ്ട. ആൻഡ് യെസ്, പാട്രിയോട്ട് മൂവി ഈസ് റണ്ണിംഗ് വെരി സ്ട്രോങ് വൈ, ബിക്കോസ് 248-ലധികം അഡീഷണൽ നൈറ്റ് ഷോസ് ആണ് സിനിമ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോ വി കൻ ഇമാജിൻ ഹൗ എക്സാക്ട്ലി പീപ്പിൾ ആർ റണ്ണിംഗ് ഇൻ ടു ദ തിയേറ്റേഴ്സ് ടു സീ ദ മൂവി. സോ മേക്ക് യുവർ ബുക്കിംഗ്സ് റൈറ്റ് നൗ ഫോർ ദ മൂവി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. ആൻഡ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ട് മറക്കണ്ട. ഇനിയും ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങൾ പറയാനുണ്ട്. യെസ്, ഒരു ന്യൂ മൂവി വിച്ച് ഇസ് കമ്മിങ് അപ്പ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്റ്റാർ കാസ്റ്റുമായിട്ടാണ് സിനിമ എത്തുന്നത്. ആ ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം റൈറ്റ് ആഫ്റ്റർ ദിസ് ബ്യൂട്ടിഫുൾ സോങ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

ഇരിക്കുന്ന ഇങ്ങനെ ഒരു സമയം ഒരുപാട് ലാലേട്ടൻ മമ്മൂക്ക ചിത്രത്തിലെ പാട്ടാണോ ഞാൻ പ്ലേ ചെയ്തത്? ഐ തിങ്ക് സോ അല്ലേ, അത് റാൻഡംലി വന്നതാണ് കേട്ടോ. എന്തായാലും ചിത്രങ്ങളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പുതിയ ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ ഇനി നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഓഫ്കോഴ്സ് നിവിൻ പോളിയുടെ ചിത്രങ്ങൾ എപ്പോഴും ചർച്ചാ വിഷയമാകുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ഹിസ് കംബാക്ക് തൊട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ദിസ് ഇസ് നോട്ട് നിവിൻ പോളി. ഇനിയും അധികം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നുള്ളത്. അങ്ങനെ വീണ്ടും നിവിൻ പോളി ഫാൻസിന് വേണ്ടിയിട്ട് ഇതാ ഒരു അടിപൊളി ചിത്രം എത്തുകയാണ്. നോട്ട് ജസ്റ്റ് നിവിൻ, വളരെ ചുരുക്കം സമയം കൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിലും തമിഴ്നാട്ടുകാരുടെ മനസ്സിലും ഒക്കെ കയറി പറ്റിയ മമിത ബൈജു. യെസ്, മമിതയും നിവിനും കൂടെ ഒന്നിക്കുകയാണ് ഒരു റൊമാൻറ്റിക് കോമഡി മൂവി ആയിട്ട്. ആ ഒരു ചിത്രത്തിന്റെ വെയിറ്റിംഗ് തന്നെയാണ്. ഇനി ഗിരീഷ് എഡിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്നാണ് ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത്. ചിത്രീകരണം പൂർത്തിയായ ആ ഒരു സിനിമയുടെ വിശേഷങ്ങളൊക്കെ തന്നെ ദാ ഇപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീപ് പൗത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെ അറിയാനുണ്ട്. ലെറ്റ്സ് ഓൾ വെയിറ്റ് ആൻഡ് ദിസ് വാസ് മാറ്റിനി മാഷപ്പ്. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോ സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അഷ്ടമി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തേക്ക് ചെറുതായിട്ട് ദേ ടാറ്റ ബൈ ബൈ പറയുമ്പോൾ വീൽ മീറ്റ് അഗൈൻ ഇൻ 917 ഈവനിങ്. സ്റ്റേ ട്യൂൺഡ്.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്. സമയം 4 മണി കഴിയുമ്പോൾ മാറ്റിനി മാഷബിൾ അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈവനിംഗ് ഡ്രൈവിന്റെ ഈ ഒരു സമയത്ത് അങ്ങനെ ചെറുതായിട്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ഈ ഒരു മണിക്കൂർ മുന്നോട്ടേക്കൊക്കെ പോകാനായിട്ട് റെഡിയാണോ? റെഡി ആണെങ്കിൽ ഓൾ സെറ്റായിട്ടിരുന്നോളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമ ടിക്കറ്റുകളും എൻ്റെ കയ്യിലുണ്ട്. ആ ടിക്കറ്റ്സ് തരണം എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ആദ്യം ഒരു ചോദ്യം വേണം. ഇന്ന് 1-2 ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ എന്തായാലും പ്ലേ ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിനു മുൻപ് വീക്കെൻഡ് ആയിരുന്നു, വീക്കെൻഡിൽ കണ്ട സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഓ മൈ ഗോഡ്, ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് പോയിരുന്ന് കണ്ടൊരു സിനിമ തന്നെയാണ് പാട്രിയോട്ട് എന്ന് പറയുന്നത്. പാട്രിയോട്ട് സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മിക്സ്ഡ് അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചിലർ പ്രതീക്ഷിച്ച് അത്രയും വന്നിട്ടുണ്ടാവില്ല. ചിലർ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടത് എന്താ പറയുക, നല്ല പോസിറ്റീവ് രീതിയിൽ പറയുന്നവരുണ്ടാവും. എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ, അതിനകത്തൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമായിട്ടോ. ഓഫ് കോഴ്സ് ഇറ്റ് വാസ് ലിറ്റിൽ ലെങ്തി ആയിട്ടും അതിനോടൊപ്പം തന്നെ അങ്ങനെ നമ്മളെ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമുക്കൊരു ബോറടി ഫീൽ ചെയ്തിട്ടുണ്ട്. അത്രയും നല്ല രീതിയിലാണ് അതിൻ്റെ മേക്കിംഗ് ഉണ്ടായിരുന്നത്. പിന്നെ ക്യാമറ എടുത്ത് പറയണം, നല്ല ബ്യൂട്ടിഫുൾ കുറേ ഷോട്ടുകൾ ഉണ്ടായിരുന്നു. പല ഈ പറഞ്ഞ പോലെ സീൻസും ഭയങ്കര രസമായിട്ടാണ് അതിൻ്റെ സീൻസ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഓരോ സജഷൻസ് ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഈവൻ ഒറ്റ ടേക്കിലെടുത്ത പല ഷോട്ടുകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ല ബ്യൂട്ടിഫുള്ളി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ റിവ്യൂ ബോബി ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ദിസ് ഇസ് ലൈക്ക് എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ ലാലേട്ടൻ മുണ്ട് മടക്കി കുത്തുന്നതും അതിനോടൊപ്പം മമ്മൂക്ക അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ് രണ്ട് നല്ല പോലെ കാച്ചു കാച്ചുന്നതും ഒക്കെ തന്നെ ഇങ്ങനെ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അത്രയും വലിയ മാസോ കാര്യങ്ങളോ പ്രതീക്ഷ പോയി കഴിഞ്ഞാൽ അവരുടെ എൻട്രി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടായിരിക്കും. അപ്പം അങ്ങനെയൊന്നും വിചാരിക്കരുത്, ഭയങ്കര എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പോകുന്നത് കൊണ്ടാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ദിസ് ഇസ് എ വെരി ഗുഡ് ഫിലിം മേക്കിംഗ്, അതിനെന്തായാലും ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. പിന്നെ കുറേ ഷോട്ടുകളുണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട് നല്ല ബ്യൂട്ടിഫുള്ളി അവർ പോർട്രേ ചെയ്തിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അതിനോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് സിനിമകൾ വരാനായിട്ട് ഇരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ മലയാള സിനിമയ്ക്ക് ടോട്ടലി ഈ ഒരു മാസമാണെങ്കിലും അടുത്ത മാസമാണെങ്കിലും ഒക്കെ തന്നെ നിരവധി സിനിമകൾ വരാനായിട്ട് ഇരിക്കുകയാണ്. സോ വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങളും കണ്ടവരൊക്കെ തന്നെ അഭിപ്രായങ്ങൾ പറയുക. 5000997 പാലം തലയ്ക്കൽ ഷഫീഖ്. പാലം തലയ്ക്കൽ ഷഫീഖ്, ആ ഫുൾ നെയിമൊക്കെ ആണല്ലോ ഇട്ടേക്കുന്നത്. ഹലോ, ഗുഡ് ഈവനിങ്, എന്നാ ഉണ്ട് വിശേഷം? എന്നേ അടുത്ത ആൾ ദാ, ഞാൻ രാവിലെ ആകുമ്പോൾ രാവിലെ വരും. അതിനിടയിൽ ആരൊക്കെയാണോ ഇവിടെ വന്നിട്ടുള്ളത് അവർക്കുള്ള മെസ്സേജ് ചോദിക്കും ഒക്കെ കഴിഞ്ഞാൽ വൈകുന്നേരം എത്തുമ്പോൾ അവിടെയും വന്നിട്ട് ആ മീൻ എൻ്റെ പൊന്നല്ല മീനെ, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ജീക്കുക, റേഡിയസിനോ ഫുൾ ടൈം ഓണാണല്ലേ. സൂപ്പർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കറക്റ്റ് ടൈമിന് വന്നിട്ട് മെസ്സേജ് അയക്കുന്നത്. എന്നാലും ഈ ഒരു യാത്രയിൽ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് IPL അപ്ഡേറ്റിലേക്ക് ഒന്ന് പോകണം. ഇപ്പം ദാ ഹൈദരാബാദും കൊൽക്കത്തയും തമ്മിലുള്ള മാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എ ക്വിക്ക് അപ്ഡേറ്റ് ഓൺ ദാറ്റ്. ഹൈദരാബാദ് 19 ഓവറിൽ ഓൾ ഔട്ട് ആയിപ്പോയി. അയ്യോ, ഞാനിപ്പോഴോട്ടോ കണ്ടത്, 19 ഓവറിൽ ഓൾ ഔട്ട് ആയിപ്പോയി ഹൈദരാബാദിൽ നിന്ന് എന്ത് പറ്റി? 165 റൺസ് എടുത്തപ്പോഴേക്കും ഓൾ ഔട്ട് ആയിരിക്കുകയാണ്. എൻ്റെ മോനെ, കൊൽക്കത്ത അതിഗംഭീര മാച്ചാണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി 128 റൺസ് എടുത്തു കഴിഞ്ഞു, ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നിൽക്കുന്നു 13.5 ഓവറിൽ. ഇന്ന് റൺ റേറ്റ് നല്ല രീതിയിൽ കൂടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം, 38 റൺസാണ് ഇനി വേണ്ടത്, 37 ബോൾ ബാക്കി നിൽക്കെ. സോ എനിവേ, ഇന്ന് കൊൽക്കത്ത ജയിക്കുമെന്നുള്ളൊരു സന്തോഷ വാർത്ത ഇപ്പോഴേ പ്രഖ്യാപിച്ചുകൊണ്ട് നല്ല പാട്ടിലേക്ക് പോകുന്നു. ജോബ് കുര്യന്റെ പദയാത്രയിൽ നമുക്കും ഈ ഒരു യാത്രയിൽ മുന്നോട്ടേക്ക് പോകാം. നിങ്ങളുടെ യാത്രയിൽ ചോദ്യങ്ങളുമായി ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ് കേട്ടോ. കേട്ടിട്ട് കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി, അതാണ് ഭയങ്കര സിമ്പിളാക്കാന്ന് വെച്ചു. സൺഡേ അല്ലേ, വീക്കെൻഡൊക്കെ കഴിഞ്ഞ് ആകെ മൊത്തത്തിൽ ഉഫ്, രാവിലെ മുതൽ പണിയെടുത്ത് തിരിച്ചെന്ന് ഇവിടെയും പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ലേ. അതുകൊണ്ട് സിമ്പിളാക്കാം. ഓക്കെ, അപ്പോൾ ഈവനിങ് വിഷസ് പോകുന്നോട്ടെ, എവിടെയെന്നാ കേൾക്കുന്നതെന്നും കൂടി ഇങ്ങോട്ട് പറ.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: മലയാള സിനിമയിൽ നിന്നും ഒരു പുത്തൻ പരീക്ഷണ ചിത്രം. രസകരമായ ഒരു യാത്രയുടെ കഥ പറയുന്ന സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്യുന്ന കറക്കം. സംഗീതം സൗത്ത് ഇന്ത്യൻ ഹിറ്റ് മേക്കർ സാം സിയസ്, ശ്രീനാഥ് ഭാസി, സിദ്ധാർത്ഥ് ഭരതൻ, ജീൻ പോളാൽ, ബിശുക്കുട്ടൻ തുടങ്ങിയ മികച്ച താരനിരയും. കറക്കം മെയ് 8 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: You're listening to Radio Suno 91.7. Kete kete kutu kuna.
4: This is Matine Masha, only on
5: Radio Suno 91.7 FM.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി.

അങ്ങനെ ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയം ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. ഗുഡ് ഈവനിങ്. ഇപ്പൊ ചുമ്മാ കേട്ടു എന്നുള്ളൂ, പ്രഷർ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ അതാണ്. അല്ലെങ്കിലും നമ്മളെ കേൾക്കുമ്പോൾ അങ്ങോട്ട് എല്ലാ ഉള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോട്ടെ അല്ലേ. അതിനോടൊപ്പം ഹായ് ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ലിസ്ണിംഗ് ഫ്രം ടൊറോണ്ടോ. ഓഹോ, ദീപു, മൃദുല ആൻഡ് കാർത്തുവിന്റെ മെസ്സേജ് ഉണ്ടല്ലോ. എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? മൂന്നുപേരും കൂടി എങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്? ഇപ്പൊ എത്ര സമയമായി? എന്താണ് ഇന്നത്തെ വിശേഷം? വർക്കൊക്കെ കഴിഞ്ഞോ? അപ്പൊ ആ വിശേഷങ്ങളൊക്കെ പോന്നോട്ടെ. എനിക്കത് ഇന്ന് അവിടെ അവധിയായിരിക്കും അല്ലേ, ഇന്ന് വീക്കെൻഡ് ആണെന്ന് തോന്നുന്നു. ആൻഡ് അതിനിടയിൽ ഇവിടെ കൊൽക്കത്ത നോക്കിക്കഴിഞ്ഞാൽ ഇനി 32 റൺസ് എടുക്കാനുണ്ട്, 29 ബോൾ ബാക്കി നിൽക്കെ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പോ ബേസിക്കലി നമ്മുടെ ഗെയിം ടൈം സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ഒരു പാട്ടിന്റെ ഒരു ചെറിയ പോർഷൻ കേൾപ്പിക്കാം, ശ്രദ്ധിച്ച് കേട്ടോളൂ.

ചോദ്യം ഇങ്ങനെയാണ്, ഇതിൽ എത്ര ലായുണ്ട്? വളരെ സിമ്പിൾ അല്ലേ? ഒന്നുകൂടെ കേട്ടോയ്ക്കോ, എന്നിട്ട് ഇരുന്ന് കൗണ്ട് ചെയ്തോ, മനസ്സിൽ കൗണ്ട് ചെയ്താൽ മതി. ഈ പറഞ്ഞ പോലെ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതിനിടയിൽ ഒന്ന് മൈൻഡിനെ ചെറിയ രീതിയിൽ ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു ഗെയിമായിട്ട് മാത്രം എടുത്തോളൂ. എന്നിട്ട് ലാ എത്ര തവണ പറയുന്നുണ്ട് ഈ വരികളിൽ നിന്ന്, ഒന്നുകൂടി കേട്ടോക്കിയിട്ട് മെസ്സേജ് അയക്കാൻ മറക്കണ്ട. 5000917 ലേക്ക് ഒന്നുകൂടി കേട്ടോയിക്കോ.

ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നില്ലേ? വേഗം തന്നെ എത്ര ലൈൻ ഉണ്ടെന്ന് മെസ്സേജ് അയക്കാം 5000917 ലേക്ക്. 5000917.

0: Marza Group presents Suno Booth 140, the complete election updates. Presented by
1: Marza Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marza and Sky Digital.
0: Elevating brands in the digital sky.
1: കേരളം വോട്ടെണ്ണലിനായി ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിച്ചാൽ പൂർത്തിയാകുന്നതുവരെ ഇടവേളയുണ്ടാകില്ല. അതത് മണ്ഡലങ്ങളിലെ വരണാധികാരിയുടെ ചുമതലയിലാണ് ഓരോ കേന്ദ്രത്തിലെയും വോട്ടെണ്ണൽ.
0: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. പ്രസന്റഡ് ബൈ
1: മർസ ഹൈപ്പർമാർക്കറ്റ്. Be fresh, be you.
0: Supported by
1: Signature by Marza and Sky Digital.
0: Elevating brands in the digital sky.
2: You are listening.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
2: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മുതൽ.
1: മോർണിംഗ് സവാരി,
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
8: Just feel like you.
9: This is
10: Matinee Masha,
9: only on
11: Radio Sunon 91.7 FM.
9: Brought to you by
12: Safari, world class shopping experience, Doha, Qatar.
9: And
4: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് കടക്കുകയാണ്. 18 കാരറ്റ് ഗോൾഡ് 419 കത്തറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 485.50 കത്തറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 512 കത്തറിയാൽ, 24 കാരറ്റ് ഗോൾഡ് 556 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലറി.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. കേരള രാഷ്ട്രീയം നെഞ്ചിടിപ്പോടെ ഉറ്റുനോക്കുന്ന വിധിദിനം. വമ്പൻ പ്രതീക്ഷകളോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട മുന്നണികൾ. ഭരണത്തിന് തുടർച്ചയോ മാറ്റമോ? കുതിച്ചുയർന്ന പോളിംഗ് സൂചിപ്പിക്കുന്നതെന്ത്? നിശബ്ദ വോട്ടുകൾ ആരെ പിന്തുണയ്ക്കും? പ്രവചനാതീതമായ ജനവിധിയുടെ ലൈവ് അപ്ഡേറ്റ് ഓൺ റേഡിയോ സുനോ. ഓൺ എയർ ആൻഡ് ഓൺലൈൻ. മർജ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. Presented by
1: Marsa Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.
2: Namaskaram, njan Santosh Kidattu.
3: Anathe chandana keere aarilum melila keele.
2: Qatarinte favorite radio station aaya Radio Suno 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: വെൽക്കം ബാക്ക്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. സമയം 4 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. അപ്പൊ എന്തായാലും ഈ ഒരു സമയം ഞാൻ കുറച്ച് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസേഴ്സ് ഒക്കെ ഇവിടെ ആ മെസ്സേജിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. ആഹാ, 79, 32, 80, 106, 109, 52, 8 അങ്ങനെ പല പല മെസ്സേജസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിനിടയിൽ വേറെ ചിലരോടും കൂടെ ഒന്ന് ചോദിച്ചാലോ. ഞാൻ വിചാരിച്ചു ഇവിടെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് പേർക്കും കൂടെ ഒന്ന് കേൾപ്പിച്ചു കൊടുത്തിട്ട് എന്താണ് അവരുടെ ആൻസർ എന്നും കൂടി ഒന്ന് നോക്കാമെന്ന്. അപ്പോൾ അതാ നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ഇപ്പം എൻ്റെ കൂടെ ആശയുണ്ട്, റൌഫ് ഉണ്ട്, സുൽഫി ഉണ്ട്, അതുപോലെ മുഹമ്മദ് ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, ഈ പാട്ടിൽ ലാ എന്ന് പറയുന്ന അക്ഷരം എത്ര തവണ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം ഈ പാട്ടിൽ. ഓക്കെ, ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്ത് തരാം. ഓക്കെ, ലാ എന്ന് പറയുന്ന അക്ഷരം എത്ര തവണ ഉണ്ടെന്ന് കൗണ്ട് ചെയ്താൽ മാത്രം മതി, എന്നിട്ട് ആ കൗണ്ട് മാത്രം പറഞ്ഞാൽ മതി.
6: ഓക്കെ,
5: റെഡിയാണല്ലോ. അപ്പോൾ അതാ കേട്ടോളൂ.

0: അഷ്ടമി വേറെ എന്തെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു.
1: മുഹമ്മദ് എന്തായാലും ഒരു ആൻസർ ഉണ്ടാവും, പറ എത്ര ഉണ്ടാവും?
2: ഞാൻ പറയുന്നത് ഒരു 76.
0: അത്രയൊന്നുമില്ല, ഒരു 40 ഞാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: ഒരു മിനിറ്റ്, 76. എല്ലാരും ഒരു നമ്പർ പറ.
2: 76
1: മുഹമ്മദ്. 76 ഓക്കെ.
3: മോർ ദാൻ
1: 60 എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു നമ്പർ പറ.
3: 65
1: ഓക്കെ. അത് മൈക്കി പറയണോ? 80 ഓക്കെ.
0: അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, 79.
1: അത് കൊള്ളാലോ,
0: എല്ലാവരോടും നമ്പർ സെലക്ട് ചെയ്തതാണ്.
1: ഒന്നുകൂടി ഞാൻ പ്ലേ ചെയ്ത് തരാം.
0: ഓക്കെ ഓക്കെ,
1: കേട്ടിട്ട് ഒന്നുകൂടി പറയണേ. ഓക്കെ, റെഡി? എണ്ണിക്കോണേ.

0: പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾ എല്ലാരും കൗണ്ട് ചെയ്തത് ലല ലല രണ്ട് ലായെ ഒന്നായിട്ടാണ് കൗണ്ട് ചെയ്തോണ്ട് ഇവിടെ നിന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൈ പോകുന്നത്
1: അഷ്ടമിയുടെ കാലുകൂടി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കായിരുന്നു.
0: ഞാൻ എത്രണ്ണാണെന്ന് പറയട്ടെ,
1: ഓക്കെ
0: 108 ഞാൻ ഇവിടെ ഇരുന്ന് കേട്ട് കറക്റ്റ് കൗണ്ട്
1: പണിയൊന്നും.
0: അതാണ് അങ്ങനെ കഷ്ടം 108 എന്നുള്ള ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും 108 എന്ന് ആരും തന്നെ ആൻസർ പറയാത്തതിനാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. 109 വന്നു, പക്ഷെ ഞാനത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. 109 എന്നുള്ളത് അത് ആകെ ദൃശ്യം ധ്യാനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്തതൊരു കായാണ്. ഈ കാ എൻ്റെ കൂടെ ഇവരിപ്പോൾ ഇവിടെ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, അവർക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പം നിങ്ങൾക്കും കൂടിയുള്ള ചോദ്യമാണ്, ഇതിലെ കാ കണ്ടുപിടിക്കണം. എത്ര കായ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് മെസ്സേജ് അയക്കുക 5000997. ഇപ്പൊ വന്നിട്ട് 108 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ല, മീനെ കഴിഞ്ഞു, ലാ കഴിഞ്ഞു, ഇനി കായാണ്. അപ്പൊ ഈ കാ കണ്ടുപിടിച്ചോളൂ, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്.

കുറച്ച് ടഫായോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി കേട്ടോളൂ. വളരെ സിമ്പിൾ അല്ല, വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വളരെ വളരെ സിമ്പിളാണ്. ഇവിടെ ചിലരൊക്കെ എന്റെ പേനയും പേപ്പറൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട് കാ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോ, കേട്ടതിന് ശേഷം നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നതായിരിക്കും. കായാണ് കണ്ടുപിടിക്കേണ്ടത്. മെസ്സേജ് അയക്കുക 5000917.

ആൻസർ കിട്ടിയവർക്ക് വേഗത്തിന് വിളിച്ചും പറയാം. 444-9174 വേഗം വിളിച്ചോ, വേഗം വിളിച്ചോ, നിങ്ങൾക്കുള്ള ചാൻസസ് ഇവിടെ വെയിറ്റിംഗ് ആണ്. നമ്മുടെ കപ്പിൾ ആൻഡ് ഫ്രീ ടിക്കറ്റ്, സിനിമ ടിക്കറ്റുകൾക്ക് വേണ്ടിയിട്ട് വേഗം തന്നെ വിളിക്കുക 444-9174 എന്നിട്ട് ആൻസർ പറയാം.

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതൽ.

0: ചിരിക്കാൻ റെഡി ആയിക്കോളൂ. മധുവിധു ഒരുങ്ങി വിഷ്ണു അരവിന്ദിന്റെ സംവിധാനത്തിൽ ഷർഫുദ്ദീൻ, ജഗദീഷ്, കല്യാണി പണിക്കർ, സായി കുമാർ തുടങ്ങിയ വമ്പൻ താരനിരയുമായി മധുവിധു.
1: എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്.
2: നാട്ടുകാർ പറഞ്ഞാലും കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ എന്തോ കുഴപ്പം.
0: മധുവിധു വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
4: Of the hour.
5: In the art of Podumakulanda.

വളരെ സിമ്പിൾ ആയെന്ന് എനിക്കറിയാം. കാരണം ആദ്യം തന്നെ എനിക്ക് ഡിഫിക്കൽട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് തന്നാലും സിമ്പിളായി തോന്നുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും റൈറ്റ് ആൻസേഴ്സ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിഗംഭീരമായിട്ട് ഈ പറഞ്ഞ പോലെ ആൻസേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും എന്താണ് ആ ഒരു ചോദ്യം ഞാൻ ചോദിച്ചതെന്ന് ഒന്നുകൂടി കേൾക്കേണ്ട സമയമായിരിക്കുകയാണ്. സോ ബേസിക്കലി നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ.

0: അപ്പൊ എന്തായാലും ഈ ഒരു ചോദ്യത്തിനുള്ള ആൻസർ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും കിട്ടണമെന്നില്ല, കുറച്ചധികം ആൾക്കാര് കഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ആർക്കൊക്കെയാണ് വിളിച്ചു പറയാൻ പറ്റുന്നതെന്ന്. ഹലോ,
1: ഹലോ,
0: ആരാണ്?
1: ദൃശ്യ.
0: കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ലാ കണ്ടുപിടിച്ച് ഒരെണ്ണം എക്സ്ട്രാ ആയി പോയെങ്കിലും കറക്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഒപ്പിച്ചു. അത് അത് സത്യത്തിൽ പോയിട്ട് ഇങ്ങനെ തപ്പിയെടുക്കാണ്ടിരുന്ന് പാടി തന്നെ കണ്ടുപിടിക്കേണ്ടി വരും.
1: അതെ അതെ
0: അല്ലേ, അങ്ങനെ പാടിയാണോ കണ്ടുപിടിച്ചേ? ഓക്കെ, അങ്ങനെ എന്തായാലും ഇപ്പോഴത്തത് കുറച്ചും കൂടെ സിമ്പിൾ ആണ്. കാ എത്ര എണ്ണം ഉണ്ടെന്ന് കുറേയും കൂടി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും.
1: പതിനാറ്
0: ഉറപ്പാണോ? ഓക്കെ, നമുക്ക് നോക്കാം പതിനാറാണോ എന്ന്. പതിനാറാണോ പതിനഞ്ചാണോ?
1: പതിനാറല്ലേ.
0: ആണോ?
1: പതിനഞ്ചാണോ?
0: നോക്കാട്ടോ, നോക്കാട്ടോ. ഓക്കെ, ബൈ ബൈ.
2: ധനേഷ്.
0: ധനേഷ്, ധനേഷ് ആൻസർ കിട്ടിയോ?
2: പതിമൂന്നെണ്ണാണോ?
0: പതിമൂന്ന്, പതിനാല്, പതിനഞ്ച്, പതിനാറ്, ഇത്രയൊക്കെ ആൻസേഴ്സ് വന്നോണ്ടിരിക്കാണല്ലോ. ഉറപ്പാണോ പതിമൂന്നാണെന്ന്? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ ഇപ്പൊ എവിടെ നിന്നാ വിളിക്കുന്നേ?
2: ഞാനിപ്പോ ഓഫീസിലുണ്ട്.
0: ഓക്കെ, ഇറങ്ങിയിട്ടില്ല അപ്പോ ഓഫീസിൽ നിന്ന്?
2: ഇല്ല, അഞ്ചു മണിക്ക്.
0: ശരി ശരി ശരി, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാട്ടോ. ഓക്കെ ബൈ. എന്തായാലും കുറച്ചധികം ആൾക്കാർ ഇവിടെ മെസ്സേജിലൂടെയും അറിയിച്ചിട്ടുണ്ട് അവരുടെ ആൻസേഴ്സും. അതിനിടയിൽ ജാസർ 58, 58 കായോ എന്റെ പൊന്നടാ, ഫുൾ പാട്ടിലുണ്ടാവില്ലല്ലോ 58. പിന്നെ സുനീഷ്, ദൃശ്യ, ധനീഷ്, അല്ലമീൻ, ഇതെന്താ പേര്, ഇതെന്താ പ്രഗതി എന്നാണോ ഉദ്ദേശിച്ചേ? ഓക്കെ, ഷിജി, സജീർ, അൻവർ, മുഹമ്മദ്, എൻ കെ, ഷമീൽ, എജെ, ഷാസിൽ, റഷീദ്, ആദർശ്, ടിൻറ്റു, സിയാദ്, ധ്യാൻ, അങ്ങനെ കുറേ പേരുടെ മെസ്സേജുകൾ ഇനിയുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നമ്മുടെ കൂടെ സന്ദീപ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ എൻ്റെ കൂടെ കുറച്ച് അധികം ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു, കാരണം അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ പേരെ കൊണ്ടുവന്നു. അതങ്ങാണ് ഞാനിപ്പോ കൊടുത്ത സന്ദീപ് ഇവിടെ കൈയും കാലിലെയൊക്കെ
3: തന്നെ.
0: അപ്പോ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം, എത്ര കായുണ്ട് ഈ പാട്ടില്, വരികളില് നോക്കണം. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടിട്ട് ശ്രദ്ധിച്ച് പറയണേ.

0: ചോദിച്ചു
1: എന്നാതെ അതിലേറെ കിളി അങ്ങോട്ട് വത്ത് ഇങ്ങോട്ട് വത്ത് ആയി, അത് തന്നെയാണ് അവസ്ഥ.
2: ഒന്നാം കിളി
1: ഒന്ന്,
2: പൊന്നാങ്കിളി
1: രണ്ട്,
2: വണ്ണാം കിളി
1: മൂന്ന്,
2: ഓക്കെ രണ്ടാം കിളി അടുത്ത ലൈനിലാണ്, ഓക്കെ മാവിൻമേൽ രണ്ടാം കിളി കണ്ടു കൊതി കൊണ്ടപ്പോ, മൂന്നാം കിളി നാലാം കിളി എണ്ണാതതിലേറെ കിളി അങ്ങോട്ട് കൊത്തി ഇങ്ങോട് കൊത്തായി.
1: ഓക്കെ
2: ഇനി കിളി ചുണ്ടൻ മാമ്പഴമേ, കിളി കൊത്താത്തേൻ പഴമേ, തലേദിവസം മൂത്തനെ മുത്തായി ചിപ്പിയിൽ എന്നെ കാത്തു വെച്ചു.
1: പതിനഞ്ച്
2: പതിനാറ്. ഇതിലിടയിൽ ചെറിയ ആൾക്കാർക്ക് തെറ്റിപ്പോയെന്ന് വെച്ചാൽ കണ്ടു കൊതി കൊണ്ട് ആ ഒരു ഭാഗത്ത് മൂന്നെണ്ണം അടുപ്പിച്ച് വരുന്നുണ്ട്, അവിടെയാണ് ഒരെണ്ണം മിസ്സായി പോകുന്നത്. അതുകൊണ്ടാണ് കുറച്ച് പേര് പതിനഞ്ചെന്ന് പറഞ്ഞത്.
1: ഭയങ്കര
2: രസമല്ലേ എന്നാലും കുറച്ചേറെ നമ്മൾ ഈ ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് കൊടുക്കുന്നത് എന്നാ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നു വേണം. അതാണ് മനസ്സിലായോ, സംഭവം ഭയങ്കര സിമ്പിളാ, ഒന്നും വേണ്ട, ഒന്ന് പോയി ലിറിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടൂലേ.
1: അതാണ് വളരും,
2: പക്ഷെ കുറച്ച് മുമ്പത്തെ പറ്റൂലായിരുന്നു, കാരണം ഇരുന്ന് ഇരുന്ന് ആലോചിച്ചിരുന്ന് കണ്ടുപിടിക്കണം,
1: എന്നാലേ കിട്ടുള്ളൂ,
2: എന്നാലേ കിട്ടുള്ളൂ. എന്താ ഒരു സന്തോഷം, ഓ കുറച്ച് പേർക്ക് കുറച്ച് പണി കൊടുത്തപ്പോ എന്തൊരു സമാധാനം.
1: ഇത് കേട്ടിട്ട് ആ കാറൊക്കെ നിർത്തി എവിടെങ്കിലും ഒക്കെ പാർക്ക് ചെയ്ത് പാവങ്ങൾ ഇപ്പൊ എണ്ണിക്കൊണ്ടിരിക്കുന്നതായിരിക്കും.
2: അങ്ങനെ എണ്ണണം,
1: എന്ത് ദുഷ്ടത്തിനാണ് ചെമ്മി കാണിക്കുന്നത്.
2: അതൊരു കാര്യം ചെയ്യാം, ആ ഒരു ടയർഡ്നെസ് മാറ്റാൻ വേണ്ടി നല്ല ചൂടൻ ചായ കൂടി കുടിച്ചാൽ മതി. അതിന്റെ കൂട്ടത്തിൽ നല്ല അടിപൊളി ചൂടൻ വാർത്തയായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഐ പി എൽ അപ്ഡേറ്റുകളുമായിട്ട് എന്തായാലും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടാവും നമ്മുടെ സന്ദീപ്. അതിനിടയിൽ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ മാച്ച് കൊൽക്കത്ത ജയിച്ചു, എന്ത് ചെയ്യാനാണെന്നേ. ഡൽഹി ജയിക്കുന്നു, ഗുജറാത്ത് ജയിക്കുന്നു, അത് കഴിഞ്ഞ്
1: ഹൈദരാബാദ്,
2: അല്ല പഞ്ചാബ് അല്ല, കഴിഞ്ഞ മാച്ചസിലെ കാര്യം ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ മാച്ചസില് പഞ്ചാബ് ജയിക്കുന്ന അവര് ടോപ്പിൽ നിൽക്കുന്നത്, ഞാൻ പറഞ്ഞ ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ടീമുകൾ, രാജസ്ഥാനെതിരെ ജയിക്കുന്നത് നമ്മുടെ ഡൽഹി, ഡൽഹി അല്ലേ രാജസ്ഥാനെതിരെ ജയിച്ച്
1: കഴിഞ്ഞ
2: ദിവസം, അതെ രാജസ്ഥാനെതിരെ ഡൽഹി ജയിക്കുന്നു, ആർ സി ബിക്കെതിരെ ഗുജറാത്ത് ജയിക്കുന്നു, ഇന്ന് കൊൽക്കത്തക്കെതിരെ സോറി കൊൽക്കത്ത നമ്മുടെ ഹൈദരാബാദിനെതിരെ ജയിക്കുന്നു. അതായത് നല്ല വമ്പൻ ടീമുകളായി നിൽക്കുന്ന പോയിന്റ് ടേബിളിൽ ആദ്യം നിൽക്കുന്ന ടീമുകൾക്കെതിരെ കളിച്ച ടീമുകളൊക്കെ ജയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ സന്ദീപ് പറയുന്നതായിരിക്കും. സോ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. നാളെ നമുക്ക് രാവിലെ 10 മണിക്ക് വീണ്ടും കേട്ട് കേട്ട് കൊട്ടുകൂടാം.

0: 7 evenings. Only on Radio Suno 91.7 FM. Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4000-1707.
1: In association with
0: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
0: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ. ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: A smile can leave lasting impression. ഒരു ചിരിക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചിരി മുഖത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. മനോഹരമായിട്ട് ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ, ടു ദ All the ones who laugh really beautifully, May 3rd yedi nyaraachu divasam day in the world laughter day celebrate cheyumbol, to the ones who celebrate our wishes arichonde thane evening time nyanum join cheyunu. Good evening, good evening listeners, ketondirikkunnathu Radio Suno 91.7 FM aanu. Sandeep aanu koode join cheyunnathu 917 evenings il. ബ്യൂട്ടിഫുൾ മെമ്മറീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഓരോ സംഭവങ്ങളും ലൈഫിൽ വരുമ്പോൾ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ലൈഫിലെ ലാഫ്റ്റർ ചിലരുടെ ലാസ്റ്റിംഗ് ഇംപ്രഷൻ തന്നെയാണത്. ചിലരുടെ ചിരി നമുക്ക് മറക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. അങ്ങനെ ചിരിക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമുക്ക് ഉണ്ടാക്കാം. ചിലപ്പോൾ ബൈക്ക് ഓടുന്ന പോലത്തെ ചിരിയും ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലത്തെ ചിരിയും, അങ്ങനെ ഒരുപാട് ചിരികൾ. ചിരികൾക്ക് ഒത്തിരി ഡെഫിനേഷൻ. വേൾഡ് ലാഫ്റ്റർ ഡേയിൽ ഒരുപാട് ചിരിക്കഥകൾ എന്തായാലും എനിക്ക് പറയാനുണ്ട്. ആ ചിരിക്കഥയൊക്കെ ആയിട്ട് ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പ്ലസ് ആ ഒരു അപ്ഡേറ്റ്സ് കാര്യങ്ങൾ, യെസ്, മാച്ച് അതിമനോഹരമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ രണ്ട് അടിപൊളി ടീംസുകളാണ് ഇന്നും ദേ ആ ഒരു മാച്ചിൽ നമ്മുടെ അരികിലേക്ക് എത്താൻ പോകുന്നത്. രണ്ട് ടീംസ് എന്ന് പറയുമ്പോൾ പോയിന്റ് ടേബിളിൽ തന്നെ ഏറ്റവും ടോപ്പിലുള്ള നമ്മുടെ പഞ്ചാബും അതേപോലെ ഗുജറാത്തും ദാ ഇന്നത്തെ ദിവസം ആ ഒരു പോരാട്ടം തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിലോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഈവനിങ് ടൈമാണ്, എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് വിഷസ് നേരുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനിങ്ങനെ വെയിറ്റിംഗാണ് നിങ്ങളുടെ വിഷസ് ഒക്കെ അറിയാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് അയച്ചു തുടങ്ങി. ഗുഡ് ഈവനിങ് ആൻഡ് ആ ഒരു മെസ്സേജ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷോ, വെഡിങ് ആനിവേഴ്സറി വിഷോ, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വിഷസ് ഒന്നും പറയാനായിട്ട് മറക്കണ്ട. നിങ്ങളുടെ ആ ഒരു വിഷന് വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് എനർജി സ്റ്റോർ ചെയ്ത് ഞാനും ഇരിക്കുന്നത്. കാരണം അതൊന്നും മാച്ച് ചെയ്ത് പോയാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള വൈബിൽ സെറ്റ് ആവാൻ പറ്റുള്ളൂ. പക്ഷേ പാട്ടുകളുടെ കാര്യത്തിന് നോ കോംപ്രമൈസ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളുമായിട്ട് ഞങ്ങൾ കൂടെയുണ്ട് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. റൺവേ എന്ന സിനിമയിലെ പാട്ട് നൽകിക്കൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഒരു ബ്യൂട്ടിഫുൾ വീക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ഈവനിങ് നിങ്ങൾക്ക് സ്പെഷ്യൽ ആക്കാനായിട്ട് ഞാനും ഇവിടെ ജോയിൻ ചെയ്യുന്നു. ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Vodafone Shuf app. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 11 മിനിറ്റ്. പെട്ടെന്ന് ഞാൻ അതാണ് എൻ്റെ സ്റ്റുഡിയോ ക്ലോക്കിൽ എങ്ങനെ 6 മണിയായി എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് ഡേ ഈ ഒരു പോയിന്റിൽ എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ട്രാക്കുകൾ എത്തിക്കുമ്പോൾ 5 മണി കഴിഞ്ഞ് 11 മിനിറ്റും 33 സെക്കൻഡും.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: കേരള രാഷ്ട്രീയം നെഞ്ചിടിപ്പോടെ ഉറ്റുനോക്കുന്ന വിധിദിനം. വമ്പൻ പ്രതീക്ഷകളോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട മുന്നണികൾ. ഭരണത്തിന് തുടർച്ചയോ മാറ്റമോ? കുതിച്ചുയർന്ന പോളിംഗ് സൂചിപ്പിക്കുന്നതെന്ത്? നിശബ്ദ വോട്ടുകൾ ആരെ പിന്തുണയ്ക്കും? പ്രവചനാതീതമായ ജനവിധിയുടെ ലൈവ് അപ്ഡേറ്റ് ഓൺ റേഡിയോ സുനോ. ഓൺ എയർ ആൻഡ് ഓൺലൈൻ. മർജ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. Presented by
4: Marsa Hypermarket. Be fresh, be you.
3: Supported by
4: Signature by Marsa and Sky Digital.
3: Elevating brands in the digital sky.
5: Namaskaram, njan cameraman Sujit Vasudevana. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

0: Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgut thodangi authentic Arabic cuisine de ruji ariyam call 4001707
1: in association with
3: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
3: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ
4: ആൻഡ്
5: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ
6: Once again, welcome back. Radio Sonora 91.7 FM, ഇത് 917 evenings ഇന്റെ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്തായാലും ആ കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട ബിക്കോസ് വി ഗോണ ബി മേക്കിംഗ് ഇറ്റ് റിയലി പോസിറ്റീവ് ആ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ് വിഷസ് ഒരിക്കൽ കൂടി പറയുമ്പോൾ മുഹമ്മദ് ഫാറോസ് ദി ഗുഡ് ഈവനിങ് പറയുന്നുണ്ട് ഹലോ മുഹമ്മദ് എവിടെ നിന്നാണ് മെസ്സേജ് അയക്കുന്നത് എന്താണ് വിശേഷമൊക്കെ നീതി മോഹൻ എനിക്കൊരു ഓഡിയോ മെസ്സേജാണ് അയച്ചിരിക്കുന്നത് നീതി ഐ ഗെറ്റ് ബാക്ക് ടു യു ഞാൻ തീർച്ചയായിട്ടും ആ മെസ്സേജ് കേട്ടിട്ട് തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമുക്ക് പേര് പറഞ്ഞിട്ടില്ല കുറേ തീറ്റ അക്കൗണ്ടാണ് കേട്ടോ കുറേ തീറ്റ ഇമോജി ആണ് ഉദ്ദേശിച്ചത് നാട്ടിലെ നമ്പറാണ് സനു ഓക്കെ സനു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സനു എന്താണ് പറയുന്നത് ഹായ് ഗുഡ് ഈവനിങ് സന്ദീപ് ഗുഡ് ഈവനിങ് സനു ഷമാൽ റോഡ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് ഉണ്ട് ഐക്യ ഭാഗത്താണ് അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ദേ സനു പറയുമ്പോൾ ഞാൻ ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് കൂടി എത്തിക്കുകയാണ് സനയ്യ ഭാഗത്തേക്ക് ഐ മീൻ ഷമാൽ റോഡിലേക്ക് ഷമാലാണ് കേട്ടോ ഷമാൽ റോഡ് ഐക്യ ഭാഗത്ത് സ്ലോ മൂവിങ് ട്രാഫിക്കാണ് എന്നുള്ളൊരു അപ്ഡേറ്റ് ഇങ്ങനെ പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ട്രാഫിക്കിൽ പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട ഐ പി എല്ലിൻ്റെ റൈറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആൻഡ് ഓൾസോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ ഇതാ ഞാനുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രോമിസ് എന്തായാലും ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഈവനിങ് ടൈം കളർഫുൾ ആക്കാനായിട്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് മെയ് 3 ഞായറാഴ്ച ദിവസം ഇന്നത്തെ ദിവസത്തെ മെയ് 3 തീയതി ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് ലാഫ്റ്റർ ഡേ എന്നുള്ളത് തന്നെയാണ് ചിലരുടെ ചിരി മനസ്സിലുള്ള അല്ലെങ്കിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സ്മൈൽ ശരിക്കും ലാഫ്റ്റർ എന്ന് പറയുമ്പോൾ പൊട്ടിച്ചിരിയാണ് നമ്മളങ്ങനെ അട്ടഹാസത്തിൽ ചിരിക്കുന്നത് ചിലപ്പോഴൊക്കെ അവർ ക്യൂട്ടായിട്ട് തോന്നാറുണ്ട് അങ്ങനെ ക്യൂട്ടായിട്ട് തോന്നുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ആ ഒരു വണ്ടർഫുൾ ഡേയുടെ വിഷസും ഇങ്ങനെ അറിയിച്ചുകൊണ്ട് ഞാൻ കൂടെയുണ്ട് ആൻഡ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ദാ ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഐ പി എൽ ടി ട്വന്റി ടുഡേയ്സ് മാച്ച് അങ്ങനെ ഇതാ ഇന്നത്തെ ആ ഒരു അപ്ഡേറ്റിലേക്കും കാര്യത്തിലേക്കും എസ്പെഷ്യലി നമ്മുടെ സ്കോസിലേക്ക് കടക്കുന്ന ഒരു ടൈമാണ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി സ്കോസ് റൈറ്റ് നൗ
3: T20 score update
7: brought to you by
8: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക് മതർകദീൻ ബക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്തർ സെർവിംഗ് ഹാപ്പിനെസ് കോപ്രസെന്റഡ് ബൈ
9: ഇബാദ് സ്പോർട്സ് ഗിയർ അപ് ഗെയിം ഓൺ ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ് ഇബാദ് സ്പോർട്സ് ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ് കോൺടാക്ട് 7733-9198
10: In association with
11: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡി സി രുചിയുമായി ഡി സി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ
6: Yes, അങ്ങനെ ഫൈനലി വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദീസ് സ്കോർസ് റൈറ്റ് നൗ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ രണ്ട് അടിപൊളി ടീംസ് അല്ലേ ഗുജറാത്ത് ആൻഡ് ഓൾസോ പഞ്ചാബ് ഏറ്റവും മനോഹരമായിട്ട് അവരുടെ പെർഫോമൻസ് രണ്ട് രീതിയിലും ഫീൽഡിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പോയിന്റിൽ ഗുജറാത്ത് എന്താണ് ടോസ് വിൻ ചെയ്തെങ്കിലും അവരെ ബൗൾ ചെയ്യാനുള്ള തീരുമാനമൊക്കെ എടുത്ത് നമ്മുടെ പഞ്ചാബ് എന്തായാലും ടോപ്പ് മേളി ഇരിക്കുകയല്ലേ എന്നാൽ പിന്നെ നിങ്ങൾ തന്നെ ബാറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് മൂന്നാമത്തെ ഓവറൊക്കെ അവസാനിച്ച് നാലാമത്തെ ഓവറിലേക്ക് അവസാനത്തെ ബോളിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് സോ ഓൾമോസ്റ്റ് നാലാമത്തെ ഓവർ കംപ്ലീറ്റ് ആകുന്നു എന്ന് പറയാം 26 രണ്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് പഞ്ചാബ് ദാ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആ ഒരു മാച്ച് 46 മാച്ചാണ് ഒന്ന് ആലോചിച്ച് നോക്കിയ പെട്ടെന്നാണ് ആ മാച്ചുകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞ പോലെയുണ്ട് ആദ്യത്തെ മാച്ചിന്റെ കാര്യം, ബട്ട് നമ്മൾ എത്തി നിൽക്കുന്നത് 46-ാമത്തെ മാച്ചിൽ. അഹമ്മദാബാദ് സ്റ്റേഡിയം, നരേന്ദ്രമോദി സ്റ്റേഡിയത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സോ അപ്പം നിങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രേയസ് അയ്യർ ദാ ഓൺ സ്ട്രൈക്കിലുണ്ട്. 8 ബോളുകളിൽ നിന്നും 6 റൺസ് സ്വന്തമാക്കി ശ്രേയസ് ദാ ഒരു വണ്ടർഫുൾ പാർട്ട്ണർഷിപ്പ് മിസ്റ്റർ സിംഗുമായിട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ടാണ് ശ്രമം. ആ ഒരു പാർട്ട്ണർഷിപ്പ് എന്തായാലും ഗംഭീരമായിട്ട് നടക്കട്ടെ. ഇപ്പോൾ 4-ാമത്തെ ഓവർ കംപ്ലീറ്റ് ആകുമ്പോൾ 27 റൺസ് 2 വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ഗോ. ഇന്നത്തെ ദിവസം ദാ കംപ്ലീറ്റ് അപ്ഡേറ്റ്സുമായിട്ട് എന്തായാലും ഞാൻ കൂടെ ഉണ്ടാവും ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM.
4: Presented by
7: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശി രുചിയുമായി ദേശി ദാബ ബിൻ മുഹമ്മദ് ഹവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
6: യെസ് ഓഫ് കോഴ്സ്. അപ്പോൾ ദേ സ്കോഴ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ ഇങ്ങനെ പോകുമ്പോഴേ ഈ ഒരു സമയം കുറച്ചൊന്ന് എനർജൈസ്ഡ് ആവേണ്ട സമയമാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും വീക്ക് എൻഡ് ചെയ്യുമ്പോഴും രണ്ട് ടൈമിലും നമുക്ക് മാക്സിമം എനർജി വേണം. ബാക്കി സമയത്തൊക്കെ ഒരു മോഡറേറ്റ് എനർജി വെച്ചാൽ മതി. എന്തായാലും ഇന്നത്തെ ആ ഒരു എനർജി കുറച്ചുകൂടി ഒന്ന് കളർഫുൾ ആക്കാനായിട്ട്. Do you want to get a little bit delusional? The Delulu song ആയിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: Marza Group presents Suno Booth 140, the complete election updates. Presented by
1: Marsa Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.
1: നാളെ രാവിലെ 8 മണിക്ക് തപാൽ വോട്ട് എണ്ണി തുടങ്ങും. 30 മിനിറ്റിന് ശേഷം ഇവിഎമ്മിലെ വോട്ടെണ്ണൽ തുടങ്ങും. തപാൽ വോട്ടുകൾ ഇല്ലാത്ത മണ്ഡലങ്ങളിൽ 8 മണിക്ക് തന്നെ ഇവിഎം വോട്ടെണ്ണൽ ആരംഭിക്കും. 14 മേശകളിലും ഒരേ സമയത്താണ് വോട്ടെണ്ണൽ.
0: മർജ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. പ്രസന്റഡ് ബൈ
1: മർസ ഹൈപ്പർമാർക്കറ്റ്. Be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.

0: Joy Alukas, 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarinde Arabic Mandiyude best destination, Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707.
2: In association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
6: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
7: ആൻഡ്
8: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
9: Welcome, welcome, welcome back once again. You have tuned into Happiness Frequency 91.7 FM. അങ്ങനെ ദേ ഒരുപാട് വിശേഷങ്ങൾ ഐ പി എൽ ബേസ് ചെയ്ത് എന്തായാലും എനിക്ക് പറയാനുണ്ട്. ഈ ഒരു ടൈമിൽ കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. കാരണം വേറെ ഒന്നുമല്ല, മെയ് 3rd ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ ലൈഫൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യു കെൻ ലീവ് എ റിവ്യൂ എനി വെയർ എനി ടൈം. സോ ലെറ്റ് ഇറ്റ് ബി അബൌട്ട് a hotel, let it be about food, anything. നമുക്കിപ്പൊ എല്ലാത്തിനും പറ്റിയിട്ട് കമന്റ് ചെയ്യാനുള്ളതും റിവ്യൂ ചെയ്യാനുള്ള ഒരു മുന്നേ ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചുകൂടെ ആൾക്കാർ കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ റിവ്യൂ ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ സിനിമയുടെ കാര്യങ്ങളിലാണ് റിവ്യൂ എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഒരു സിനിമ അങ്ങനെ റിവ്യൂ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും മറ്റൊരാളുടെ റിവ്യൂ വായിച്ചിട്ട് ആ സിനിമയെ നമ്മൾ വിലയിരുത്തേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യം പലയിടത്ത് പല ആക്ടേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും അത് സംസാര വിഷയമാകുന്നു, ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ സിനിമ, അതായത് നമ്മുടെ പാട്രിയോട്ട് എന്ന സിനിമയ്ക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് സിനിമ കാണാതെ ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് കണ്ട് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും വെളിപ്പെടുത്താനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമ പോയി തിയേറ്ററിൽ കാണുക എന്ന് ഞാനല്ല കേട്ടോ പറയുന്നേ, മമ്മൂക്കയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മമ്മൂക്കയുടെ ഈ ഒരു ഡയലോഗ് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം എനിക്കെന്തോ കണക്ട് ചെയ്ത് സംസാരിക്കണമെന്ന് തോന്നി. തീർച്ചയായിട്ടും നമ്മുടെ റിവ്യൂ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്വഭാവം വരുമ്പോൾ ഇന്ന് റൈറ്റ് റിവ്യൂ ഡേ കൂടിയാണ്. ലൈഫിൽ അതിനുള്ള, അതായത് നമുക്കൊരു കാര്യത്തിൻ്റെ റിവ്യൂ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും, നമ്മുടേതായിട്ടുള്ള റിവ്യൂ തീർച്ചയായിട്ടും അത് പേഴ്സണലൈസ് ചെയ്ത് വെക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള റിവ്യൂസ് കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവും ചിന്താഗതികളും ഒക്കെ തന്നെ ഡിഫറെൻ്റ് ഫ്രം ഈച്ച് പേഴ്സൺ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതാ ഞാൻ നേരെ പോകുന്നത് ഐ പി എൽ സ്കോർ അപ്ഡേറ്റിലേക്ക് തന്നെയാണ്. ഇതിലിപ്പോൾ എന്തായാലും റിവ്യൂവിൻ്റെ കാര്യമൊന്നും ഇല്ലല്ലോ. സ്കോർസ് ആർ റൈറ്റ് ഹിയർ ആൻഡ് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു റൈറ്റ് അവേ.
10: Brought to you by
11: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർകദീൻ വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്താർ, സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
12: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
13: In association with
14: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡിസി രുചിയുമായി ഡിസി ദാബ, ബിൻ മുഹമ്മദ്, തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
9: ഇൻഫാക്റ്റ് ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും എവിടെയാണ് പോകേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ സിറ്റിയിൽ നിന്ന് കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഒരു ചായയൊക്കെ കുടിക്കാൻ പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ദേസി ദാബയിലോട്ട് പോകാനായിട്ട് മറക്കേണ്ട. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ബിഗ് സ്ക്രീനിൽ നമുക്ക് ആ ഒരു ഗെയിം എൻജോയ് ചെയ്യാനുള്ള അവസരവും കൂടിയാണ് കാത്തിരിക്കുന്നത്. ആ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് സ്കോർ അപ്ഡേറ്റിലേക്ക്. 7th ഓവർ അവസാനിക്കുമ്പോൾ 39 റൺസ്, 4 വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് നിൽക്കുന്നു. പഞ്ചാബ് എന്താണ് സംഭവിക്കുന്നത്? പഞ്ചാബ് എനിക്ക് തോന്നുന്നു ദേ ആർ മോർ സ്ട്രോങ്ങർ ഓൺ ദ ഫീൽഡിംഗ് സൈഡ്, ബട്ട് സ്റ്റിൽ ബാറ്റിംഗ് ഒക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനുണ്ടോ? എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു മാറി മറിഞ്ഞ ആ റൺ റേറ്റ് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കരമായിട്ട് റൺ റേറ്റ്. ദേ ആർ മേക്ക് ട്രൈങ് ടു മേക്ക് ഇറ്റ് സ്റ്റഡി. പക്ഷേ 10 കഴിയുന്നതിന് മുന്നേ തന്നെ 4 വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്റ്റാണ്. ആൻഡ് ആ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു പോകുമ്പോൾ 17 ബോൾസ് ഫേസ് ചെയ്ത് 17 റൺസ് സ്വന്തമാക്കി ശ്രേയസ് അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ശ്രേയസ് അയ്യർ മാക്സിമം സപ്പോർട്ട് ടീമിനെ കൊടുക്കാനായിട്ടും ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാനും ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. മറ്റ് ഭാഗത്തുള്ള ആ ഒരു പാർട്ട്നേഴ്സിൻ്റെ വിക്കറ്റ് നഷ്ടം ഇസ് എഫക്റ്റിംഗ് ദം ബാഡ് ഇറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. 7th ഓവർ കഴിഞ്ഞ് 8th ഓവറിലെ ആദ്യത്തെ ബോള് എന്തായാലും സന്തോഷമുള്ള ഒരു വാർത്ത ദേ തരുന്നു.
15: ഇറ്റ്സ് എ ബൗണ്ടറി.
9: So making it a score of ഈ ഒരു ഓവറിൽ എത്രയാണ് നമ്മുടെ സ്കോർ ആവുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 43 റൺസാണ് 4 വിക്കറ്റ് നഷ്ടത്തിൽ. 7th ഓവർ കഴിഞ്ഞ് 2nd ബോളും അവസാനിച്ചിരിക്കുന്നു. സോ ഐ വിൽ മേക്ക് യു ഗസ് ആ ഒരു ഗസ് ഗെയിമൊക്കെ തീർച്ചയായിട്ടും വരുന്നുണ്ട്. അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ കംപ്ലീറ്റ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ കൂടെയുണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ബട്ട് ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്തായാലും ഗസ് ചെയ്തിട്ട് കാര്യമില്ല. 10th ഓവർ കഴിയട്ടെ, ഐ വിൽ ബി ബാക്ക് വെരി സൂൺ. അതുവരെ ദാ ബ്യൂട്ടിഫുൾ അടിപൊളി കുറേ ട്രാക്കുകളുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത്. On your favorite FM station, Radio Sunna 91.7 FM, kettu kettu kootu kudam.

0: റേഡിയോ സുനോ 91.7 FM.
1: ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.
0: Today's Go Rate Update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
2: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ 18 ക്യാരറ്റ് ഗോൾഡ് 421 കത്തോറിയൽ, 21 ക്യാരറ്റ് ഗോൾഡ് 485 കത്തോറിയൽ. ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ 18 ക്യാരറ്റ് ഗോൾഡ് 421 കത്തോറിയൽ, 21 ക്യാരറ്റ് ഗോൾഡ് 400

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: Hi everyone, this is Hari Charan here.
3: You're listening to
2: Radio Suno. Radio Suno, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarinde Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine rizhi ariyam call 4001707
1: in association with
3: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: foldable chairs picnic balls തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
3: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ ആൻഡ്
4: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ 917 ഈവനിംഗ്സ്
5: What's up, listeners? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനർ 91.7 FM. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. വെൽ, ദാ അടിപൊളിയായിട്ടുള്ള ഗെയിം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പഞ്ചാബിന് എന്ത് പറ്റി എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്. സോ സ്റ്റോയിനേഴ്സ് ആൻഡ് ഓൾസോ ഷെഡ് ആണ് ഇപ്പോൾ ഓൺ ക്രീസ് ഉള്ളത്. രണ്ടുപേരും കൂടി മാക്സിമം പാർട്ട്ണർഷിപ്പൊക്കെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. 48 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിലാണ് പഞ്ചാബ് ഉള്ളത്. പഞ്ചാബും ഗുജറാത്തും കൂടെ ഒരു ഭയങ്കരമായിട്ടുള്ള ടഫ് കോമ്പറ്റീഷൻ, ആ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഫേസിലൂടെ ഇപ്പോൾ പഞ്ചാബ് കടന്നു കൊടുക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് മനോഹരമായിട്ടുള്ള ഫീൽഡിംഗ് ആണ് നമ്മുടെ ഗുജറാത്ത് ടീം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ് ടീംസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. അറ്റ് ദിസ് പോയിൻറ്റ് ഓഫ് ടൈം 9 ഓവേഴ്സ് അവസാനിക്കുന്നു. 10th ഓവറിലേക്ക് കടക്കുന്ന 2 ബോളുകളും തീരുമ്പോൾ നമുക്ക് 48 റൺസ് മാത്രമാണ് പഞ്ചാബ് നൽകിയിരിക്കുന്നത്. 5 വിക്കറ്റും നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഹൗ ലോങ് ദിസ് ഇസ് ഗോയിങ് ടു ലാസ്റ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്നും ആവേശത്തിന് ഒരു കുറവുമില്ല, ഗംഭീരമായിട്ട് തന്നെയാണ് ഗെയിം മുന്നോട്ട് പോകുന്നത്.
3: T20 സ്കോർ അപ്ഡേറ്റ് brought to you by
2: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർ കദീം ബക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ @ ബ്രൂക്സ് കഫേ ഖത്തർ. സർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
4: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് @ വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
3: In association with
4: Crisil Boundarygal Payumbol Asal DC Rujiyumai DC Daba Bin Mohammed Thavol Mall and Mall of Qatar.
5: അങ്ങനെ ബയസ്ഡ് ആവാതെ നമ്മൾ ഗെയിം കാണാനായിട്ടിരുന്ന് കഴിഞ്ഞാൽ എവിടേക്കോ എന്തൊക്കെയോ ഈ പറഞ്ഞ പോലെ ചില ടീമിൻ്റെ അടുത്ത് നമുക്കൊരു ഇഷ്ടം വന്നു പോകുമല്ലോ. മേ ബി അതിലുള്ള പ്ലേയേഴ്സിൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ക്രിക്കറ്റർ, അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ടീം ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഏതാണ് ആ ഒരു ടീം എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. ഞാനൊരു ചെറിയ സീക്രട്ടുമായിട്ട് തിരിച്ചെത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു സീക്രട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 ഓവേഴ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ 50 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിലാണ് പഞ്ചാബ്. സോ ഗെറ്റിംഗ് ദ റൈറ്റ് സ്കോർ അപ്ഡേറ്റ്സ് ടു യു ഇത് ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 917 evenings only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
1: in association with
0: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
0: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ
4: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 എഫ്എംഇൽ ഇത് 917 ഈവനിംഗ്സിന്റെ ടൈം Well, Sandeep ആണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു 10 overs അവസാനിക്കുമ്പോൾ 12th overഉം കഴിഞ്ഞിരിക്കുകയാണ്. സോ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പഞ്ചാബ് 66 runs എന്തായാലും ലക്കിലി 10th over കഴിഞ്ഞിട്ട് 2 over പിടിച്ചു നിൽക്കുന്നുണ്ട് അവർ. വിക്കറ്റ്സ് ഒന്നും നഷ്ടമായിട്ടില്ല, 5 wickets തന്നെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഇനിയിപ്പോൾ വിക്കറ്റ്സ് നഷ്ടപ്പെടാനുള്ള സാധ്യതയൊന്നും കുറച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്കോർ ചെയ്യാനും കൂടി പഞ്ചാബിന് പറ്റും എന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ലെറ്റ്സ് ഹോപ്പ് ഫിംഗേഴ്സ് ക്രോസ് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പഞ്ചാബ് ടീമിന് സാധിക്കട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനി പ്രെഡിക്ഷൻസിനുള്ള സമയമാണ്. ഇന്നിപ്പോൾ എന്തായാലും ടാർഗറ്റ് ഇസ് ഗോയിങ് ടു ബി സം വാട്ട് കൺഫ്യൂസിങ് എന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. അപ്പോൾ ആ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ടാർഗറ്റ് എത്രയായിരിക്കും എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000 00917 ആൻഡ് ഇഫ് യു ആർ ലക്കി ഇനഫ് തീർച്ചയായിട്ടും ബ്രൂക്സ് കഫേ നൽകുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള പ്രീമിയം കുൽഫീസ് ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇബാദിൻ്റെ ഒരു വണ്ടർഫുൾ ഹാംപറും ഇസ് എ വെയിറ്റിംഗ് യു. സോ ലെറ്റ്സ്
0: T20 സ്കോർ അപ്ഡേറ്റ് brought to you by
2: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോകുന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്താർ കദീൻ വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്ബ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ @ ബ്രൂക്സ് കഫേ ഖത്താർ സെർവിംഗ് ഹാപ്പിനെസ് കോ-പ്രസന്റഡ് ബൈ
3: ഇബാദ് സ്പോർട്സ് ഗിയർ അപ്പ് ഗെയിം ഓൺ ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ് ഇബാദ് സ്പോർട്സ് ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ് കോൺടാക്ട് 7733-9198
0: in association with
3: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേസി രുചിയുമായി ദേസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ
4: and to the listeners right now ellarum de punjab fans aayittulla aalkarakke thana santoshikkuna oru time aayirikkum karanam kazhinja oru ball mone rakshilla
0: that's a sixer
5: got up six more
4: സിക്സർ എന്ന് പറഞ്ഞ പോലെ നല്ല കിഡു സിക്സർ, ഒരു രക്ഷയില്ല കേട്ടോ. കിഡിലോ ആയിട്ട് തന്നെ എന്തായാലും ആ ഒരു പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. ഷെഡ്ജ് ആൻഡ് ഓൾസോ സ്റ്റോയിനേഴ്സ് ആണ് ഓൺ ക്രീസ് ഉള്ളത്. ആൻഡ് ഓൺ സ്ട്രൈക്ക് ഇസ് ഷെഡ്ജ് ഇഫ് ഐ എം നോട്ട് റോങ്. അതെ, ഷെഡ്ജ് ആണ്. ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ആ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പാർട്ട്ണർഷിപ്പിൽ അവർക്ക് സാധിക്കട്ടെ എന്ന് പറയുമ്പോൾ അടുത്ത ബോൾ, അതായത് 12th over കഴിഞ്ഞ് 13th overലേക്ക് കടക്കുന്ന 2nd ball നമുക്ക് നൽകുന്നത് അടുപ്പിച്ച് ഇങ്ങനെ ബൗണ്ടറീസും സിക്സേഴ്സ് ഒക്കെ വരുമ്പോൾ ചെറുതായിട്ടൊരു ടെൻഷനും ഉണ്ട്. ബട്ട് ഫിംഗേഴ്സ് ക്രോസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെറ്റ്സ് നോട്ട് പ്രെഡിക്ട് എനിത്തിങ്. ആ ഒരു ബയസ്ഡ് ആവാണ്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ റിവ്യൂലേക്കാണ് ഇത് പോകുന്നത്. ഓക്കെ, അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം പെട്ടെന്ന് നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഒക്കെ നടന്നോട്ടെ. ഞാൻ ആ ഒരു പ്രഡിക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. എത്രയായിരിക്കും മാക്സിമം സ്കോർ ചെയ്യാൻ പോകുന്നത്? 74 runs എടുത്തിട്ടുണ്ട്. 12th over കഴിഞ്ഞ് 13th overൽ 3 balls അവസാനിച്ചു. ഇനി 3 ബോളുകൾ കൂടി മാത്രമേ ഈ ഓവറിലുള്ളൂ. ആ ഒരു ഓവറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ 20 overs കംപ്ലീറ്റ് ആക്കുമ്പോൾ ഇന്ന് ടാർഗറ്റ് സെറ്റ് ചെയ്യുന്ന പഞ്ചാബിൻ്റെ ആ ഒരു സ്കോർ ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000 00917 ലക്കി വിനേഴ്സിനെ കാത്ത് ഗിഫ്റ്റുകളൊക്കെ വെയിറ്റിംഗ് ആണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ദിസ് ഇസ് യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: വചനങ്ങളിലൂടെ.
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 15 മിനിറ്റും 17 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million Rialsും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Rial ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Rialo അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമീന്നൊരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
7: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
8: യു ആർ ലിസ്ണിംഗ് ടു
7: റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgut thodangi authentic Arabic cuisine de ruji ariyam call 4001707
1: in association with
3: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
3: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ
4: ആൻഡ്
5: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ
6: Once again, welcome back. Radio Sunna 91.7 FM with the 917 evenings in the time. Sandeep Anna Kode Olladh. IPL T20 updates, they all set ആണ്. അപ്പോൾ മെസ്സേജ് ഒക്കെ ഇവിടെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. ഇന്നത്തെ ടാർഗറ്റ് 138 ആയിരിക്കുന്ന ജവാദ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജോർജ് പറയുന്നു പഞ്ചാബ് സെറ്റ് ചെയ്യാൻ പോകുന്ന ടാർഗറ്റ് 165 സന്ദീപ് എന്നുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഓൾസോ അമീർ പറയുന്നു 144 ആയിരിക്കുന്ന. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് റഫീഖ് പറയുന്നത് റഫീഖ് ബ്രോ ഒരു സെക്കൻഡ് മെസ്സേജ് സ്റ്റിൽ ലോഡിംഗ്. അപ്പോൾ റഫീഖ് ബ്രോയുടെ മെസ്സേജിലേക്ക് വരാം. ബാക്കിയുള്ള അവരൊക്കെ ഇവിടെ പെട്ടെന്ന് പഞ്ചാബിന്റെ ആ ഒരു ആവേശം കളയല്ലേ, പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ ഇങ്ങ് പോകുന്നോട്ടെ. കിഡിലോ ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാറായപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എനിക്കൊന്നും ആ 10 ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് നമ്മുടെ പഞ്ചാബിന് കംപ്ലീറ്റ് എനർജിയും വന്നിരിക്കുന്നത്.
5: In association with ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശി രുചിയുമായി ദേശി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
6: ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, അടിച്ചങ്ങോട്ട് കളിക്കുക എന്നേ ഉള്ളൂ. നമ്മുടെ മാർക്കോ ആൻഡ് ഓൾസോ സ്റ്റോയ്നേഴ്സ് ഭയങ്കരമായിട്ടുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് കുറച്ച് മുന്നേ വരെ എനിക്ക് തോന്നുന്നത് അവർ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തെടുക്കാനെടുത്ത ടൈമായിരുന്നു ഷെഡ്ജും അതേപോലെ സ്റ്റോയ്നേഴ്സും കൂടെ. ബട്ട് ഷെഡ്ജ് അൺഫോർച്ചുനേറ്റ്ലി ഇത് ഇപ്പോൾ ഔട്ടായിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരുപാട് റൺസ് സ്കോർ ചെയ്തിട്ട് തന്നെയാണ് ഔട്ടായിരിക്കുന്നത്. പെട്ടെന്നൊരു കുതിപ്പായിരുന്നു, അതായത് 5-ലും 6-ലും കടന്ന റൺ റേറ്റ് ഇതാ ഇപ്പോൾ ഓൾമോസ്റ്റ് 8-ലേക്ക് അടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് സന്തോഷമുള്ള ഒരു വാർത്ത. ആൻഡ് പഞ്ചാബ് ദേ ഇങ്ങനെ അതിഗംഭീരമായിട്ട് ഇനിയിപ്പോൾ 4 ഓവറല്ലേ ഉള്ളൂ, ഞങ്ങൾ മാക്സിമം അടിച്ച് കളിക്കാൻ പോവുകയാണ് എന്നുള്ള തീരുമാനം എടുക്കുമ്പോൾ ആ 16-ാമത്തെ ഓവർ അവസാനിക്കുമ്പോൾ 126 റൺസ് 6 വിക്കറ്റ് നഷ്ടത്തിലാണ് പഞ്ചാബ് ഉള്ളത്. ഇന്നത്തെ ഫൈനലായിട്ടുള്ള ആ ഒരു സ്കോർ സെറ്റ് ചെയ്യുമ്പോൾ ഷഫീർ വിജയ് പറയുന്നു 178 പോവും എന്നുള്ള രീതിക്ക്. അതിൻ്റെ കൂടെ തന്നെ അഖിൽ പറഞ്ഞിട്ടുണ്ട് 129, ബട്ട് 29 കഴിയും എന്നാണ് എൻ്റെയും പ്രതീക്ഷ. ലെറ്റ്സ് വെയിറ്റ്, ഫിംഗേഴ്സ് ക്രോസ്ഡ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡിക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. പഞ്ചാബ് ഇന്ന് എത്രയാണ് ആ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് ഗുജറാത്തിന് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM IPL.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: 917 Evenings.
0: Marza Group presents Suno Booth 140, the complete election updates. Presented by
6: Marza Hypermarket. Be fresh, be you.
0: Supported by
6: Signature by Marza and Sky Digital.
0: Elevating brands in the digital sky.
7: പെട്ടി പെട്ടി ബാലറ്റ് പെട്ടി പെട്ടി തുറന്നപ്പോൾ ആര് ജയിച്ചാലും തോറ്റാലും ഈ വരികൾ മാത്രം പാടുന്ന കാലമൊക്കെ കഴിഞ്ഞു. സിനിമാ പാരടികളും പുത്തൻ പാട്ടുകളും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു ആഹ്ലാദ ഗാനങ്ങളായി. ഇനി പുറത്തു വരാനിരിക്കുന്നത് ഓരോ സ്ഥാനാർത്ഥികളുടെയും എക്സ്ക്ലൂസീവായ ആഘോഷ പാട്ടുകളാണ്. പാരഡി പാട്ടുകളിലെ പുതിയ ട്രെൻഡ് വാഴാച്ചുവാണ്. എന്തായാലും ആരുടെയൊക്കെ പാട്ടുകൾ വെളിച്ചം കാണുമെന്നും ഏതെല്ലാം പാട്ടുകൾ പെട്ടിയിലിരിക്കുമെന്നും കാത്തിരുന്നു കാണാം.
0: Marza Group presents Suno Booth 140, the complete election updates. Presented by
6: Marza Hypermarket. Be fresh, be you.
0: Supported by
6: Signature by Marza and Sky Digital.
0: Elevating brands in the digital sky. Radio Suno 91.

0: Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarinde Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de ruchi ariyam call 4000 1707
1: in association with
3: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
3: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ ആൻഡ്
4: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 419 ഖത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 485.50 ഖത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 512 ഖത്തറിയാൽ, 24 ക്യാരറ്റ് ഗോൾഡ് 586 ഖത്തറിയാൽ. ഗോൾഡ് റേറ്റ് ഈസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
3: ചിരിക്കാൻ റെഡി ആയിക്കോളൂ, മധുവിധു ഒരുങ്ങി.
4: A brand new Amrutraj.
5: Mr. Most Eligible Bachelor of Kochambalam ജനിച്ചു.
3: വിഷ്ണു അരവിന്ദിന്റെ സംവിധാനത്തിൽ ഷർഫുദ്ദീൻ, ജഗദീഷ്, കല്യാണി പണിക്കർ, സായികുമാർ തുടങ്ങി വമ്പൻ താരനിരയുമായി മധുവിധു.
6: എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്.
7: നാട്ടുകാർ പറഞ്ഞാലും കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ എന്തോ കുഴപ്പമില്ല.
3: മധുവിധു വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
8: ഹായ്, ഞാൻ കമൽ.
0: യു ആർ ലിസണിംഗ് ടു
8: റേഡിയോ സുനോ. കേട്ട്

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarinde Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4000 1707
1: in association with
3: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
3: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ ആൻഡ്
4: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ

0: ഹാപ്പിനെസ് ഫ്രീക്വൻസി.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: കേരള രാഷ്ട്രീയം നെഞ്ചിടിപ്പോടെ ഉറ്റുനോക്കുന്ന വിധിദിനം. വമ്പൻ പ്രതീക്ഷകളോടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട മുന്നണികൾ. ഭരണത്തിന് തുടർച്ചയോ മാറ്റമോ? കുതിച്ചുയർന്ന പോളിംഗ് സൂചിപ്പിക്കുന്നതെന്ത്? നിശബ്ദ വോട്ടുകൾ ആരെ പിന്തുണയ്ക്കും? പ്രവചനാതീതമായ ജനവിധിയുടെ ലൈവ് അപ്ഡേറ്റ് ഓൺ റേഡിയോ സുനോ.
4: ഓൺ എയർ ആൻഡ് ഓൺലൈൻ.
3: മർജ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140,
4: ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്.
5: Presented by
6: Marsa Hypermarket. Be fresh, be you.
5: Supported by
6: Signature by Marsa and Sky Digital.
3: Elevating brands in the digital sky.
7: മലയാള സിനിമയിൽ നിന്നും ഒരു പുത്തൻ പരീക്ഷണ ചിത്രം. രസകരമായ ഒരു യാത്രയുടെ കഥ പറയുന്ന സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്യുന്ന കറക്കം. സംഗീതം സൗത്ത് ഇന്ത്യൻ ഹിറ്റ് മേക്കർ സാം സിയസ്, ശ്രീനാഥ് ഭാസി, സിദ്ധാർത്ഥ് ഭരതൻ, ജീൻ പോളാൽ, ബിശുക്കുട്ടൻ തുടങ്ങിയ മികച്ച താരനിരയും. May 8 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
8: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
9: 917 evenings.
10: അങ്ങനെ നീ ആ കാര്യത്തിന് ഒരു തീരുമാനമായിട്ടുണ്ട്. വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 FM. ഇത് 917 evenings ടൈം. Well, നമ്മുടെ IPL updates. The ആദ്യത്തെ ആ ഒരു ഇന്നിങ്സ് അതിമനോഹരമായിട്ട് തന്നെ അവസാനിച്ചിരിക്കുന്നു. നോട്ട് ബാഡ്, നോട്ട് ബാഡ്. പഞ്ചാബ് എന്തായാലും ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ച ഒരു സ്കോറിലേക്കല്ല, അതിലും വലിയൊരു സ്കോർ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പഞ്ചാബ് ടീം ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നത്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ സെക്കൻഡ് ടീം ഗുജറാത്തിന് വേണ്ടി. അവരിന് എത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്.
11: T20 score update
12: brought to you by
13: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർകദീൻ വക്ര, VFS ഗ്ലോബൽ സെന്ററിന് സമീപം, ഉഗ്മ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്താർ. സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
14: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
15: In association with
16: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശി രുചിയുമായി ദേശി ദാബ, ബിൻ മുഹമ്മദ്, തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
10: വണ്ടർഫുള്ളി പ്ലേഡ് പഞ്ചാബ് ദേ. അതിമനോഹരമായിട്ട് ആ ഒരു ടാർഗറ്റും സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. 163 is the score they have taken. So obviously 164 ആണ് നമ്മുടെ ടീം ഗുജറാത്ത് എടുക്കേണ്ടത്. ഇന്നിങ്സ് ബ്രേക്കിലേക്ക് കടക്കുമ്പോൾ 20 overs കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 9 wicket, ആ ഒരു എഡ്ജിൽ തന്നെ 9 wicket നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പഞ്ചാബ് ഈ ഒരു സ്കോറിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിന് മുന്നേ ഒക്കെ ഒരു ആവറേജ് പേസിൽ കളിക്കുന്ന എല്ലാവരും തന്നെ 150 അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു 150 റേഞ്ചാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് റൺസ്. വെൽ പ്ലേഡ് എന്ന് തന്നെ പറയണം. ഇനി ഇപ്പോൾ നമ്മൾ ഗുജറാത്ത് എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ടൈറ്റായിട്ട് പഞ്ചാബിൻ്റെ ആ ഒരു ഫീൽഡിംഗ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നുമില്ല. സോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ പ്രഡിക്ഷൻസ് ആരും ഇന്ന് അടുത്തെത്തിയില്ല എന്നുള്ളതാണ് സംഭവം. 178 ഒക്കെ പറഞ്ഞിട്ടുണ്ട്, 156 പറഞ്ഞിട്ടുണ്ട്, 165 പറഞ്ഞിട്ടുണ്ട് ജോർജ്. യെസ്, ജോർജ് ഏകദേശം അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് ഇന്ന് ആ ഒരു ഉത്തരം നമുക്ക് ആ ഒരു ഏകദേശം ഫിഗറുമായിട്ട് എത്തിയിട്ടുണ്ട്. 165, ബട്ട് എനിക്ക് തോന്നുന്നു 165 ക്യാൻ ബി ഗിവൺ അല്ലേ. 164 ആണ് ടാർഗറ്റ്. 1 run കുഴപ്പമില്ല.

അപ്പോൾ ജോർജ് അടിപൊളിയായിട്ട് ഗസ് ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും ജോർജിന് ഒരു അടിപൊളി കൺഗ്രാജുലേഷൻസ് പറയണമല്ലോ തീർച്ചയായിട്ടും. സോ ദ ഫ്രം ദി എൻറ്റയർ ടീം കൺഗ്രാറ്റ്സ്. അപ്പോൾ ജോർജ് ബ്രോ ആ ഒരു കോൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോസോനോ 91.7 FM. ഗിഫ്റ്റുകളൊന്നും തീർന്നിട്ടില്ല, ബാക്കിയുള്ള ഗിഫ്റ്റും സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ കൂടെയുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് വെയിറ്റ് ഫോർ ദി അപ്ഡേറ്റ്സ്. ആദ്യത്തെ ഇന്നിങ്സ് കഴിയുമ്പോൾ ഇനി നമ്മൾ വെയിറ്റിംഗ് ആണ് രണ്ടാമത്തെ ആ ഒരു ഇന്നിങ്സ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട്. ലെറ്റ്സ് ബി ബാക്ക് ദ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് തന്നുകൊണ്ട് തന്നെ. ദിസ് ഇസ് സന്ദീപ് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോസോനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 917 evenings only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarinde Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam call 4001707
1: in association with
3: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: ഫോൾഡബിൾ ചെയർസ് പിക്നിക് ബോൾസ് തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
3: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ ആൻഡ്
4: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ
5: Welcome back, Radio Suno 91.7 FM. ഇത് 917 evenings in the time. വെൽ, ഈ ഒരു ടൈമിൽ ഒരുപാട് അപ്ഡേറ്റുകൾ പറയാനുണ്ട്. ഏറ്റവും സന്തോഷം തരുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് നമുക്ക് പഞ്ചാബ് ടീം ദേ കുറച്ച് മുന്നേ തന്നിരിക്കുന്ന ആ ഒരു സ്കോർ എന്ന് പറയുന്നത്. IPL T20 ഗംഭീരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കൂടെയുണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ദിസ് ഇസ് യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. എനിക്ക് തോന്നുന്നത് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ എവിടെ െങ്കിലുമൊക്കെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ലൈഫിൻ്റെ മിസ്റ്റേക്സ് വന്നാൽ വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ആ മിസ്റ്റേക്ക് ഉണ്ടാക്കിയത് അങ്ങ് ഓപ്പണായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയുക. ലെറ്റ് ഇറ്റ് ബി ഓഫീസ്, ലെറ്റ് ഇറ്റ് ടു ബി യുവർ ഫാമിലി, ലെറ്റ് ഇറ്റ് ടു ബി ഇറ്റ് ടു യുവർ ഫ്രണ്ട്സ്, ആർക്കാണെങ്കിലും ആ ഒരു അപ്ഡേറ്റ് ഇതാ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ നേരിടുക പ്രശ്നങ്ങളെ. അതിൻ്റെ അവസാനം നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വരും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. അതായത് ഇപ്പോൾ നമ്മുടെ പഞ്ചാബ് ടീം നേരിട്ട പോലെ തന്നെ ആദ്യം തുടക്കത്തിൽ കുറേയധികം വിക്കറ്റുകൾ പോകുന്നു, അതേപോലെ തന്നെ അവരുടെ മുഖത്തുള്ള കോൺഫിഡൻസ് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയപ്പോഴും ഐ കുഡ് സി സ്റ്റോനസ് ഒരു രക്ഷയില്ലാതെ തന്നെ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ഫോർ ദയർ ടീം മെമ്പേഴ്സ്. അപ്പോൾ ആ ഒരു പാർട്ട്ണർഷിപ്പൊക്കെ തന്നെ ഗംഭീരമായിട്ട് ഒരു സ്കോറിലേക്ക് 163 എന്നുള്ള ആ ഒരു നമ്പറിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. 164 റൺസ് വേണം ഗുജറാത്ത് ടീമിന് ഇന്നത്തെ ആ ഒരു കടമ്പ ഒന്ന് കടക്കാനായിട്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദയർ സ്കോർസ് ആസ് വെൽ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം.
0: T20 സ്കോർ അപ്ഡേറ്റ് brought to you by
2: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർ കദീൻ വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്താർ, സെർവിംഗ് ഹാപ്പിനെസ്. കോ പ്രസന്റഡ് ബൈ
6: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
3: In association with
1: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡിസി രുചിയുമായി ഡിസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
5: യെസ്, വാട്ട് എ സ്റ്റാർട്ട്, വാട്ട് എ സ്റ്റാർട്ട്. ശരിക്കും ഗംഭീരമായിട്ടുള്ള സ്റ്റാർട്ട് തന്നെ. ദേ നമ്മുടെ സുദർശൻ ഹാസ് സ്റ്റാർട്ടഡ് ഇറ്റ് ടു ദി ബൗണ്ടറി. ആദ്യത്തെ രണ്ട് ബോളെ ആയിട്ടുള്ളൂ.
0: ഇറ്റ്സ് എ ബൗണ്ടറി.
5: Yes, it was actually racing to the boundary. അപ്പോൾ ആ ഒരു റേസിൻ്റെ അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ ഗുജറാത്ത് ടീം ദേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് വിത്ത് മിസ്റ്റർ ശുഭ്മാൻ ആൻഡ് ഓൾസോ സുദർശൻ. രണ്ടുപേരും കൂടെ തന്നെ എനിക്ക് തോന്നുന്നു അതിഭയങ്കരമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ദെൻ ഗുജറാത്തിൻ്റെ അടുത്ത ആ ഒരു കോൺഫിഡൻസ് ഇസ് വാട്ട് ഐ കുഡ് സി. ആദ്യത്തെ മൂന്ന് ബോളുകൾ അവസാനിക്കുമ്പോൾ 8 റൺസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. സോ ഈ ഒരു എനർജി തീർച്ചയായിട്ടും മുന്നോട്ട് പോവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്, കാണേണ്ടതായിട്ടുണ്ട്. വി ഹാവ് ടു വെയിറ്റ് ഗൈസ്, കം ഓൺ. അപ്പോൾ ആ ഒരു വെയിറ്റിങ്ങിൽ നിങ്ങളുടെ കൂടെ തന്നെ എല്ലാ അപ്ഡേറ്റും എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെ ഉള്ളത് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ആ ഒരു വെയിറ്റിങ്ങിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയേറെ ട്രാക്കുകളും വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. This is Khata's favorite frequency 91.7 FM. Keta keta, kutu down.

0: Guru presents Suno Booth 140 The complete election updates presented by
1: Marsa Hypermarket Be Fresh Be You
0: supported by
1: Signature by Marsa and Sky Digital
0: elevating brands in the digital sky
1: കേരളം വോട്ടെണ്ണലിനായി ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിച്ചാൽ പൂർത്തിയാകുന്നതുവരെ ഇടവേളയുണ്ടാകില്ല. അതത് മണ്ഡലങ്ങളിലെ വരണാധികാരിയുടെ ചുമതലയിലാണ് ഓരോ കേന്ദ്രത്തിലെയും
0: വോട്ടെണ്ണൽ.
1: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു
0: സപ്പോർട്ടഡ് ബൈ
1: സിഗ്നേച്ചർ ബൈ മർസ ആൻഡ് സ്കൈ ഡിജിറ്റൽ
0: എലിവേറ്റിംഗ് ബ്രാൻഡ്സ് ഇൻ ദി ഡിജിറ്റൽ സ്കൈ.
2: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
0: ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
2: റേഡിയോ സുനോ.
3: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: You're listening to...
5: Joy Alukas 917 Evenings
0: presented by
6: Joy Alukas world's favorite jeweler
7: powered by
8: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam. Call 4001707
9: in association with
10: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
11: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
12: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
0: ആൻഡ്
2: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഹായ്, ഞാൻ ദേവാനന്ദ്. കത്തരണ്ട് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
4: നൈൻ 1 7 ഈവനിങ്സ്.

0: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. ഗംഭീരമായിട്ടുള്ള ഒരു മാച്ച്, അതിലും ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റ്സ് ദാ നിങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുന്ന ടൈം. ഇൻഫാക്ട് കറക്റ്റ് സമയത്താണ് എത്തിയിരിക്കുന്നത്. ഞാൻ സ്കോർ പറയാൻ വേണ്ടി സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ അടിപൊളി ഒരു സിക്സർ, ഒരു രക്ഷയില്ല കേട്ടോ. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഗുജറാത്ത് ദാ തന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അങ്ങനെ സിക്സർ മാത്രം പറഞ്ഞാൽ പോരല്ലോ, സ്കോർ അറിയാൻ വേണ്ടിയിട്ട് കുറേ അധികം പേര് തന്നെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സോ വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു IPL സ്കോർ അപ്ഡേറ്റ്.
1: T20 സ്കോർ അപ്ഡേറ്റ് brought to you by ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്താർ കദീം വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്താർ, സെർവിംഗ് ഹാപ്പിനെസ്. കോ പ്രസന്റഡ് ബൈ ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198. In association with
2: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശീയ രുചിയുമായി ദേശീയ ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
0: All right. എന്തായാലും ഗെയിം ഭയങ്കരമായിട്ട് തന്നെ നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സർപ്രൈസിന് ആഡ് ഓൺ എന്ന് പറയുന്ന പോലെ തന്നെ അഞ്ചാമത്തെ ഓവറിലേക്ക് ഓൾമോസ്റ്റ് കടക്കുന്ന ഈ ഒരു ടൈം 44 runs, ഒരു വിക്കറ്റ് മാത്രമാണ് നഷ്ടമായിട്ടുള്ള ഗുജറാത്തിന്, വിച്ച് ഇസ് ആഡ് ഓൺ. ഈ ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്നു അതൊരു ആഡ് ഓൺ തന്നെയാണ്. ആൻഡ് അവരെ അടിച്ച് കളിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് മിസ്റ്റർ സുദർശൻ ആൻഡ് ഓൾസോ ബട്ട്ലർ ആണ് ഓൺ ക്രീസ് ഉള്ളത്. 13 balls, 19 runs ആണ് സുദർശൻ അടിച്ചേക്കുന്നത്. അതേപോലെ തന്നെ 10 balls നിന്നും 15 runs സ്വന്തമാക്കി ബട്ട്ലറും അവിടെയുണ്ട്. ഈ ഒരു ഓവറൊക്കെ കംപ്ലീറ്റ് ആവുമ്പോൾ തീർച്ചയായിട്ടും അഞ്ചാമത്തെ ഓവറിൽ വളരെ സേഫ് ആയിട്ട് തന്നെ ഗുജറാത്ത് എത്തിയിട്ടുണ്ട്. 44 runs, ഒരു വിക്കറ്റ് മാത്രമാണ് നഷ്ടമാകുന്നത്. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നു. ദിസ് ഇസ് യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ, റേഡിയോ സുനോ 91.7 FM. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലോട്ട് നമുക്ക് പോവാം. തീർച്ചയായിട്ടും ഞാൻ അടുത്ത തവണ എത്തുമ്പോൾ കുറച്ചധികം നല്ല സ്കോറിലേക്കും അതേപോലെ തന്നെ പെർഫോമൻസുമായിട്ട് ഗുജറാത്ത് ടീമിന് മാറാനായിട്ട് സാധിക്കട്ടെ. ഇൻഫാക്ട് പഞ്ചാബിനും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പോഴത്തേക്കും എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന സിനിമയിലെ ഗാനം കമിങ് അപ്പ്. ചെന്നൈ സെൻട്രൽ

0: This Radio Suno 91.7 FM
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
0: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler,
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
1: in association with
0: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
0: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ. ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ വെവ്വേറെയല്ല, കൂടിയിരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നിസ്സംശയം ബർക്കത്ത് സംഘത്തിന്റെ കൂടെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
2: യു ആർ ലിസണിംഗ് ടു
1: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: One, seven evenings.

വെൽക്കം ബാക്ക് റേഡിയോ റൈറ്റ് 1.7 FM. 7 മണി കഴിഞ്ഞ 47 മിനിറ്റ് ആവുന്നു. സമയം ദാന്ന് പറയുന്നതിന് മുന്നേ ഇങ്ങനെ ഷഡ് പടയുന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിമനോഹരമായിട്ടുള്ള പെർഫോമൻസ് തന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ രീതിയിൽ വിക്കറ്റ്സ് ഒന്നും പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ 8th ഓവർ ആയപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ സമയമായി. എന്താ നമ്മുടെ ബട്ട്ലർ പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു വിക്കറ്റ്, 2nd wicket, ഞാൻ അത്രയും ഹാപ്പി ആയിട്ട് വന്നതായിരുന്നു. ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് രണ്ടുപേരും കൂടിയാണ് ഇത്രയധികം ആ ഒരു റൺ റേറ്റ് ഒക്കെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സുദർശനും ബട്ട്ലറും കൂടെ ഓൺ ക്രീസ് കൊണ്ടുവന്നേക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് ഇസ് ഇറീപ്ലേസബിൾ. അപ്പൊ ആ ഒരു ഇറീപ്ലേസബിൾ ആയിട്ടുള്ള എനർജി ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സക്സസ്സിലേക്ക് കൊണ്ടുവിടുവോ ഗുജറാത്തിനെ എന്നുള്ളത് എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞാലേ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. 8 overs കംപ്ലീറ്റ് ആവുമ്പോൾ 69 runs രണ്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് ഈ ഒരു പോയിന്റിൽ ഗുജറാത്ത് ഉള്ളത്. ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ദാ അവരൊരു ബ്രേക്കിന് പോയിരിക്കുകയാണ് ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ആരും വിഷമിക്കേണ്ട, ഓൾ ദ ടീംസ് ഹാവ് ദെയർ ഓൺ വിഷസ് അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു വിഷ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് ടീംസിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഡു പ്രേ ഫോർ യുവർ ലക്കി ടീം ഓർ യുവർ ഫേവറേറ്റ് ടീം. അപ്പോൾ ആ ഒരു ഫേവറേറ്റ് ടീം വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും നടക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാനും വെയിറ്റിംഗ് ആണ് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട്. ഇന്നത്തെ ഗെയിം ആരാണ് ജയിക്കാൻ പോകുന്നത്, ആ ഒരു പ്രഡിക്ഷൻ എന്താ തുടങ്ങാത്തത് എന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ അടുത്ത് യെസ് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട്, അതായത് ഒരു 2 overs കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ചർച്ചയിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും. ഇപ്പം എന്തായാലും പ്രെഡിക്റ്റ് ചെയ്യാം, എന്നാലും ആ ഒരു പ്രെഡിക്ഷൻ 2 ഓവർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, സോ ആസ് ഓഫ് നൌ ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോസ് 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 6:30 സന്ദീപാണ് കൂടെയുള്ളത്. അങ്ങനെ ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന IPL അപ്ഡേറ്റ്സുമായിട്ട് ഹലോ വിപിൻ കുമാർ നമുക്കൊരു മെസ്സേജ് ഇവിടെ അതിന് മുന്നേ ആയിട്ട് അയക്കുന്നുണ്ട്. അപ്പൊ വിപിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഹായ് ആണോ പറയാൻ പറഞ്ഞിരിക്കുന്നത്. ഹായ് ബ്രോ, ബ്രോയ്ക്ക് ഒരു ഹായ് പറഞ്ഞു. മൈ വൈഫ് ആൻഡ് ദ സൺ അശ്വിനി ആൻഡ് റിഥാനാണ് ആ ഒരു മെസ്സേജ് എന്തായാലും പറയാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഹലോ വിഷ് ചെയ്യുന്നു രണ്ടു പേർക്കും. ആൻഡ് ഓൾസോ ഇതേപോലുള്ള ക്യൂട്ട് മെസ്സേജസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ വിപിൻ ബ്രോ, ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. ആൻഡ് ഓൾസോ ഈവനിങ് ടൈം ദേ പുറത്തോട്ട് ൊക്കെ ഒന്ന് ഇറങ്ങി ഫാമിലി ആയിട്ട് ഇഫ് ദേ ആർ ഹിയർ തീർച്ചയായിട്ടും ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഒരുപാട് ഇവൻസും കാര്യങ്ങളും ചുറ്റുമുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലിൽ ഇതാ കഴിഞ്ഞ ആഴ്ചയും നമുക്ക് ഒരുപാട് ഇവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ആഴ്ചത്തെ ഇവൻ്റ് എന്താണ്, ഈ ആഴ്ച വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇനി നടക്കാൻ പോകുന്നത് ഒക്കെ പറയാനായിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ ദേ ഇവിടെ റെഡിയാണ്. ബട്ട് അതിന് മുന്നേ ഏറ്റവും വലുതായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഓൾമോസ്റ്റ് ആ ഒരു സ്കോർ, ഈ ഒരു ടൈമിൽ സ്കോർ അറിയാനാണ്. In association with Crisil Boundarygal Payumbol Asal DC Rujiyumai DC Daba Bin Mohammed Thavol Mall and Mall of Qatar. യെസ്, അങ്ങനെ നമ്മുടെ അപ്ഡേറ്റ്സ് ഒക്കെ ആ സ്കോറിലേക്ക് എല്ലാവരുടെയും, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് കണ്ണ് നട്ടൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഗുജറാത്തും പഞ്ചാബും തമ്മിലുള്ള 46-ാമത്തെ IPL മാച്ച് ഇങ്ങനെ നടക്കുമ്പോൾ 46-ാമത്തെ മാച്ച് വരെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഓ മൈ ഗാഡ്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര പെട്ടെന്ന് ആ ഒരു മാച്ചൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നതെന്നുള്ളത്. സുന്ദർ ആൻഡ് ഓൾസോ സുദർശൻ ആണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈമിൽ അവരുടെ തമ്മിലുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് ഒക്കെ തന്നെ നന്നായിട്ട് പോകുന്നു. ആൻഡ് സുന്ദർ ഇസ് ഓൺ സ്ട്രൈക്ക്. ഈ ഒരു ടൈമിൽ 33 ബോൾസിൽ നിന്നും 42 റൺസ് സ്വന്തമാക്കുന്ന സായ് സുദർശൻ, യെസ് യു ആർ ദ മാൻ ടുഡേ. ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഗുജറാത്ത് ടീമിന് വരുന്ന ആ ഒരു ടൈമിൽ പാർട്ട്ണർഷിപ്പ് പാർട്ട്ണർ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം 3rd wicket ആ ഒരു 3rd wicket പോയപ്പോഴും തീർച്ചയായിട്ടും റൺ റേറ്റ് ഒക്കെ വലുതായിട്ട് അങ്ങ് കുറയാണ്ട് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 7.87 അടുപ്പിച്ച് നമുക്കിപ്പോൾ കറണ്ട് റൺ റേറ്റ് ഉണ്ട്. ദെൻ റിക്വയർഡ് ഇസ് 8.79. വലിയ വ്യത്യാസമില്ല എങ്കിൽ പോലും അത് കവർ ചെയ്തെടുക്കാൻ ഗുജറാത്തിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ഗുജറാത്ത് ദാ 101 റൺസ് 3 wicket നഷ്ടത്തിലാണ് ഈ ഒരു പോയിന്റിൽ മുന്നോട്ട് പോകുന്നത്. 13rd over അവസാനിക്കുന്നു. ലാസ്റ്റ് ബോളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു പോയിന്റിൽ 101 ആണോ റൺ മാറുന്നുണ്ടോ എന്ന് ചോദിച്ച എന്നോട് അല്ല, ബൗണ്ടറി പോയിട്ടില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു ഇതിൽ ആ ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്നത് 2 റൺസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മേക്കിംഗ് ഇറ്റ് എ ടോട്ടൽ ഓഫ് 103 out of 3 എന്നുള്ള ആ ഒരു സ്കോറിലേക്കാണ് ഇപ്പോൾ ഗുജറാത്ത് എത്തുന്നത്. തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം ബാക്കിയുള്ള ആ ഒരു അപ്ഡേറ്റ്സിനായിട്ട്. ഇന്നത്തെ ദിവസം ആരാണ് ജയിക്കാൻ പോകുന്നത് അറിയേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഗസ്സസും കാര്യങ്ങളും പ്രഡിക്ഷൻസ് ഒക്കെ തന്നെ തുടങ്ങിക്കോളൂ. വെദർ ഇറ്റ്സ് ഗോയിങ് ടു ബി ഗുജറാത്ത് ഓർ പഞ്ചാബ്, മെസ്സേജസ് പോകുന്നോട്ടെ. ഞാൻ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ അപ്ഡേറ്റ് അറിയാനായിട്ട്.

0: This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഹായ് നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
3: ഇനി നമ്മൾ എന്ത് ചെയ്യും?
2: റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4001707
1: in association with
3: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
3: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ ആൻഡ്
4: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ
5: Welcome back once again, Radio Sonar 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. ഇന്നത്തെ ദിവസം പ്രൊഡിക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വൈ ബിക്കോസ് ആ ഒരു 10-ാമത്തെ ഓവറൊക്കെ നമ്മൾ കഴിഞ്ഞ 15 വരെ എത്തുമ്പോൾ തീർച്ചയായിട്ടും 124 റൺസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 30 ബോൾസിൽ നിന്നും 40 റൺസ് സ്വന്തമാക്കാനായിട്ട് ഗുജറാത്തിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. സുന്ദർ ആൻഡ് ഓൾസോ രാഹുൽ ആണ് ഓൺ ക്രീസ് ഇപ്പോൾ ഉള്ളത്. വിക്കറ്റ്സ് യെസ് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുറച്ച് മുന്നേ വരെ നമുക്ക് തേർഡ് വിക്കറ്റ് വരെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ദാ വീണ്ടും ഒരു വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. സോ 4 വിക്കറ്റ്സ് പോകുമ്പോൾ 124 റൺസുമായിട്ട് ഗുജറാത്ത് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് സേഫ് തന്നെയാണ്. പക്ഷേ നമ്മളുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമ്പോൾ പലർക്കും പല എന്താണ് അഭിപ്രായങ്ങളായിരിക്കാം. അപ്പോൾ ആ ഒരു അഭിപ്രായത്തിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കണ്ട. ലക്കി വിന്നേഴ്സിനെ കാത്ത് കുറച്ചധികം ഗിഫ്റ്റുകൾ തന്നെ വെയിറ്റിംഗ് ആണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദാ മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM.

0: Marza Group presents Suno Booth 140, the complete election updates. Presented by
1: Marza Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marza and Sky Digital.
0: Elevating brands in the digital sky.
1: നാളെ രാവിലെ 8 മണിക്ക് തപാൽ വോട്ട് എണ്ണി തുടങ്ങും. 30 മിനിറ്റിന് ശേഷം ഇവിഎമ്മിലെ വോട്ടെണ്ണൽ തുടങ്ങും. തപാൽ വോട്ടുകൾ ഇല്ലാത്ത മണ്ഡലങ്ങളിൽ 8 മണിക്ക് തന്നെ ഇവിഎം വോട്ടെണ്ണൽ ആരംഭിക്കും. 14 മേശകളിലും ഒരേ സമയത്താണ് വോട്ടെണ്ണൽ.
0: മർസ ഗ്രൂപ്പ് പ്രസന്റ്സ് സുനോ ബൂത്ത് 140, ദി കംപ്ലീറ്റ് ഇലക്ഷൻ അപ്ഡേറ്റ്സ്. പ്രസന്റഡ് ബൈ
1: മർസ ഹൈപ്പർമാർക്കറ്റ്. Be fresh, be you.
0: Supported by
1: Signature by Marza and Sky Digital.
0: Elevating brands in the digital sky.

0: Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarinde Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruchi ariyam call 4000 1707
1: in association with
3: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
4: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
5: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ ആൻഡ്
6: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുൺ 91.7 FM. ഇത് 917 ഇവനിംഗ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. 8 മണി കഴിഞ്ഞ 40 മിനിറ്റും 40 സെക്കൻഡും ആവുന്നു. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും വളരെയധികം വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ട് IPL T20 സ്കോറിലേക്ക്.
1: Brought to you by ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർ കദീൻ വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്തർ. സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198. In association with Crisil. Boundary gal payumbol asal DC rujiyumai DC Daba, Bin Mohammed, Tower Mall and Mall of Qatar.
0: All right, എനിക്ക് തോന്നുന്നു ആ ഒരു അപ്ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഹോൾഡർ ആൻഡ് വാഷിംഗ്ടൺ ഓൺ ക്രീസ് ഉണ്ട്. ആൻഡ് ഓൾസോ വാഷിംഗ്ടൺ 21 ബോൾസ് നേരിട്ടിട്ട് നേരെ 33 റൺസ് സ്വന്തമാക്കിയിട്ട് നിൽക്കുകയാണ്. 9 ബോളുണ്ട് ആൻഡ് ഓൾസോ 13 റൺസും. വെദർ ഇറ്റ് ഇസ് പോസിബിൾ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് പ്രിറ്റി മച്ച് പോസിബിൾ ഗൈസ്. ആൻഡ് ഫൈനലി ഇതാ അവസാന നിമിഷം വിക്കറ്റുകൾ നഷ്ടപ്പെടാണ്ട് സൂക്ഷിക്കേണ്ടത് ഗുജറാത്തിൻ്റെ കടമയാണ്. ഒരു പക്ഷേ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നവർ കേൾക്കുന്നില്ലായിരിക്കാം എങ്കിൽ പോലും ഈ ഒരു ടൈമിൽ അത് വളരെ എന്താണ് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് എ കോമൺ സെൻസ് അല്ലേ. നമുക്ക് വളരെയധികം ബോളുകളൊന്നും ബാക്കിയില്ല. പക്ഷേ ദെൻ നമ്മുടെ വിക്കറ്റ്സ് ഇപ്പോൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതങ്ങ് മാക്സിമം ഹോൾഡ് ചെയ്യുക. യു ഹാവ് ഇനഫ് ഓഫ് ബോൾസ്. 8 ബോൾസ് ഉണ്ട്, 12 റൺസ്, 2 ബോളിൽ തീർക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വി ഗിവ് വാല്യൂ ഫോർ എവറിത്തിങ് അപ്പോൾ ആ ഉള്ള വിക്കറ്റ്സും കാര്യങ്ങളുമൊക്കെ മാക്സിമം ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ അയ്യോ വൈ ദിസ് ഇസ് ഹാപ്പനിങ്. യെസ്, ആ ഒരു വിക്കറ്റാണ് ഈ ഒരു സമയം. ഞാൻ പറഞ്ഞില്ലേ കളിയുടെ ഗതി ഏത് സമയത്തും മാറാം എന്നുള്ളതാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം. ആ അവസാനത്തെ ഓവറിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഒരു വിക്കറ്റ് കൂടി നഷ്ടമായിരിക്കുന്നു. അതായത് 18-ാമത്തെ ഓവർ കഴിഞ്ഞു, 19-ാമത്തെ ഓവർ കംപ്ലീറ്റ് ആവാൻ ഒരു ബോൾ ബാക്കിയുള്ളപ്പോഴാണ് ആ ഒരു ശരിക്കും മണ്ടത്തരം ആണെന്ന് പറയാൻ പറ്റില്ല. ഹോൾഡർ പെട്ടെന്ന് ജയിക്കാനുള്ള ആ ഒരു ആവേശത്തിൽ അടിച്ചതാണ്, സിക്സർ പോകേണ്ട ബോളായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് നേരെ ചെന്നത് ഒരു ക്യാച്ചായിട്ട്. അയ്യോ എന്തായാലും ലാസ്റ്റ് മൊമെൻ്റ് എന്തായാലും ആ ഒരു വിക്കറ്റ് കൂടി നഷ്ടപ്പെടുമ്പോൾ 6 വിക്കറ്റാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ടീമിന്. യെസ് പഞ്ചാബ്, വാട്ട് എക്സാക്ട്ലി ആർ യു ഡൂയിങ്? തീർച്ചയായിട്ടും പഞ്ചാബ് ഭയങ്കര സന്തോഷമാണ്. ആ ഒരു ഇത് ജേസൺ ഹോൾഡറിൻ്റെ വിക്കറ്റാണ് ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് പഞ്ചാബ്, യു ആർ ഡൂയിങ് എൻ അമേസിങ് ഫീൽഡിംഗ് വർക്ക് ഓവർ ദെയർ. തീർച്ചയായിട്ടും അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആവേശം കൂടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതേപോലുള്ള ഓരോ സംഭവങ്ങൾ കാണിക്കും. പക്ഷേ ഇനിയിപ്പോൾ ബ്യൂട്ടിഫുള്ളി ജയിക്കാനുള്ള രീതിയിലുള്ള ബോളും കാര്യങ്ങളും ഒക്കെ തന്നെ കയ്യിലുണ്ട്. 7 ബോളുണ്ട്, 12 റൺസേ ഉള്ളൂ. വളരെയധികം സാവധാനത്തോട് കളിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ഗെയിം നമുക്ക് വിൻ ചെയ്യാമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ലെറ്റ് ദാറ്റ് കണ്ടിന്യൂ. കാരണം എനിക്കിവിടെ വേറൊരു സംഭവം പറയാനായിട്ട് കുറേ നേരമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം. ആൻഡ് ഓൾസോ ഏറ്റവും അധികം ഖത്തർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്, എങ്ങനെ ഞാനിത് പറയാണ്ടിരിക്കും. ആൻഡ് വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ അനദർ സ്പോർട് ഇവൻറ്റ് ഇൻ ഖത്താർ. So welcoming you back once again to Radio Suno 91.7 FM. 917 evenings ilekke Sandeep aalu koodi ullathu. Enikku thodunnathu Qatar's biggest football show piece da veendum ettaada. So tickets for Amir Cup okke ready aanu. Edukkathavar undengi pettana tickets okke book cheyidollo. Ante kootathil oru information parayanullathu pala reethilum ee parna pole ഇങ്ങനത്തെ ഇവൻസ് പ്രത്യേകിച്ച് സ്പോർട്സ് ഇവൻസ് നടക്കുമ്പോൾ നമുക്ക് ആ ഒരു ട്രോഫി ഒക്കെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരിക്കും. ആ ഒരു ആവേശകരമായിട്ടുള്ള അമീർ കപ്പ് ദാ വീണ്ടും എത്തുമ്പോൾ ഖത്തർ ഇസ് പ്രിറ്റി മച്ച് എക്സൈറ്റഡ് എന്നുള്ള ഒരു കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ഈ ഒരു ടൈമിൽ ദേ നാളെ ഉച്ചയോട് തന്നെ ഉച്ച ഒരു ഈവനിങ് ടൈം ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ഈ ട്രോഫി എത്താൻ പോവുകയാണ്. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ആർ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്. ഡയറക്റ്റായിട്ട് ലൈവ് കാര്യങ്ങളും ഒക്കെ കാണാനുള്ള ഒരു എന്താണ് സിറ്റുവേഷനാണ് നമുക്ക് മുന്നോട്ടുള്ള ആ ഒരു വീഡിയോയിലൂടെ കാണാനും ഒക്കെ തന്നെ ലൈവായിട്ട് തന്നെ അവസരങ്ങൾ കാത്തിരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ സ്റ്റേ ട്യൂൺ ടു ആർ സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്സ്. അമീർ കപ്പിൻ്റെ ട്രോഫി ഇസ് കമ്മിങ് ടു റേഡിയോ സുനോയുടെ ആ സ്റ്റേഷനിലേക്ക് നാളെ വൈകുന്നേരം. ആ അതിന് വേണ്ടിയിട്ട് ആ ഒരു കപ്പ് കാണാനും അതിൻ്റെ ആ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് റെഡിയായിട്ട്. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ദറ്റ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഹാൻഡിൽസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തോളുക, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇരുന്നോളുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു ഗെയിമിൻ്റെ, അതായത് നമ്മളിപ്പോൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്ന ഐ പി എൽ ഗെയിമിൻ്റെ അപ്ഡേറ്റുമായിട്ട് തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ.

0: Joy Alucas 917 Evenings
1: presented by Joy Alucas World's favorite jeweler
2: powered by
3: Khattarinde Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine rizhi ariyam call 4001707
2: in association with
4: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
5: foldable chairs picnic balls തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ
6: ഡൈസോ ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ
7: ആൻഡ്
8: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ
9: Welcome, welcome once again. Welcome back, Radio Sunna 91.7 FM. ഇത് 917 ഇവനിങ്സ് ഇൻ ദ ടൈം. തീർച്ചയായിട്ടും എനിക്ക് വൈൻഡ് അപ്പ് ചെയ്ത് പോയേണ്ട ചെറിയൊരു സമയം ഇങ്ങനെ ആയി വരുമ്പോഴത്തേക്കും ദാ ഇവിടെ ഒരു വിജയകഥ തന്നെയാണ് പറയാനുള്ളത്. സ്കോർ അപ്ഡേറ്റ് എന്നുള്ളത് പറയേണ്ടത് ഇനിയില്ല. വൈ? ബിക്കോസ് ദ ഗെയിം ഇസ് ഓവർ. അങ്ങനെ ഗുജറാത്ത് ദേ ഏറ്റവും മനോഹരമായിട്ട് തന്നെ ആ ഒരു ഗെയിം വിൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഒരു കൺഗ്രാജുലേഷൻസ് പറയാണ്ടിരിക്കും. കൺഗ്രാജുലേഷൻസ് ടീം ഗുജറാത്ത്. മനോഹരമായിട്ട് തന്നെ ആ ഒരു ഗെയിം പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മാറി മറിയുന്ന, ഇന്നിപ്പോൾ കുറച്ച് മുന്നേ അഷ്ടമി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എക്സ്പെക്റ്റ് ചെയ്യാത്ത ഗെയിംസാണ്. ആൻഡ് ഓൾസോ എക്സ്പെക്ട് ചെയ്യാത്തതെന്ന് പറയുമ്പോൾ വെൻ ഇറ്റ് കംസ് ടു ദി പോയിന്റ് ടേബിൾ, ആ ഒരു പോയിന്റ് ടേബിൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പോയിന്റുകൾ ചില ടീമുകൾ, പ്രതീക്ഷിക്കാത്ത ടീമുകളൊക്കെ ടോപ്പിലോട്ട് വരുന്നു. അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ദിസ് സീസൺ വാസ് സം വാട്ട് ഡിഫറെൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സീസണിൻ്റെ ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ എൻജോയ് ചെയ്ത് പോകുന്നു. ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഒരുപാട് പേർക്ക് എൻജോയ് ചെയ്യാനും ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. ആൻഡ് വെൻ ഐ സീ ദാറ്റ്, വീണ്ടും ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നാളത്തെ ദിവസം നമുക്ക് കേട്ടുമുട്ടേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അമീർ കപ്പിൻ്റെ ആ ഒരു ട്രോഫി ടൂറിൻ്റെ ഭാഗമായിട്ട് ദ ട്രോഫി ഈസ് കമ്മിങ് ടു ആർ ഓഫീസ്, ആ ഒരു കാര്യവും കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. അപ്പം നാളെ

0: Barza Group presents Suno Booth 140, the complete election updates. Presented by
1: Marsa Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.
1: പെട്ടി പെട്ടി ബാലറ്റ് പെട്ടി പെട്ടി തുറന്നപ്പോൾ ആര് ജയിച്ചാലും തോറ്റാലും ഈ വരികൾ മാത്രം പാടുന്ന കാലമൊക്കെ കഴിഞ്ഞു. സിനിമാ പാരടികളും പുത്തൻ പാട്ടുകളും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു ആഹ്ലാദ ഗാനങ്ങളായി. ഇനി പുറത്തു വരാനിരിക്കുന്നത് ഓരോ സ്ഥാനാർത്ഥികളുടെയും എക്സ്ക്ലൂസീവായ ആഘോഷ പാട്ടുകളാണ്. പാരഡി പാട്ടുകളിലെ പുതിയ ട്രെൻഡ് വാഴ ടൂവാണ്. എന്തായാലും ആരുടെയൊക്കെ പാട്ടുകൾ വെളിച്ചം കാണുമെന്നും ഏതെല്ലാം പാട്ടുകൾ പെട്ടിയിലിരിക്കുമെന്നും കാത്തിരുന്നു കാണാം.
0: Marza Group presents Suno Booth 140, the complete election updates. Presented by
1: Marsa Hypermarket. Be fresh, be you.
0: Supported by
1: Signature by Marsa and Sky Digital.
0: Elevating brands in the digital sky.
2: You are listening to

0: grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേ ഒറ്റ വീട്ടിൽ കാട് കയറി
2: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ഇനി ഞാൻ പറയും, നീ ഒക്കെ കേൾക്കാം.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.

0: യുവർ ഈവനിങ്സ് വിത്ത് 917 ഈവനിങ്സ് ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarinde Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine de ruchi ariyam call 4001707
1: in association with
0: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
1: foldable chairs picnic balls തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
0: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ. ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: ഹായ്, ദിസ് ഈസ് അരുൺ വിജയ്. You're listening to Radio Sono 91.7 FM.

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: Hi, this is Karthi.
7: You're listening to
8: Radio Suno 91.7 FM.
9: Kettu kettu

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. This season at Kalyan Jewelers, enjoy up to 50% off on making charges. Visit your nearest Kalyan Jewelers store today. Action.
1: One Dinesha. Adimohamana. Adimoham.
0: Horror. Thank you, Pogan. Anuadilla. Or drama.
2: In the Kudumba. In the Surkaraji.
0: Ishta genre Idanangilum. Ivide. Ticket ready. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
3: Brought to you by സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ദോഹ ഖത്തർ ആൻഡ്
4: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: Radio Suno 91.7 FM.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
0: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.

ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. റേഡിയോ സ്റ്റേഷൻ.

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

91.7 FM. Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.